0: Affordability at the point of purchase. Hindustan Times carries a picture of Blue Origin's New Glenn rocket exploding in a massive fireball during a test on a Florida launch pad as the firm was preparing the vehicle for its fourth launch, slated to deploy a batch of satellites for Amazon's Leo. In its editorial, Breather for Now, For How Long? The Times of India writes that as a tentative US-Iran deal awaits Trump's signature, the global economy is hoping for a break. But geopolitics, as well as politics in Trump camp and among Iran hardliners, means conflict can restart after a few months. And finally, demand for gold turning cold on steep duty hike. Under that headline, the Economic Times says that gold sales have fallen 70% on muted consumer sentiment, already hurt by surge in fuel and food prices. And with that, it's back to you, Naresh.
1: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Center asked oil marketing companies to build 30 days LPG reserves as West Asia conflict persists. National Family Health Survey shows major gains in maternal and child health. Institutional deliveries rise to 90.6%. Myanmar President Min Aung Hlaing to arrive in India this morning on a five-day visit. IMD forecasts heavy rainfall and thunderstorms across several states in the country today. Indian athletes shine at Asian Under-20 Athletics Championships in Hong Kong, clinch 7 medals, including 4 gold on day 2. And in IPL cricket, Gujarat Titans beat Rajasthan Royals by 7 wickets to set up title clash with Royal Challengers Bengaluru. And with that, we end the morning news. Have a nice day.
2: Agashimani. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നോവൽ സഞ്ചാരം.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: ചെട്ടിയുടെ കുട്ടിയത്രേ,
5: ശിവനേ, അമ്പലത്തിൽ കടത്താൻ സൂക്ഷിക്കണം. അങ്ങനെ കുറെ ദിവസത്തിന് വിശ്വനാഥൻ ഒരു ചെട്ടിക്കുട്ടിയായി, പിന്നെ ലഹളയിൽ ഭ്രഷ്ടയായ ഒരാത്തേമാരുടെ കുട്ടിയായി. ജാതി മാറി മാറി വരികയാണ്. അതിനിടയിൽ ആരോ ഒരു വർത്തമാനവും കൊണ്ടെത്തി. ലഹളയിലുണ്ടായ കുട്ടിയാത്രയെ, അയ്യോ! ഈ സംഭാഷണങ്ങളുടെ അലകളെല്ലാം രാമൻ മാസ്റ്ററുടെ ചെവിയിലും എത്തുന്നുണ്ടായിരുന്നു. അയാൾ ഒന്നിനും മറുപടി പറഞ്ഞില്ല. എന്തു പറയാൻ, തനിക്കുണ്ടായ കുട്ടിയെന്നോ? പക്ഷേ ഒരു മറുപടി കൊടുക്കഞ്ഞിട്ട് മാധവിയമ്മയ്ക്ക് നാവു കടയുകയാണ്. മാസ്റ്റർ അവരെ അനുവദിക്കുന്നില്ല. പറയുന്നവരുടെ വായിലെ ചൊറിയെങ്ങും മാറട്ടെ, നമ്മുടെ കാര്യം നമ്മുടെ കയ്യിലാ. എൻ്റെ വായിൽ നാവില്ലെന്നാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ നടപടികളൊക്കെ ബാക്കിയുള്ളവർക്കും അറിയാം. നമ്മൾ വഴക്കിനില്ല. മാധവിയമ്മയുടെ അഭിലാഷം തലമടക്കേണ്ടി വന്നു. രാമൻ മാസ്റ്റർ അതിനെക്കുറിച്ചെന്നല്ല ഒന്നിനെക്കുറിച്ചും അധികം സംസാരിച്ചില്ല. വീട്, സ്കൂൾ, പലചരക്ക് കട, ഇങ്ങനെ തൻ്റെ ലോകത്തിൻ്റെ വ്യാസം ചുരുക്കി. കൂടെ കൂടെ ആ ശനി പിടിച്ച വയറ്റിൽ വേദനയും അയാളെ അലട്ടുന്നുണ്ട്. വയർ മുറുകെ പിടിച്ചുകൊണ്ട് മാസ്റ്റർ വിചാരിച്ചു, തലയിലെഴുത്ത് തടവിയാൽ പോവില്ല. വിശ്വനാഥൻ്റെ കളികളാണ് ഇന്ന് അയാളെ ആഹ്ലാദിപ്പിക്കുന്നത്, എല്ലാം വിസ്മരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത്. അവനൊരു പടുവികൃതിയായിട്ടാണ് വളരുന്നത്. രസത്തുള്ളി പോലെയാണ്, അനങ്ങാതിരുന്നുകൂടാ. അവിടെ ചാടിയും ഇവിടെ ചാടിയും അതുവാരിയും ഇതുവലിച്ചും മാധവിയമ്മയെ നന്നേ അലട്ടിക്കൊണ്ടു നിന്നു. മാധവിയമ്മ അവനെ ശാസിക്കുകയും ചെയ്തു. കള്ളപ്പോക്കിരി, നിന്റെ മൂക്ക് ഞാൻ ചെത്തിക്കളയും. അമ്മയുടെ മൂക്ക് ഞാനും തെത്തും. അവൻ കൊഞ്ചിക്കൊണ്ട് മറുപടി കൊടുത്തു. കേട്ടോ മോം പറയുന്നത്? മാധവിയമ്മ ഭർത്താവിൻ്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു. മാസ്റ്റർ ഇളം ചിരിയോടെ വിവരിച്ചു, അവൻ ലക്ഷ്മണനായിരിക്കും. ശൂർപ്പണഖമാരെ കണ്ടാൽ അപ്പോ മൂക്കു മുറിക്കണം എന്ന് തോന്നുന്നുണ്ടാവും. നല്ല പുരാണമാണ് മോന് പറഞ്ഞു കൊടുക്കുന്നത്. അവർ മുഖവും കൂർപ്പിച്ച് കുട്ടിയും കൂട്ടി അടുക്കളയിലേക്ക് ഒരു പോക്ക്. ഭാര്യയുടെ പാച്ചിൽ നോക്കി ഭർത്താവും പൊട്ടിച്ചിരിച്ചു. ബാലയും രാധയും ഗോപാലകൃഷ്ണനും ചിരിച്ചു. ആ കോലാഹലം കേട്ട് അടുപ്പിൻ്റെ അടുക്കൽ വെച്ച് മാധവിയമ്മയും സ്വകാര്യത്തിൽ ചിരിച്ചു.

0: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

0: മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആകാശവാണി. സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. ഈശ്വരന്റെ ഇരിപ്പിടം എവിടെയാണ് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? നന്മകളുടെ ആകെ തുകയെ നാം വിളിക്കുന്ന പേര് ഈശ്വരൻ എന്നാണെങ്കിൽ അത് തിരയേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ? ആരാധനാലയങ്ങൾ മണ്ണിലല്ല, മനസ്സിലാണ് പണിയേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ചില ഗാനങ്ങൾ ഇന്ന് കേൾക്കാം. തെരുവ് ഗീതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജയവിജയയുടെ സംഗീതം.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നേ?
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
6: സ്മൃതിമധുരത്തിൽ ഇനി പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് വയലാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ.

0: ശ്രോതാക്കളെ, മറ്റൊരു വിഷയവുമായി സ്മൃതി മധുരം വീണ്ടും എത്തും നാളെ രാവിലെ 8:35. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി സംഗീത സരണി. വയലിൻ പാഠം പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി S വാസുദേവ്. വദ്ദനെ വാരുലേരു എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ രചിച്ച കൃതി, രാഗം ഷൺമുഖപ്രിയ, ആദിതാളം.

0: സംഗീത സരണിയിലെ വയലിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പഠിപ്പിക്കുവാൻ പോകുന്ന കൃതി ത്യാഗരാജസ്വാമികൾ ഷൺമുഖപ്രിയ രാഗത്തിൽ രചിച്ച വദ്ദനേ വാരു ലേരു എന്ന ആദിതാള കൃതിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചരണത്തിൻ്റെ പൂർവാർത്ഥം പഠിപ്പിച്ചു. ഈ ക്ലാസ്സിൽ ചരണം ഞാൻ വയലിനിൽ വായിക്കാം, അത് കേട്ട് വായിക്കും.
1: ശരി സാർ.

0: ഇപ്പോൾ ഈ കൃതി ഭംഗിയായിട്ട് മനസ്സിലായോ?
1: മനസ്സിലായി സർ.
0: ഇനി ഈ കൃതി ഞാൻ വയലിനിൽ വായിക്കാം.
1: ശരി സർ.

0: ഈ കൃതി ഭംഗിയായിട്ട് വയലിനിൽ വായിക്കുകയും പാടുകയും ചെയ്യുക.
1: ശരി സർ.
2: ഇതുവരെ കേട്ടത് വയലിൻ പാഠം അവസാന ഭാഗം. പഠിപ്പിച്ചത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിച്ചത് ലക്ഷ്മി എസ് വാസുദേവ്. സംഗീത സരണി സമാപിച്ചു.

മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aartvm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി youth.aartvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും അയയ്ക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വിലാസം ഒരിക്കൽ കൂടി: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: airtvmpm@gmail.com.

0: ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി കേൾക്കാം. 11:40
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
0: ആകാശവാണി, സമയം 10 മണി.
4: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ നാസിമുദ്ദീനുമായി സിവിൽ ജികൾ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി നാവായിക്കുളം SNV LP സ്കൂളിലെ അധ്യാപകനായ നാസിമുദ്ദീനാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: താങ്ക് യു.
1: ഇപ്പോ ഈ അധ്യാപന ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് എത്ര കാലമായി?
2: 2 വർഷമായി.
1: എങ്ങനെയാണ് അതിന് എൻജോയ് ചെയ്ത് നന്നായിട്ട്?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ നല്ല അനുഭവമാണ്, സന്തോഷകരമായിട്ടുള്ള. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇപ്പൊ LP സ്കൂൾ പൊതുവേ കുറച്ച് പ്രയാസം പറയുന്ന ഒരു മേഖലയാണ്. അതായത് LP കുട്ടികളാണല്ലോ, കുറച്ച് ചെറിയ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പൊതുവേ കുറച്ച് പ്രയാസമാണെന്ന് പറയപ്പെടാറുണ്ട്. അപ്പൊ അത് നമ്മൾ കേട്ടിട്ടാണ് അങ്ങനെ പോയത്. ഇന്നസെന്റ് ആയിട്ടുള്ള സ്നേഹം അങ്ങനെയുള്ള കുറെ കാര്യങ്ങള്
1: അനുഭവിക്കാൻ
2: കഴിയുന്നു. 2024 ഞാൻ ജോയിൻ ചെയ്തത്, 4ാം ക്ലാസ്സായി എടുത്തിരുന്നത്. അപ്പോൾ LP സ്കൂളാണ്, അപ്പോൾ 4ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ പോകും. അപ്പോൾ ഇവരാണ് ചോറ് തിന്നാനും ഒക്കെ കൊണ്ടുപോകുക, നമ്മളെ കിച്ചണിലേക്ക് പോയിട്ടാണ് കഴിക്കുക. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം ഇവരാണ്. ഞാൻ 100% എംപ്ലോയിഡ് ആണ്. ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു കൂട്ടം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവർ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു എന്നടുത്ത് പറഞ്ഞു, സാറ് നടന്നു, ഞങ്ങൾ 4 ചുറ്റുമുണ്ട്, കൈ പിടിച്ചാൽ എപ്പോഴും
1: കൊണ്ടുപോകാം,
2: ഞങ്ങൾ പുറകിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഞങ്ങളുണ്ട്, സാറ് നേരെ നടന്നോ എന്ന് പറഞ്ഞു. ശരി, നടക്കുകയാണ്, കുറച്ച് നടക്കണം. അപ്പം നടക്കുകയാണ്. അപ്പം ഈ കൂട്ടത്തിലില്ലാത്ത അതേ ക്ലാസ്സിലെ ഒരു കുട്ടി വന്നിട്ട്, എന്തിനാ സാറിനെ ഇങ്ങനെ നടത്തുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, നിങ്ങൾ എന്തിനാ കൈവിട്ട് നടത്തണം? അപ്പോൾ നീ എന്താ ഈ പറയണത്, നമ്മളിനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, നമ്മൾ പോയാൽ പിന്നെ എങ്ങനെയാണ് സാറിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്, ആരാ സാറിനെ കൊണ്ടു, അപ്പോൾ അതിനു മുമ്പ് സാറിനെ ഇൻഡിപെൻഡൻ്റ് ആക്കണം അവർക്ക്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് രസകരമല്ല, അത്രയും നിഷ്കളങ്കമായിട്ടുള്ള
1: കുഞ്ഞുമക്കളാണെങ്കിൽ അവർ അത്രയും കാര്യം,
2: അത്രയും അവരെ ചിന്തിച്ചത്,
1: സ്നേഹം
2: ഭയങ്കര മനസ്സ് നിറഞ്ഞൊരു അനുഭവം.
1: ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ.
2: തീർച്ചയായിട്ടും.
1: ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു?
2: തയ്യാറെടുപ്പ് ഞങ്ങള് ഫ്രണ്ട്സ് ഗ്രൂപ്പ് TTC ഞാൻ കഴിഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അങ്ങനെ ചെയ്യും. പിന്നെ KFB അണ്ടറിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. നിലവില് എയ്ഡഡ് സ്കൂളാണ്, കോടതി വിധി പ്രകാരം ഇപ്പൊ എയ്ഡഡ് സ്കൂളിലും സംവരണം ഏർപ്പെടുത്തി, അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ കയറിയതാണ്. പിന്നെ PSC ലിസ്റ്റിൽ അഡ്വൈസ് പോയിട്ട് ഇപ്പൊ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്.
1: ഈ എക്സാം പ്രിപ്പറേഷൻ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ ഗ്രൂപ്പ്?
2: അങ്ങനെയാണ് ചെയ്തത്.
1: ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്, അതിന് ഒരു കൃത്യമായ സമയം ഉണ്ടോ?
2: നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിൽ നമ്മൾ ഓരോ ഏരിയ പരസ്പരം വീതിച്ചെടുത്ത് അതിനെ പ്രിപ്പയർ ചെയ്തിട്ട് അതിന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഗ്രൂപ്പിലേക്ക് ഇടുക, വിഷയത്തെ സംബന്ധിച്ച് ചർച്ച നടത്തുക. എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമുകൾ നിശ്ചയിച്ച് ഈ ചർച്ചകൾ നടക്കുന്നത് ഈ ടൈമിലായിരിക്കും.
1: പ്രിപ്പയർ ചെയ്തിട്ട് പരസ്പരം
2: ഓരോ ഏരിയ ഓരോരുത്തർ കവർ ചെയ്തിട്ട് അങ്ങനെ.
1: ഹിസ്റ്ററിയുടെ ഒരു പോർഷൻ ഇന്നാള് പഠിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണ് തരുന്നത് ഈ ഒരു പ്രയാണത്തില്?
2: ഒരുപാട് പേരാണ്, എന്റെ വാപ്പാവും അവരുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ട്.
1: പിന്നെ അവരുടെ പേര്?
2: വാപ്പയുടെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്, ഉമ്മ റഫീഖ, ഞാന് വിവാഹിതനായി ഭാര്യ തസ്നി, പിന്നെ എന്റെ സഹോദരിയും സഹോദരനൊക്കെ ഉണ്ട്. പിന്നെ എന്റെ അധ്യാപകർ, ഞാൻ പഠിച്ച പല കാലഘട്ടത്തിലുള്ള അധ്യാപകരുടെ പിന്തുണ വളരെ വലുതാണ്. പിന്നെ സുഹൃത്തുക്കള്, എല്ലായിടങ്ങളിൽ നിന്നുള്ള പിന്തുണ
1: സപ്പോർട്ട്. സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു?
2: ഞാൻ 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ ഗവൺമെന്റ് UPS അമ്പലത്ര സൈറ്റഡ് സ്കൂളാണ്, സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം തിരുവനന്തപുരം

0: ഗവൺമെൻറ് ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറി.
1: സ്കൂൾ ചേഞ്ച് ചെയ്യാനുള്ള പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും
0: അത്
1: ഉണ്ടോ?
0: സബ് ജില്ലാ കലോത്സവത്തിന് പോയപ്പോൾ ഇവിടെ നിന്നുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞിട്ട് കൂടുതൽ ആപ്റ്റ് ആവില്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വീട്ടിൽ നിന്നും ഒക്കെ ചിന്തിച്ച് അങ്ങനെ മാറിയതാണ്. 4ാം ക്ലാസ്സിൽ അങ്ങോട്ട് ചെന്നു. അവിടെ നിന്ന് 6ാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 7ാം ക്ലാസ്സിലേക്ക് കോഴിക്കോട് കുളത്തറ ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറി. പിന്നെ ഞാൻ എൻ്റെ ബാക്കി സ്കൂളിംഗ് ഒക്കെ കോഴിക്കോടായിരുന്നു. അതിനുശേഷം ഡിഗ്രി കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. എം എ ചെയ്തത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലാണ്.
1: എം എ ഏതെല്ലാം ചെയ്തേ?
0: സോഷ്യോളജിയാണ്, ബി എ എം എ സോഷ്യോളജിയിലായിരുന്നു.
1: സോഷ്യോളജി എടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
0: പ്ലസ് ടുവിലാണ് ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായിട്ട് സോഷ്യോളജി വന്നത്. അപ്പൊ അതിനോട് തോന്നിയൊരു താല്പര്യം എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഓരോരോ ബ്രാഞ്ചസ് ആയിട്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയോണ്ടാണ് അങ്ങനെ എടുത്തത്.
1: യു ജിയും പി ജിയും അതിൽ തന്നെയാണ് സോഷ്യോളജി. ഇപ്പൊ സ്കൂൾ കാലഘട്ടം പല സ്കൂളുകളിലായിട്ടാണല്ലോ പഠിച്ചത്. അപ്പൊ അതില് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ മറക്കാനാവാത്ത അനുഭവമോ അല്ലെങ്കിൽ അധ്യാപകരോ ഉണ്ടോ?
0: ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിലെനിക്ക് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന 7ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോടേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ 8ാം ക്ലാസ് മുതൽ പൊതുവിദ്യാലയത്തിൽ അയച്ചാണ് പഠിപ്പിച്ചത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടെ അധ്യാപകരൊക്കെ നല്ല സപ്പോർട്ടാണ്. അതിലൊരു മലയാള അധ്യാപകൻ ഉണ്ടായിരുന്നു, ആനന്ദൻ മാഷ്. അദ്ദേഹം നമ്മളോട് ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുക, പ്രതികരണങ്ങൾക്കൊക്കെ വളരെ ശ്രദ്ധ, കൺസിഡറേഷൻ, വല്ലാണ്ട് അങ്ങനത്തെ കൺസിഡറേഷൻ അല്ല, നമ്മളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള നിലയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ. അപ്പം സാറിന്റെ ഒരു ഇതുണ്ടായിരുന്നു, പത്രം വായിക്കാൻ പറയും. തുല്യതയ്ക്ക് വേണ്ടി ചിലർക്ക് ചില പ്രത്യേക പരിഗണനകൾ കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഇന്നും എൻ്റെ അടുത്ത് വന്നിട്ട് നസീമുദ്ദീനെ പത്രം വായിച്ചോ, എന്താ ഇന്നത്തെ പ്രധാന വാർത്ത എന്നിരിക്കും. അപ്പോൾ ഇദ്ദേഹം സീനിയർ അധ്യാപകനാണ്. അപ്പോൾ അവിടെ ഒരുപാട് തിരക്കുകളുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പീരീഡുകൾ പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് ക്ലാസ്സിൽ വരാൻ കഴിയില്ല. പത്രം കുട്ടികൾക്ക് കൊടുക്കും, കുട്ടികളുടെ അടുത്ത് നിന്ന് വായിപ്പിക്കും അദ്ദേഹം. ഞാനിങ്ങനെ കറങ്ങി നടക്കണമൊക്കെ എവിടെ കണ്ടു കഴിഞ്ഞാൽ സാറ് വന്നിട്ട് ആ ഇങ്ങനെ നടന്നോ, പത്രം വായിച്ചോ എന്ന് ചോദിക്കും അവിടെ പുറത്തുനിന്ന് കണ്ടാലും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഫ്രീ പീരീഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം വരുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം വന്നു. വന്നപ്പോൾ തന്നെ അവന് ചിലപ്പോൾ ചോദിക്കില്ലായിരിക്കുന്നു. വന്ന ഉടനെ ചോദിച്ചു, നസീമുദ്ദീനെ പത്രം വായിച്ചോ, എന്താ പ്രധാന വാർത്ത? ഞാൻ എണീറ്റ് എന്നിട്ട് പറഞ്ഞു, സാറ് വായിച്ചില്ല. അപ്പൊ സാറ് പറഞ്ഞു, അതെന്താ വായിക്കാത്തത്? മോനെ, ഈ ഇരിക്കുന്ന എല്ലാവർക്കും കല്ലും മണ്ണും ചുമന്നിട്ടാണെങ്കിലും ജീവിക്കാം, നിനക്ക് അരി വാങ്ങിക്കാനുള്ളത് ഇതിൽ നിന്നേ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ശാസിച്ചു. പക്ഷേ നമുക്ക് അറിയാലോ, ചിലപ്പോൾ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെ ശാസിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നില്ല അധ്യാപകരോട്. എനിക്ക് എന്തുകൊണ്ടോ ആ സമയത്ത് പോലും അദ്ദേഹത്തോട് ഒരു ദേഷ്യം തോന്നിയില്ല എന്ന് മാത്രമല്ല, അതെന്റെ മനസ്സിൽ ഇങ്ങനെ തറച്ചു കയറി. എന്നിട്ട് അവസാനം അദ്ദേഹം അത് വൈൻഡ് അപ്പ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, അദ്ദേഹം ഇവൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ക്ലാസ്സിൽ ഞാൻ 2 പത്രം തരുന്നുണ്ട്, എന്നിട്ടും നീ വായിച്ചില്ല, ആരുടെ കയ്യിലാണ് ഞാൻ ഇന്ന് പത്രം തന്നത്? അത് അടുത്ത സൈക്കോളജി, ആരുടെ കയ്യിലാണ് ഞാൻ ഇന്ന് പത്രം തന്നത്? അപ്പൊ ഒരു കുട്ടി എണീറ്റ്, നീ എന്തുകൊണ്ട് വായിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ വായിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കില്ല എന്നിട്ട് ആ കുട്ടിക്ക് അടി. അത് എന്നെ ബാധിക്കുന്നുള്ളത് സാറിന് അത് നന്നായിട്ട് എന്നെ സാറത് മനസ്സിലാക്കി. എനിക്ക് 2 അടി കിട്ടിയാൽ ഞാനത് ഒരു പക്ഷേ വിട്ടു. അപ്പൊ ഞാൻ വലിയ സംഭവം എന്നുള്ള നിലയ്ക്ക് പറയാനല്ല, കാരണം എന്റെ ഒരു മൈൻഡ് അങ്ങനെയായിരുന്നു വെച്ചാൽ, ഞാൻ കാരണം ഒരാൾക്ക് ശിക്ഷ കിട്ടുന്നു എന്നുള്ളത് അത് എന്നെ കുറച്ചും കൂടി ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ പത്രവായന മുടക്കിയിട്ടില്ല. അതൊരു ഭയങ്കര അനുഭവമാണ്, എനിക്ക് ഭയങ്കര എന്നെ ഹൃദയത്തിൽ തൊടുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന
1: ആനന്ദൻ മാഷ് അല്ലേ?
0: അതെ അതെ അതെ. ചെറുതായിട്ടാണെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. RPWD ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിധി വന്നതിന് ശേഷം എല്ലാ എയ്ഡഡ് സ്കൂളിലും ഭിന്നശേഷി നിയമനം നിർബന്ധമായി. അപ്പൊ അങ്ങനെ ഭിന്നശേഷി നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പല ഇന്റർവ്യൂകൾ വന്നു. അപ്പൊ അതിനൊക്കെ അറ്റൻഡ് ചെയ്തു, പലതും പല രീതിയിൽ പോയി. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ഇങ്ങനെ വിളി വന്നു. അപ്പൊ നമുക്ക് അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ പരിഗണിച്ചു. അതിനു മുമ്പ് എനിക്ക് ഇവിടെ കിട്ടി, ആ അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവരോട് എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് ഇന്റർവ്യൂവിന് വന്നു. ഇന്റർവ്യൂവിന് കയറിയപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, എങ്ങനെയാണ് ചെയ്യുക പറയുന്നത്, അപ്പോൾ ബോഡി യൂസ് ചെയ്യുക എന്നത് എങ്ങനെയാണ്, പല ചോദ്യങ്ങൾ. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം പറയുന്നു, സമർത്ഥിക്കുന്നു. അപ്പൊ സമർത്ഥിക്കുമ്പോൾ ഒരാൾ എന്നോട് പറയാണ്, നിങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, നല്ല കഴിവുണ്ട്, പിന്നെ നിങ്ങൾ പറയുന്നതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഈ ആകാശവാണിയിൽ പല പോസ്റ്റുകളും ഉണ്ടാവും, അത്തരം ജോലികളിലേക്ക് ഏർപ്പെടുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ആകാശവാണി എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ കാഴ്ച പരിമിതരെ സംബന്ധിച്ച് വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആകാശവാണി ആശ്രയിച്ചിടത്തോളം പല മാധ്യമങ്ങളെയും ആശ്രയിച്ചിട്ടില്ല. പുറമേ നിന്നൊരാൾ ആകാശവാണിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുന്ന ശബ്ദമാണ്, അതിനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര അഭിമാനമാണ്. പക്ഷേ ഇത് കോണ്ടെക്സ്റ്റ് വേറെയാണ്. LP സ്കൂൾ അല്ല UP സ്കൂൾ ടീച്ചറുടെ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ അവർ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ടീച്ചിങ് ജോലിയുടെ ഭാഗമാണല്ലോ. ടീച്ചിങ് ജോലിക്ക് വേണ്ടതാണ് ക്ലാരിറ്റി, സമർത്ഥിക്കാനുള്ളതൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ടീച്ചിങ് ജോലിക്ക് നീ കാഴ്ചയില്ലാത്തതുകൊണ്ട് സ്യൂട്ടബിൾ അല്ലാന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഫ്രീഡം ആണ്, നിങ്ങൾക്കത് പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് നമ്മളെ മുൻഗാമികൾ ചെയ്ത സമരങ്ങളുടെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് അനുഭവിക്കാൻ ഭാഗ്യം ചെയ്തൊരു തലമുറയാണ് നമ്മളൊക്കെ കാഴ്ചയില്ലാത്തവരുടെ. അപ്പം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് അനുഭവങ്ങളിൽ മുൻഗാമികളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അവരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരുപാടുള്ളത് കൊണ്ട് അവരതൊക്കെ അങ്ങ്
1: മറന്നു.
0: നമ്മൾക്ക് വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളത് ഇങ്ങനെ തങ്ങി നിൽക്കും എന്നുള്ളതാണ്.
1: എന്താണെങ്കിൽ ഇതൊന്നും നസീമുദ്ദീനെ തളർത്തിയിട്ടില്ലല്ലോ,
0: അതെ,
1: മുന്നോട്ട് ഇതേപോലെ തന്നെ പോകാൻ സാധിക്കട്ടെ. നമുക്കറിയാം കോളേജ് കാലഘട്ടമാണ് നമ്മൾ ഏറ്റവും ഓർത്തിരിക്കുന്ന മനോഹരമായ ഒരു കാലഘട്ടം. അതിലേറ്റവും ഓർത്തിരിക്കുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റോ ഒന്ന് പങ്കുവയ്ക്കാമോ?
0: കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ PG പോയപ്പോൾ ഞങ്ങൾ ഒരു സൗഹൃദ വലയുണ്ട്, എൻ്റെ 2 സുഹൃത്തുക്കൾ അൻവർ അശ്വതി, ഇവർ രണ്ടുപേരും കാഴ്ചയുള്ളവരാണ്, മലയാള സർവകലാശാല. അവിടെ നിന്ന് ഞങ്ങൾ ഓരോ സ്ഥലത്തേക്കും യാത്ര പോകും. അപ്പം ഒരിക്കൽ വരിക്കാശ്ശേരി മന, അവിടേക്ക് ഞങ്ങൾ പോയി.

0: പോയിട്ട് തിരിച്ചു വരണം. ഞങ്ങളുടെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് വലിയ പ്ലാനിംഗ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ പോയിട്ട് തിരിച്ച് ഞങ്ങൾ കോയമ്പത്തൂർ ട്രെയിൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ കയറി ഒറ്റപ്പാലത്ത് നിന്ന് മങ്കര എന്ന് പറഞ്ഞ സ്റ്റേഷൻ കണ്ടപ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമുക്കിവിടെ ഇറങ്ങാം. അവിടെ ഇറങ്ങി വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് ഗേൾസിന് അവിടെ 7 മണിക്കൊക്കെ കയറണം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ 5:30 അവിടെയൊക്കെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ച് ട്രെയിൻ നോക്കുമ്പോൾ ട്രെയിൻ ഇല്ല. അവിടെ നിന്ന് പിന്നെ ഷൊർണൂരേക്ക് ലോക്കൽ ട്രെയിൻ കയറി 10 മണി തിരിച്ചെത്തുമ്പോൾ. അപ്പം ഞങ്ങളപ്പം മിസ്സിനെ വിളിച്ച് ഇങ്ങനെ പ്രൊജക്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് മങ്കര പോയി, തിരിച്ച് ട്രെയിൻ ഇല്ല. എൻ്റെ അപ്പോഴത്തെ പ്രൊജക്ട് വർക്കും ബ്ലൈൻഡ് റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഏത് സാറാണ്, ആരാണ് മങ്കര ഉള്ളത്? അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ വായിൽ തന്നെ, നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് സത്യശീലം മാഷ. ഞാൻ സത്യം മാഷ, ആ സത്യം മാഷനെ ഞാനൊന്ന് കാണാം. അവർക്ക് അറിയില്ല, എന്നാലും പറയാം, ആ സത്യം മാഷനെ ഞാനൊന്ന് കാണട്ടെ, ചോദിക്കട്ടെ, കാര്യം അറിയാം. പക്ഷെ നമ്മൾ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള റീസൺ പറയുന്നു. അതിനുശേഷമൊക്കെ കാണുമ്പോൾ ചോദിക്കും യാത്രകളൊക്കെ ഉണ്ടോ ഇപ്പോഴും. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു, ട്രെയിൻ ഇല്ലാതായി പോയതും ഒക്കെ.
1: സാഹസികമാണെങ്കിൽ ഇപ്പൊ ഓർക്കുമ്പോൾ വളരെ രസമുള്ള അനുഭവം.
0: അതെ അതെ അതെ.
1: പിന്നെ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വരാം. ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോഴേ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ക്ലാസ് ഒക്കെ എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇത് ഒന്ന് സെറ്റായി വരാന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും. ആദ്യത്തെ ദിവസത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ആദ്യത്തെ ദിവസം സബ്ജക്ട് പഠിപ്പിക്കുന്ന ഒരവസ്ഥ ആയിരുന്നില്ല, ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ കയ്യിലെടുക്കാൻ പറ്റി, അതുകൊണ്ട് അത് സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയി.
1: ഗെയിംസ് എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ആക്കിയത്?
0: അത് ഒരക്ഷരം വെച്ച് ഏറ്റവും കൂടുതൽ വാക്ക് എഴുതുന്ന അത്തരം കാര്യങ്ങൾ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ ക്ലാസ്സിൽ സഹകരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്റെ ക്ലാസ്സിൽ അവർ സഹകരിച്ചു എന്നുള്ളൊരു തോന്നലുണ്ട്. ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്. നിങ്ങൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ എച്ച് എം എന്നെ മാറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ 4ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് നിങ്ങൾ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് ക്ലാസ് നിന്ന് മാറ്റി 3ാം ക്ലാസ്സിലേക്കൊക്കെ ഇടുന്നു പറയുന്നതായിട്ട് കേട്ടു ഞാൻ എന്നൊക്കെ പറയും. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു. ഒരു ദിവസം ഇവരെല്ലാവരും കൂടി ജാഥയായിട്ട് ഉച്ചയ്ക്ക് എച്ചമ്മിന്റെ അടുത്ത് വന്ന് സാറിനെ മാറ്റരുത്, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്യാം. അപ്പം സാറിനപ്പോ കാര്യം മനസ്സിലായി, ഞാൻ ഇങ്ങനെ ഇട്ടായിരുന്നു.
1: ചെറിയ ഭീഷണി.
0: അപ്പൊ സാറിന് മനസ്സിലായി, സാറ് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു.
1: അതുപോലെ ഓർത്തിരിക്കുന്ന വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടോ മനസ്സിനോട് ചേർത്ത്?
0: അതുപോലെ ഓർക്കുന്ന വെച്ചാൽ കുറച്ച് തമാശ കലർന്ന സംഭവം. അതായത് ഞാനും അപ്പോഴത്തെ സീനിയർ അസിസ്റ്റന്റ്, അദ്ദേഹം ഇപ്പൊ എച്ചമ്മാണ്, ഞങ്ങളിങ്ങനെ സ്റ്റാഫ് റൂമിലിരുന്ന് സംസാരിക്കുക. അപ്പം ഒരു കുട്ടി അപ്പോഴത്തെ 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് ബാച്ചാണ്, ഞാൻ പോയ എന്റെ ഫസ്റ്റ് ബാച്ച്. അപ്പൊ അവിടുത്തെ ഒരു കുട്ടി വന്നിട്ട് ഹായ് സാർ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ അടുത്താണ് പറയുന്നത്, അപ്പൊ ഞാൻ കാണുന്നില്ല, അവർ കൈ കാണിക്കുന്നുണ്ടാവും. അപ്പം സാറ് പറഞ്ഞു ഹായ് എന്ന് തിരിച്ചു പറഞ്ഞു. സാറിന്റെ അടുത്തല്ല, ഞങ്ങളെ സാറിന്റെ അടുത്ത്. സാറ് തിരിച്ചിട്ട് അവര് പറഞ്ഞത് കേട്ടോ
1: ഞങ്ങളെ സാറിന്റെ അടുത്ത്
0: എന്ന് പറഞ്ഞു. അതൊരു കുറെ ഉണ്ട് അല്ല, ഞാൻ പറഞ്ഞത് രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ.
1: അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ കിട്ടുന്ന ശമ്പളത്തേക്കാൾ അല്ലെങ്കിൽ സൗകര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മനുഷ്യന് വേണ്ടത് മറ്റുള്ളവരുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും അല്ലേ, അത് ആവോളം കിട്ടുന്നുണ്ടല്ലേ. ഫ്യൂച്ചർ പ്ലാൻ എന്താണ്?
0: ഇനിയിപ്പോ PSC അഡ്വൈസ് പോയിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് LPSC തന്നെയാണ്. പിന്നെ എയ്ഡഡ് ആവുമ്പോൾ അവിടെ നിന്ന് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാരണം വെച്ചാൽ ഇവിടെ നിന്ന് എനിക്കൊരു 50 കിലോമീറ്റർ
1: ദൂരമുണ്ട്.
0: അപ്പോ ആ ഒരൊറ്റ സ്കൂളേ ആ മാനേജ്മെന്റിന്റെ കീഴിലുള്ളൂ. മാനേജ്മെന്റും മറ്റൊക്കെ നല്ല സപ്പോർട്ടാണ്, പക്ഷെ അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് അതിന്റെ സാധ്യതകൾ നമുക്ക് പിന്നെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മാറാൻ വിചാരിക്കുന്നുണ്ട്. UP ലിസ്റ്റിലും വന്നിട്ടുണ്ട്, അതിന്റെ അഡ്വൈസ് ആയിട്ടില്ല.
1: പിന്നെ
0: ഇനിയിപ്പം BEd ചെയ്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആ ലെവലിലേക്ക് ഉള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ള ആലോചനയാണുള്ളത്.
1: ഇപ്പം ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്, ഇതിന്റെ ഇടയിലൊക്കെ വീണ്ടും പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? കാരണം നമുക്കിപ്പോ ഒരു ജോലി ഉള്ളപ്പോഴേ പിന്നെ കുറച്ചൊക്കെ മടിയാവുമല്ലോ. പിന്നെ
0: അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ട്, മടി ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു എയിം മനസ്സിലുണ്ട്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഉമ്മയൊക്കെ എപ്പോഴും പറയും BEd ചെയ്യണ്ടേ, അത് പിന്നെ അടുത്ത
1: നിരന്തരം
0: പറഞ്ഞുകൊണ്ടിരിക്കും.
1: പഠിക്കുന്നുണ്ട്, വായനയുണ്ട്, അതല്ലാതെ വേറെ എന്തെങ്കിലും ഹോബി ഉള്ളത് എന്താണ്?
0: ഒരുപാട് വായന കൂട്ടായ്മകളുണ്ട് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പം അത് വിജ്ഞാനദീപം, ശ്രവ്യം, ദ്യുതി ഇങ്ങനെയുണ്ട്. അതിൽ അക്ഷരനാഥം എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മയുണ്ട്. അപ്പം അതിൽ വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഞങ്ങളുടെ ഓഡിയോ ലൈബ്രറിയിലേക്ക് സോർട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്.
1: അപ്പൊ എന്താണെങ്കിലും ഇനി പറഞ്ഞ പോലെ സ്വപ്നം കാണുന്ന പോലെയുള്ള ഒരു ജോലിയിൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. ഇതേ പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ നന്മകളും നേരി.
0: താങ്ക് യു
1: സോ മച്ച്.
2: അധ്യാപകനായ നാസിമുദ്ദീനെയാണ് ഇന്ന് നേർവഴിയിലൂടെ പരിചയപ്പെട്ടത്. പരിചയപ്പെടുത്തിയത് സെവിൽ ജിഹാൻ. നിർവഹണ സഹായം ശോഭ BT.
3: നേർവഴി.
4: മൻ കി ബാത്.
5: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
4: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
5: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
4: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
5: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
4: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
5: തുടർന്ന് മലയാള പരിഭാഷ.
4: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

0: മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: സമയം 10 മണി കഴിഞ്ഞു 15 മിനിറ്റ്.
3: ആകാശവാണി.
4: வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
0: ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.

0: സമയം 11 മണി.
1: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: വിവിധ മലയാള കവികളുടെ തൂലികയിൽ പിറന്ന വരികളെ കർണാടക സംഗീത രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയെടുത്തതിൻ്റെ മധുരം ഗാനകൈരളിയുടെ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ ആസ്വദിച്ചു. ആ ശ്രേണിയിലെ ഏതാനും കൃതികൾ കൂടി ഇന്നത്തെ അധ്യായത്തിലൂടെ നമുക്ക് കേൾക്കാം. ഇന്ന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ലക്ഷ്മി കൃഷ്ണ, ഗംഗാ നരേന്ദ്രനാഥ്, എണ്ണപ്പാടം വെങ്കിട്ടരാമൻ എന്നിവരുടെ രചനകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കേൾക്കാം.

ആദ്യമായി ലക്ഷ്മി കൃഷ്ണയുടെ ശ്രീമൻ നാരായണ എന്ന് തുടങ്ങുന്ന രചന, കാനഡരാഗം ആദിതാളം, പാടിയത് കെ. രാധാമണി.

ഗംഗാ നരേന്ദ്രനാഥിന്റെ വരമരുളുക എന്ന് തുടങ്ങുന്ന രചനയാണ് അടുത്തതായി രഞ്ജിനി രാഗം ആദിതാളം. പാടിയത് വർക്കല സി എസ് ജയറാം.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ നാദവിനോദിനി എന്ന് തുടങ്ങുന്ന രചനയിലുള്ള കൃതി. ബഹുധാരി രാഗം ആദിതാളം. പാടിയത് പി വി അജയ്കുമാർ.

0: വിവിധ മലയാള കവികളുടെ രചനയിലുള്ള കൃതികളാണ് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ, രചന നിർവഹണം സന്ദീപ് സുരേഷ്.
2: ഇനി ഒരു ഗാനത്തിലേക്ക്. ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാറും നെയ്യാറ്റിൻകര വാസുദേവനും പാടിയത്.

0: ആകാശവാണി സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റേഡിയോ സ്മരണകൾ.
2: ഇന്ന് റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നത് നാടകകൃത്തും പ്രഭാഷകയുമായ സുധാ തമ്പി.
3: 1949 തോന്നുന്നു, അതെ, ഞാൻ തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ബാലലോകത്തിലേക്ക് കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു ഓഡിഷൻ ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്നു. ഓഡിഷൻ ഞങ്ങളുടെ സ്കൂളിലെ അസംബ്ലി ഹാളിൽ വെച്ചിട്ടായിരുന്നു. പാട്ടിലും അഭിനയത്തിനും ഒക്കെ കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഞാനും എൻ്റെ സുഹൃത്ത് രാധയും കയറിക്കൂടി. അപ്പോൾ അതിൽ ഇന്നത്തെ പ്രഗത്ഭ ഗായികയായിട്ടുള്ള സുജാതയുടെ അമ്മ ദേവിയും പാട്ടിനായിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും തിരഞ്ഞെടുത്തതിന് ശേഷം അടുത്ത ആഴ്ച മുതൽ ശനിയാഴ്ച രാവിലെയുള്ള ബാലലോകത്തിൽ ഞങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കാൻ തുടങ്ങി. MLA ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ റേഡിയോ നിലയം. അപ്പോൾ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ ഉടനെ ഓരോ സ്റ്റീൽ കിഡുമാണ് ഞങ്ങൾക്ക് ഉപഹാരമായിട്ട് തന്നത്. അത് ഇന്നും എൻ്റെ പക്കലുണ്ട്. അത്രമാത്രം നല്ല സ്മരണകളെ ഉണർത്തുന്നതായിരുന്നു അതല്ല. റേഡിയോ അമ്മാവനായിട്ട് വീരരാഘവൻ നായർ സാറ് ആണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഊഷ്മളമായിട്ടുള്ള ഒരു പെരുമാറ്റം ഇന്നും മറക്കാൻ വയ്യ. പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷമെല്ലാം കഴിഞ്ഞപ്പോഴാണ് വഴുതക്കാട്ട് ഭക്തിവിലാസം എന്ന് പറഞ്ഞ ബംഗ്ലാവിലേക്ക് സ്റ്റുഡിയോ ഷിഫ്റ്റ് ചെയ്തു. അവിടെ 2 സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ടോക്കിനൊരു സ്റ്റുഡിയോ, പിന്നെ നാടകത്തിനൊക്കെ ബാലലോകത്തിനുമൊക്കെ ആയിട്ട് കുറച്ചുകൂടെ വലിയൊരു സ്റ്റുഡിയോ. അപ്പോഴത്തേക്ക് വളരെ പോഷായിട്ട് അന്ന് തോന്നിച്ചിരുന്നു. 3-4 വർഷം ബാലലോകത്തിലെ അംഗങ്ങളായിട്ട് കഴിഞ്ഞു. പിന്നെ ഒരു നാടകത്തിൽ, സിനിമാ താരങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു നാടകത്തിൽ ഒരു ചെറിയ റോൾ, അത് അന്നത്തെ മിസ് കുമാരിയുടെ ബാല്യകാലമായിട്ടാണ് എനിക്ക് കിട്ടിയത്. വളരെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അന്ന്. അതിൽ മുത്തയ്യ, കൊട്ടാരക്കര, അടൂർ പങ്കജ് ഇങ്ങനെ കുറേ പേർ, അവരെ എല്ലാം കണ്ട് വളരെ സന്തോഷമായിട്ട്. ആ സ്റ്റുഡിയോയിൽ ഓൺ എയർ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരക്ഷരം മിണ്ടാൻ പാടില്ല എന്ന് പറയും. അപ്പം ഞങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചിരിക്കും. പിന്നെ സൗണ്ട് ഇഫക്ട്സ് ഉണ്ടാക്കുന്ന രാമുകുട്ടി സാറൊക്കെ വളരെ രസകരമായതായിരുന്നു. ഒരു സ്ട്രീമിൻ്റെ ശബ്ദം, ഒരു നദി ഒരു അരുവി ഒഴുകുന്ന ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന 2 ഗ്ലാസ്സുകളിൽ വെള്ളമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരുമ്പോഴൊക്കെ അതൊക്കെ കണ്ട് ചിരി അടക്കാൻ വളരെ നന്നേ പാടുപെട്ടിരുന്നു. എൻ്റെ അച്ഛൻ ഡോക്ടർ PV നായർ റേഡിയോയുടെ വലിയ ഒരു ഉപാസകനായിരുന്നു. റേഡിയോ കേൾക്കുക എന്നുള്ളത് ഒരു നിഷ്ഠയായിരുന്നു എൻ്റെ ഡാഡിക്ക്. അത് നാട്ടിൻപുറമാണെങ്കിലോ ന്യൂസാണെങ്കിലോ നാടകമാണെങ്കിലോ വളരെയേറെ സന്തോഷിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഡാഡിക്ക് പഴയ തരത്തിലുള്ളൊരു റേഡിയോ ഉണ്ട്, പിന്നെ ട്രാൻസിസ്റ്റർ വന്നപ്പോൾ അതും വാങ്ങി. അപ്പോൾ എവിടെ പോയാലും ട്രാൻസിസ്റ്ററും കാണും. ഇത് കേൾക്കാതെ ഒരു മണിക്കൂർ തള്ളി നീക്കാറില്ല. അങ്ങനെയുള്ളൊരു ഇഷ്ടമായിരുന്നു ആ മീഡിയത്തിൽ. അതും എനിക്കൊരു പ്രോത്സാഹനമായി. എൻ്റെ അപ്പൂപ്പൻ മള്ളൂരും അതേപോലെ തന്നെ സർവവിധ പ്രോത്സാഹനങ്ങളും തന്നിരുന്നതുകൊണ്ട് ഇതിലൊക്കെ പങ്കെടുക്കാനും അതിനുള്ള സൗകര്യങ്ങളും ചെയ്തു തന്നിരുന്നു. എനിക്ക് നാടകവാരമാണ് ഏറ്റവും അധികം സന്തോഷം തന്നിരുന്നത്. എല്ലാത്തരം നടീ നടന്മാരും സിനിമയിലാണെങ്കിലോ ഉള്ളവരോ എല്ലാം പങ്കെടുക്കുന്ന നാടകങ്ങളുള്ള ഒരു വാരമാണ്. നല്ലൊരു സദ്യ തന്നെയായിരുന്നു അതൊക്കെ. ന്യൂസ് റീഡേഴ്സിനെയും പരിചയമുള്ളത് കൊണ്ട് അതും ശ്രദ്ധയോടുകൂടി കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരു ബാല്യം കടന്നുപോയി. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരികെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ വിമൻസ് കോളേജിൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ വകയായിട്ടൊരു പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞ് അന്നത്തെ മഹിളാലയം ചേച്ചിയായിരുന്ന സരസ്വതിയമ്മ വിളിച്ചു. അതൊരു നല്ല കാൽവയ്പായിരുന്നു. എൻ്റെ ഒരു നാടകം അന്നുണ്ടായിരുന്നു, ഞാൻ അതിൽ അഭിനയിക്കുകയും ചെയ്തു. അതിനുശേഷം സരസ്വതിയമ്മ മഹിളാലയത്തിലോട്ട് എന്നെ സ്ഥിരമായിട്ട് പ്രഭാഷണം ചെയ്യാനായിട്ട് ക്ഷണിച്ചു തുടങ്ങി. ഒരു നർമ്മഭാവനയുള്ള പ്രസംഗങ്ങളായിരുന്നു അത്. ഞാൻ ഓർക്കുന്നത് KS കൃഷ്ണൻ സാറും ഞാനും 2 sides ഓഫ് എ കോയിൻ എന്നും പറഞ്ഞ് 2 പ്രഭാഷണം നടത്തിയത് ഒരുപാടധികം നല്ല എഴുത്തുകൾ കിട്ടാൻ ഓൾ ഇന്ത്യ റേഡിയോയിലോട്ട് വന്നിരുന്നു. അത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അതേസമയം ഞാൻ നാടകങ്ങൾ എഴുതി ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അയക്കുമായിരുന്നു. ആ ഒരു വലിയ വലിയ നടീ നടന്മാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നാടകങ്ങൾ എനിക്കിട്ടുണ്ട്. അതും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാൻ നാടകം എഴുതുമ്പോൾ എനിക്ക്

അധികം സപ്പോർട്ടായിരുന്നു ശ്രീ ടി എൻ ഗോവിന്ദനായർ. ഞങ്ങൾ അമ്മാവെന്നൊക്കെയാണ് വിളിക്കുക. അദ്ദേഹമായിരുന്നു അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനും ഒക്കെ ഒരു മാർഗദർശിയായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം എ ആർ ആദ്യമായിട്ട് വനിതോത്സവം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിക്കുകയായിരുന്നു. എൻ്റെ നാടകം വിനാശകാല വിപരീത ബുദ്ധി അത് അവിടെ അവതരിപ്പിച്ചു. ഒരുപാട് കയ്യടി നേടി. ഇതൊക്കെ ഒരു ജീവിതത്തിൽ സന്തോഷം പകരുന്ന അനുഭവങ്ങളാണല്ലോ. 1968 ടോക്കിന് എ ഗ്രേഡ് കിട്ടി. അതിനുശേഷം കോഴിക്കോട്ടെത്തിയപ്പോൾ അവിടുത്തെ സ്ത്രീകളുടെയൊക്കെ പരിപാടിയിലും എനിക്ക് പ്രഭാഷണം ലഭിക്കുമായിരുന്നു. ഇതുപോലെ എ ഗ്രേഡായിട്ട് തന്നെ എൻ്റെ ശബ്ദവുമായിട്ട് ഒരുപാട് സാമ്യമുള്ളൊരു ആർട്ടിസ്റ്റായിരുന്നു ടി പി രാധാമണി എന്ന് റെക്കോർഡിംഗ് കൺസോളിലെ ആൾ പറയാറുണ്ട്. അതും എനിക്കൊരു വലിയ കോംപ്ലിമെൻ്റാണ്. കാരണം രാധാമണിയുടെ ശബ്ദം പോലെ റേഡിയോയിന് പറ്റിയ ശബ്ദം മറ്റൊന്നില്ല എന്നുള്ള അഭിപ്രായമായിരുന്നു എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഒരു 60 പ്രഭാഷണങ്ങൾ റേഡിയോയിൽ കൂടി ഞാൻ നടത്തിയിട്ടുണ്ട്. 16 റേഡിയോ നാടകങ്ങൾ ഞാൻ രചിച്ച് തിരുവനന്തപുരം നിലയത്തിൽ നിന്നും കോഴിക്കോട് നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാൻ എഴുതിയ നാടകങ്ങൾ അവിടെ നിലയംഗങ്ങൾ അഭിനയിക്കുകയും ഉണ്ടായിരുന്നു. അങ്ങനെ 1987 വരെ രണ്ട് റേഡിയോ നിലയങ്ങളായിട്ട് ബന്ധപ്പെടാനും വളരെയേറെ സന്തോഷിക്കുന്നു. വീരാഹൻ നായർ സാറ്, ഗംഗാധരൻ നായർ സാറ്, ചേർത്തല ഗോപാലൻ നായർ സാറിനെ പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളെ പാട്ടും ഒക്കെ പഠിപ്പിച്ച് എല്ലാത്തിലും കഴിവുള്ളവരാക്കി മാറ്റിയത് തീർച്ചയായിട്ടും റേഡിയോ തന്നെയാണ്. ജഗതി എൻ കെ ആചാര്യ, എം ജി രാധാകൃഷ്ണൻ തുടങ്ങി എത്ര പ്രഗത്ഭരായിട്ടുള്ളവരാണ് ഞങ്ങൾക്ക് ഈ ശബ്ദ മോഡുലേഷനും ഒക്കെ പഠിപ്പിച്ചിരുന്നത്. അതിനുള്ള സന്തോഷം എനിക്ക് രേഖപ്പെടുത്താനുള്ള ഇടകിട്ടിയതിലും വളരെയേറെ സന്തോഷിക്കുന്നു. ഒരു 75 ആയപ്പോഴാണെന്ന് തോന്നുന്നു വിവിധ ഭാരതി. ഓ, അത് വന്നതോടുകൂടി വലിയ സന്തോഷമായെന്ന് വെച്ചാൽ മറ്റേ ഹിന്ദി പാട്ടുകൾ കേൾക്കാനുള്ള ഒരു അവസരം കിട്ടിയത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നല്ല നല്ല പഴയ ഹിന്ദി പാട്ടുകൾ പഠിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയായിരുന്നു അന്ന്. മറ്റൊന്നുകൂടെ ഉണ്ടായിരുന്നു, അന്നത്തെ റേഡിയോ നിലയത്തിൻ്റെ ഡയറക്ടർ കോന്നിയൂർ നരേന്ദ്രനാഥ് എൻ്റെ കസിൻ്റെ ഭർത്താവും വളരെയേറെ എനിക്ക് ബഹുമാനമുള്ളൊരു തോന്നിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം വന്ന തിരുവനന്തപുരം നിലയ, പിന്നീട് അദ്ദേഹം ദൂരദർശൻ ഡയറക്ടറുമായി. പക്ഷേ 1987 ശേഷം വലിയ ബന്ധമൊന്നും റേഡിയോ നിലയവുമായിട്ടുണ്ടായിട്ടില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം സീനിയർ സിറ്റിസൺ അസോസിയേഷൻ ഓഫ് ട്രിവാൻഡ്രം, സ്കാറ്റ് എന്ന് പറയും, ആ ഒരു സംഘടനയിൽ ഞാൻ 94 മുതൽ വൈസ് പ്രസിഡൻ്റായിട്ടും ഒക്കെ ഇരുന്നിട്ടുണ്ട്. അവിടെ അപ്പോഴും ലീല ജോസഫ് ഞങ്ങളെ ക്ഷണിച്ചു ഒരു പരിപാടി, സായന്തനം. ഞങ്ങൾക്ക് ചേർന്ന പേരാണ്, വയസ്സായവർ മാത്രമാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളവർ. അങ്ങനെയുള്ള ഞങ്ങളെല്ലാവരും ചേർന്ന് ഇതുപോലെ ചെറുനാടകവും ഗാനശില്പവും ഒക്കെ അവതരിപ്പിച്ചു. അതും നല്ലൊരു ഓർമ്മയാണ്. പക്ഷേ ആ സ്മരണ, അത് ഇവിടെ പങ്കെടുത്ത ആളുകൾ, അവിടുത്തെ നിലയാംഗങ്ങൾ, ആർട്ടിസ്റ്റ്, എല്ലാവരെയും ഞാൻ ഇന്നും വളരെ തെളിഞ്ഞ ഓർമ്മകളായിട്ട് തന്നെ ശേഷിക്കും. എല്ലാത്തരം മധുര സ്മരണകൾ

0: പ്രിയ ശ്രോതാക്കൾ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ബേണി ഇഗ്നീഷ്യസ് ഈണമിട്ട്, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമിട്ട.
1: മകരമാസത്തി വേലി കെട്ടിട്ടപ്പ കല്യാണം.

മരുഭൂമി കഥ എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല എഴുതി എം ജി ശ്രീകുമാർ, ഈണമിട്ട് ഉജ്ജയിനി, റഹ്മാൻ എന്നിവർക്കൊപ്പം പാടിയ ഗാനമാണ് കേട്ടത്. ഇനി പുഷ്പ ടു ദ റൂൾ എന്ന ചിത്രത്തിൽ സിതാര കൃഷ്ണകുമാറും പ്രണവം ശശിയും പാടിയ ഗാനം കേൾക്കാം. സിജു തുറവൂറിന്റെ വരികൾക്ക് ദേവിശ്രീ പ്രസാദിന്റെ സംഗീതം.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി ഒരു മണിക്ക് രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി ഇപ്പോൾ
1: ഏകതാര. ലളിതഗാന പരിപാടി.

0: പ്രധാന വാർത്തകൾ. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ചമുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ നാളെ കലാശപ്പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. ഗോവയുടെ സാംസ്കാരിക പൈതൃകത്തെയും ആതിഥ്യമര്യാദയെയും രാഷ്ട്രപതി പ്രശംസിച്ചു. ഗോവയുടെ ഊർജ്ജസ്വലമായ സംസ്കാരം, സമ്പന്നമായ പൈതൃകം, പ്രകൃതിഭംഗി, ജനങ്ങളുടെ സ്നേഹമനോഭാവം എന്നിവയെ പ്രധാനമന്ത്രി തന്റെ സമൂഹമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. പനാജിയിൽ നടന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. ചടങ്ങിൽ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിരാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്ത് എത്തും. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ മാമൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1:00 നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 134th പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ശുചീകരണ തൊഴിലാളികളും ഈ പദ്ധതിയുടെ ജീവനാഡിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുത വിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാ വിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനം വകുപ്പിനാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെൻസിംഗ് മറികടന്നാണ് ആതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതിൽ ജീവഹാനി സംഭവിച്ച പുല്ലേർക്കാട്ട് മോഹനന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണാൻ തിങ്കളാഴ്ച ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കോഴിക്കോട് ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോക വീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവുമാണ്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ മാധ്യമ പുരസ്കാരം, വി ടി കുമാരൻ അവാർഡ്, ഇടശ്ശേരി അവാർഡ് എന്നിവയും ശരത്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. മേര യുവഭാരത് സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. കോട്ടയത്ത് നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ആയി 1992 നിയമിതനായ അദ്ദേഹം വിവിധ ജില്ലകളിലും മാഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലും മേര

0: ശിവഭാരത് ജില്ലാ മേധാവിയായി സേവനം അനുഷ്ഠിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിൽ മരം കടപുഴകി വീണ് കാന്റീനും വാഹനങ്ങൾക്കും നാശനഷ്ടം. ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിൽ എത്തി. ടി യു കുരുവിളയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി. മുൻ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗവുമായ കെ പി ധനപാലൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. 2009 ചാലക്കുടിയിൽ നിന്ന് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംസ്കാരം വൈകുന്നേരം പറവൂരിൽ നടക്കും. കെ പി ധനപാലന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. 2026 ഐ പി എൽ ക്രിക്കറ്റ് ഫൈനൽ നാളെ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ 7 തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പൂരിന് യോഗ്യത നേടിയത്. കൌമാരതാരം വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. 53 പന്തുകൾ നേരിട്ട ഗിൽ 3 6 15 4 104 റൺസ് സ്വന്തമാക്കി. ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് ബംഗളൂരു ഫൈനലിലെത്തിയത്. 5 സീസൺ കളിക്കുന്ന ഗുജറാത്തിന്റെ 3 ഫൈനലാണിത്. 2022 ഗുജറാത്ത് കിരീടം ചൂടിയിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ തുടർച്ചയായ 2 ഫൈനലാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിലെ മുഴുവൻ സംഘടനകളുടെയും യോഗം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിലാണ് യോഗം. എഎംഎംഎ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്വകാര്യ സംഘടനയ്ക്കുള്ളിലെ വിഷയങ്ങളാണെന്നും നിലവിൽ സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദാണ് ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം രചിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. അടുത്ത മാസം 9 കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സിദ്ധരാമയ്യ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ഇന്ന് വൈകുന്നേരം 4 കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വിളിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വരുമെന്നാണ് സൂചനകൾ. പാർട്ടിയുടെ 136 എംഎൽഎമാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ പി ജി സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള എൽ പി ജി കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കുവാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കൊല്ലം പുത്തൂർ സ്വദേശിയുടെ 1,83,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് പിടികൂടി. ബാബ നഗർ സ്വദേശി സൂര്യകാന്തിനെയാണ് കൊല്ലം റൂറൽ സൈബർ ക്രൈം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ നാളെ കലാശപ്പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. ഇപ്പോൾ കേൾക്കാം

0: എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.
1: വൈദ്യശാസ്ത്ര രംഗത്തെ മഹത്തായ കണ്ടുപിടുത്തങ്ങളൊന്നാണ് ആന്റിബയോട്ടിക്കുകൾ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ആന്റിബയോട്ടിക് എന്ന മരുന്നുകൊണ്ട് എണ്ണമറ്റ ജീവനുകളാണ് നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ആന്റിബയോട്ടിക്സ്? ബാക്ടീരിയ മൂലമുള്ള അണുബാധയെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലുകളെയാണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ ബാക്ടീരിയയെ കൊല്ലുകയോ അല്ലെങ്കിൽ അവയുടെ എണ്ണം ശരീരത്തിൽ പെരുകുന്നത് തടയുകയോ ചെയ്യും. ആന്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം വിപ്ലവകരമായ മാറ്റങ്ങളാണ് ചികിത്സാ മേഖലയിൽ കൊണ്ടുവന്നത്. ക്യാൻസർ തെറാപ്പി, അവയവമാറ്റം, ഡയബറ്റിസ്, ആസ്മ, ആർത്രൈറ്റിസ് തുടങ്ങിയ രോഗ സാഹചര്യങ്ങളെല്ലാം ഫലപ്രദമായി ചികിത്സിക്കുന്നതിൽ ആന്റിബയോട്ടിക്സിൻ്റെ സ്ഥാനം പ്രസക്തമാണ്. എന്നാൽ ഇവയുടെ അമിത ഉപയോഗവും ദുരുപയോഗവും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്? ആന്റിബയോട്ടിക്കുകൾക്കെതിരെ അണുക്കൾ പ്രതിരോധശേഷി നേടുന്ന സ്ഥിതിവിശേഷമാണിത്. ഇത്തരം സാഹചര്യങ്ങളിൽ ആന്റിബയോട്ടിക് കഴിച്ചാലും അണുക്കൾ നശിക്കാതെ ഇരിക്കുകയും രോഗം കൂടുതൽ വഷളാവാനും രോഗിയുടെ മരണത്തിലേക്കും അത് നയിക്കാം. ബാക്ടീരിയ മാത്രമല്ല, വൈറസും ഫംഗസ്, പാരസൈറ്റ്സ് എല്ലാം ഇത്തരത്തിൽ അവർക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകൾക്കെതിരെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒന്നിലധികം ആന്റിബയോട്ടിക്കുകൾക്കെതിരെ അണുക്കൾ പ്രതിരോധശേഷി നേടിയാൽ നാം അതിനെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഒരുവിധം എല്ലാ ആന്റിബയോട്ടിക്കുകൾക്കും എതിരെ ഒരു അണു പ്രതിരോധശേഷി നേടിയാൽ അതിനെ നാം സൂപ്പർ ബഗ് എന്ന് പറയും. ഇന്ന് വൈദ്യശാസ്ത്ര രംഗത്തെ തലവേദനയാണ് സൂപ്പർ ബഗ് മൂലമുണ്ടാകുന്ന അണുബാധകൾ. ആന്റിബയോട്ടിക്കുകൾ സസൂക്ഷ്മം ഉപയോഗിക്കാതിരിക്കുന്നതിലൂടെ ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് ആന്റിബയോട്ടിക്കുകൾക്ക് പിറവി നൽകിയ അലക്സാണ്ടർ ഫ്ലെമിംഗ് 1945 നൊബേൽ സമ്മാന സ്വീകരണ വേളയിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തൊക്കെ കാരണങ്ങളാണ് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, രോഗികളുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. അതായത്, ആന്റിബയോട്ടിക്കുകൾ ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ വാങ്ങിക്കഴിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ അനുചിതമായ ഉപയോഗമാണ് ആന്റിബയോട്ടിക് പ്രതിരോധത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. നിശ്ചിത കോഴ്സ് ആന്റിബയോട്ടിക് നിർദ്ദേശിച്ചാലാകട്ടെ, ലക്ഷണങ്ങൾ കുറയും മുമ്പേ മരുന്ന് നിർത്തുന്നവരും ഏറെയാണ്. ഇത് അണുബാധ ശക്തിപ്പെടാനും കൂടുതൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിലേക്കും നയിക്കും. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് ഫലപ്രദമല്ല എന്ന് പറഞ്ഞാൽ പോലും അത് മനസ്സിലാകാതെ ഡോക്ടറോട് അങ്ങോട്ട് ആന്റിബയോട്ടിക് രോഗികൾ ചോദിക്കാറുണ്ട്. ഈ പ്രവണതകളെല്ലാം തന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ കുറ്റവും നമുക്ക് രോഗിയുടെ മേൽ ചുമത്താൻ പറ്റത്തില്ല. അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും അനിശ്ചിതമായി ഡോക്ടർമാർ ജനങ്ങൾക്ക് അവ നിർദ്ദേശിക്കപ്പെടുന്നു എന്ന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയിലെ 47 ദശലക്ഷം ആന്റിബയോട്ടിക് കോഴ്സുകളും ഇപ്രകാരം കുറിച്ചതാണെന്നും CDC വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രശ്നമെന്നുള്ളത് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗമാണ്. ഓരോ അണുവിനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് അവൈലബിൾ ആണെന്ന്. അവ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ അനേകം അണുക്കൾക്കെതിരെ ഉപയോഗിക്കേണ്ട ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ആണ് പലപ്പോഴും ആദ്യമേ നിർദ്ദേശിക്കുന്നത്. ഇവയും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്ന കാരണങ്ങളിലൊന്നാണ്. മൂന്നാമതായിട്ട്, മരുന്നുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ വ്യാജ മരുന്നും നിലവാരം പുലർത്താത്ത സബ്സ്റ്റാൻഡേർഡ് മരുന്നുകളുടെ ഉപയോഗവും ഒരു പ്രശ്നം തന്നെയാണ്. മറ്റൊരു കാരണം, കുറിപ്പടി ഇല്ലാതെ തന്നെ ആന്റിബയോട്ടിക്സ് പോലുള്ള മരുന്നുകൾ മെഡിക്കൽ സ്റ്റോർ വഴി ലഭിക്കും എന്നുള്ളതാണ്. ഇതിനെ ചെറുക്കാൻ നിയമങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ അത് പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനത്തിന്റെ കുറവ് തന്നെയാണ് ഇതിന് കാരണം. ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതിനെ ചെറുക്കാൻ നിയമം കൊണ്ട് മാത്രം സാധിക്കില്ല. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം തന്നെ വേണം. ഇനി മനുഷ്യർ നേരിട്ട് കഴിക്കുന്നതിലൂടെ മാത്രമല്ല, മൃഗപരിപാലനം, കോഴി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവയിലെ അശാസ്ത്രീയമായ ആന്റിബയോട്ടിക് ഉപയോഗവും വിപത്തായി മാറാറുണ്ട്. മൃഗങ്ങളുടെ വളർച്ചയ്ക്കും അണുബാധയെ പ്രതിരോധിക്കാനുമാണ് പ്രധാനമായും ഈ മേഖലയിൽ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. ആരോഗ്യമുള്ള മൃഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന രീതി പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകളുടെ ഉത്ഭവത്തിന് കാരണമാകുന്നു. കന്നുകാലികളിൽ നിന്ന് പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ കാർഷിക മേഖലയിലെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം പരിസ്ഥിതിയിലെ സൂക്ഷ്മാണുക്കളെയും ബാധിക്കും. കന്നുകാലികൾക്ക് നൽകുന്ന ആന്റിബയോട്ടിക്കുകളുടെ 90% മലമൂത്ര വിസർജനത്തിലൂടെ അന്തരീക്ഷത്തിലേക്കെത്തുന്നു.

0: അന്തരീക്ഷത്തിലെ സൂക്ഷ്മാണു വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തുകയും പ്രതിരോധശേഷിയും രോഗസാധ്യതയും ഉള്ളതായ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. നാം ഈ പറഞ്ഞ എല്ലാ കാരണങ്ങൾ കൊണ്ട് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈക്കോളായി എന്ന ബാക്ടീരിയ ഇന്ന് മനുഷ്യൻ സാധാരണ ഉപയോഗിക്കുന്ന 80% മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നേടിയിരിക്കുന്നു. ഏറ്റവും ശക്തി കൂടിയ ആന്റിബയോട്ടിക്കുകൾ ഒന്നായ കാർബപ്പനം എതിരെ പോലും 10 മുതൽ 50% വരെ രോഗാണുക്കൾ റെസിസ്റ്റൻസ് നേടിയെന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. ഒരു പുതിയ ക്ലാസ് ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചിട്ട് വർഷങ്ങളേറെയായി. ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും ശക്തി കൂടിയ ആന്റിബയോട്ടിക്കുകൾ വരെ രോഗാണുക്കൾ പ്രതിരോധം നേടുന്നത് മനുഷ്യരാശിക്കെതിരെയുള്ള കടുത്ത വെല്ലുവിളിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ പ്രസ്താവന പ്രകാരം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ 10 ആഗോള പൊതുജനാരോഗ്യ അത്യാഹിതങ്ങളിൽ ഒന്നാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഓരോ വർഷവും 2.8 ദശലക്ഷത്തിൽ പരം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അണുബാധകൾ ഉണ്ടാകുന്നുണ്ടെന്ന് CDCയുടെ കണക്കിൽ പറയുന്നു. മറ്റൊരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് 2050 ആകുമ്പോഴേക്കും മരുന്നുകളെ പ്രതിരോധിക്കുന്ന അണുബാധ മൂലം 10 ദശലക്ഷത്തോളം പേർ മരിക്കും എന്നാണ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആന്റി മൈക്രോബിയൽസിനെ പ്രതിരോധിക്കുന്ന അണുക്കൾ പെരുകുന്ന സാഹചര്യങ്ങളിൽ TB, മലേറിയ, HIV തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം കടുപ്പിക്കുമെന്നുള്ളതാണ്. ആരോഗ്യരംഗത്ത് മാത്രമല്ല, സാമ്പത്തിക, സാമൂഹിക, പരിസ്ഥിതി രംഗത്തും കനത്ത ആഘാതം സൃഷ്ടിക്കുവാൻ ഈ പ്രതിഭാസത്തിന് കഴിയുമെന്ന് ആരോഗ്യ സാമൂഹ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉൽപാദന നഷ്ടം, വർദ്ധിച്ച ആരോഗ്യ സംരക്ഷണ ചെലവ്, ദാരിദ്ര്യത്തിന്റെ വർദ്ധനവ് എന്നിവ കാരണം ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഇത് വലിയ പ്രഹരമേൽപ്പിക്കും. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ ചെറുക്കും? ഇതിനുള്ള ലോങ് ടേം സൊല്യൂഷൻ എന്തെന്ന് വെച്ചാൽ പുതിയ ആന്റിബയോട്ടിക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് സാമ്പത്തിക ചെലവുള്ളതും ഏറെ ശ്രമകരവുമാണ്. രണ്ടാമത്തെ പോംവഴി എന്നുള്ളത് ആന്റിബയോട്ടിക്സിന് പകരം മറ്റൊരു ചികിത്സാ രീതി വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയ നശിപ്പിക്കുന്ന ഒരു തരം വൈറസാണ് ബാക്ടീരിയോഫേജ്. ഇത് ഉപയോഗിച്ചുള്ള ഗവേഷണം ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലും നടന്നു വരുന്നു. ഇതൊക്കെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സൊല്യൂഷൻ ആണെങ്കിലും ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒരു നയപരമായിട്ടുള്ള ഒരു പോളിസി മേക്കേഴ്സിന്റെ തലത്തിൽ നോക്കിയാൽ ദേശീയ തലത്തിൽ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അണുബാധകൾക്ക് മേലെയുള്ള നിരീക്ഷണം, അതായത് സർവൈലൻസ് ശക്തിപ്പെടുത്തണം. അണുബാധ പ്രതിരോധവും നിയന്ത്രണവും ഉറപ്പുവരുത്താനുള്ള നയങ്ങളും പദ്ധതികളും ഓരോ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കൊണ്ടുവരികയും അവ ശക്തമായി നടപ്പാക്കുകയും വേണം. ഗുണമേന്മയുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ സ്വാധീനം സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനമധ്യത്തിൽ ലഭ്യമാക്കുക തുടങ്ങിയവയാണ്. ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? രോഗി പരിചരണത്തിന് മുൻപ് കൈകളും ഉപകരണങ്ങളും അന്തരീക്ഷവും വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തണം. ആവശ്യമുള്ളപ്പോൾ മാത്രം ആന്റിബയോട്ടിക് നിർദ്ദേശിക്കുകയും നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. ആന്റിബയോട്ടിക്സ് എങ്ങനെ എടുക്കണം, എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇവയുടെ ഉപയോഗം മൂലമുള്ള അപകടാവസ്ഥ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം രോഗികളോട് സംസാരിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യണം. അണുബാധയെ പ്രതിരോധിക്കാൻ വാക്സിനേഷൻ പാലിക്കാനും ശുചിത്വം കാത്തു സൂക്ഷിക്കാനും രോഗികളോട് പറയണം. ഇനി ആനിമൽ ഹസ്ബൻഡറി. വെറ്റിനറിയുടെ മേൽനോട്ടത്തിൽ പ്രകാരം മാത്രമേ മൃഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നൽകാവൂ. ആരോഗ്യമുള്ള മൃഗങ്ങൾക്ക് വളർച്ച കൂട്ടാനും രോഗങ്ങൾ തടയാനും പുതിയ ആന്റിബയോട്ടിക്കുകൾ നൽകാതിരിക്കുക. മൃഗങ്ങൾക്ക് അതാത് സമയത്ത് വാക്സിനേഷൻ നൽകുകയും ആന്റിബയോട്ടിക്സിന് പകരം നൽകാവുന്ന മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. ഇനി പൊതുജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പ്രിസ്ക്രൈബ് ചെയ്ത ആന്റിബയോട്ടിക്കുകൾ മാത്രം ഉപയോഗിക്കുക. ആന്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞാൽ പിന്നീട് അവ ആവശ്യപ്പെടാതിരിക്കുക. ബാക്കിയ ആന്റിബയോട്ടിക്കുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക. പൊതുജനങ്ങളുടെ പങ്കാളിത്തോട് മാത്രമേ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ പിടിച്ചുകെട്ടാൻ സാധിക്കൂ.
1: എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം.

0: പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി ശാസ്ത്രജ്ഞരുമായി സംവദിക്കും. ഗോവ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വൈകുന്നേരത്തോടെ എത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഉപരാഷ്ട്രപതി കണ്ണൂരും സന്ദർശിക്കും. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈങ് ബിഹാറിലെ ഗയയിലെത്തി. ചരിത്ര പ്രസിദ്ധമായ സുജാത ക്ഷേത്രത്തിലും മഹാബോധി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. ഗയയിലെ ബുദ്ധമന്ദിരങ്ങളും അദ്ദേഹം സന്ദർശിക്കും. വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തുന്ന മ്യാൻമാർ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യം കൈവരിച്ച പുരോഗതി പ്രതിഫലിപ്പിക്കുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. 2023-24 കാലയളവിൽ 715 ജില്ലകളിലായി 6.79 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രസവങ്ങൾ 2019-2021 കാലയളവിൽ 88.6% നിന്ന് 2023-24 90.6% ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഗർഭിണികളിൽ 95.9% പേർക്കും പ്രസവപൂർവ പരിചരണം ലഭിച്ചു. 12 മുതൽ 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിലെ വാക്സിനേഷൻ നിരക്ക് 96%ത്തിലധികമായി ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഷൻ പരിവാർ വികാസ് ഉൾപ്പെടെയുള്ള ദേശീയ കുടുംബാസൂത്രണ പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പാണ് നേട്ടങ്ങൾക്ക് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും സാമ്പത്തിക ശാക്തീകരണത്തിലും തുടർച്ചയായ പുരോഗതി കൈവരിച്ചതായും സർവേ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 ലബായത്ത് അവാർഡുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷന് ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആദ്യമായാണ് രാജ്യത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിനുമുള്ള മികവിനാണ് അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഒഡീഷയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ 1 മാസം നീളുന്ന നടപടിക്രമങ്ങൾ June 28 വരെ തുടരും. സംസ്ഥാനത്തുടനീളമുള്ള 3,33,00,000 വോട്ടർമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കർണാടകയിൽ കാവൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് MLA മാരുടെ പ്രത്യേക യോഗം വിളിച്ചു. KPCC അധ്യക്ഷൻ DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് സൂചനകൾ. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് യോഗം. 136 കോൺഗ്രസ് MLA മാർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണർ തവർചന്ദ് ഗെലോട്ട് ശ്രീ സിദ്ധരാമയ്യയുടെ രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ All India Radio News Thiruvananthapuram Facebook പേജിലും

0: AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജമ്മുകശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയുടെ 15 കിലോമീറ്റർ പരിധിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും തടയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രദേശവാസികൾ. അർണിയ, ആറസ്പുര, സുചേത്ഗഡ് എന്നിവയുൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ നടപടിക്ക് പിന്തുണ അറിയിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇന്ന് വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ അദ്ദേഹം ഔപചാരികമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് വിരമിച്ചത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം 3 സേനകളുടെയും ഗാർഡ് ഓഫ് ഓണറോടെ വിരമിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു.
2: It's a matter of great honor for me to suffer and wait with the tri-services guard of honor. I thank the 3 services and headquarter IDS for it. With the conclusion of the guard of honor, I bid farewell to my colleagues in uniform, comrades in arms, forever. I laid the wreath at the war memorial for the last time in uniform as a humble tribute to those who laid down their lives in the line of duty.
1: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്നലെ നടന്ന 2ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ കടന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആഭ്യന്തരവകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾ 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE2026@cbse.in എന്ന ഇമെയിൽ വിലാസത്തിലും ലഭിക്കും. സിംഗപ്പൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഷാങ്രി ലാ ഡയലോഗിനിടെ നെതർലാൻഡ്സ് പ്രതിരോധ മന്ത്രിയുമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക, സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രതിരോധ വ്യാവസായിക സഹകരണത്തിനുള്ള സാധ്യതകൾ തേടുക തുടങ്ങിയവ ചർച്ച ചെയ്തു. അമേരിക്കയിലുള്ള ഏകദേശം 11,000 ലബനീസ് പൌരന്മാരുടെ നാടുകടത്തൽ നടപടി നീട്ടിവച്ച് ട്രംപ് ഭരണകൂടം. ലബനനിൽ നിന്നുള്ളവർക്ക് 6 മാസത്തേക്ക് കൂടി അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സേനയും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഏഷ്യ പസഫിക് മേഖലയുമായുള്ള ബന്ധം ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും സിംഗപ്പൂരിൽ നടക്കുന്ന ഷാങ്രി ലാ ഡയലോഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടു കൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

രഞ്ജിനിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രഞ്ജിനിയിലേക്ക് ആദ്യ കത്ത് അയച്ചിരിക്കുന്നത് തൃക്കുന്നപ്പുഴയിൽ നിന്നും സുന്ദരേശനാണ്. കത്തിങ്ങനെ, സ്നേഹം നിറഞ്ഞ ആകാശവാണിക്ക് വളരെ വളരെ മനോഹരമാകുന്നു പരിപാടികളെല്ലാം. ആകാശവാണിയുടെ അണിയറ ശില്പികൾക്ക് അഭിനന്ദനങ്ങൾ. ഇന്ന് രഞ്ജിനിയിലൂടെ ഒരു ഗാനം കേൾപ്പിച്ചു തരുമല്ലോ? തീർച്ചയായും. യേശുദാസ് അർജുൻ മാസ്റ്റർ ടീമിൻ്റെ ഗന്ധർവനാദം. പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചമ്പൽക്കാട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന കൊല്ലം ഗോപി, സംഗീതം എം കെ അർജുൻ. തൃക്കുന്നപ്പുഴയിൽ നിന്നും സുന്ദരേശനാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാവിന് വേണ്ടി ആ ഗാനം കേൾക്കാം.

പ്രിയ രഞ്ജിനിക്ക്, ഞാൻ സ്ഥിരമായി ആകാശവാണിയുടെ ശ്രോതാവാണ്. 30 വർഷമായി ആകാശവാണിയുടെ സംഗീത പരിപാടികൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ചെങ്ങന്നൂരിലെ ഒരു സംഗീത അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ സംഗീതം ഏറെ ഇഷ്ടം. 40 വർഷമായിട്ട് സംഗീതരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. എനിക്കൊരു പാട്ട് രഞ്ജിനിയിൽ കൂടി കേൾപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. പാട്ടിതാണ്, ഒഴിവുകാലം എന്ന ചിത്രത്തിലെ സായന്ത്രം നിഴൽ വീശിയില്ല എന്ന ഗാനം. ആകാശവാണിയുടെ ഗാനമഞ്ജരി പരിപാടിയൊന്നും ഇപ്പോഴില്ല, വിഷമമുണ്ട്. ഏതായാലും ഈ വരുന്ന രഞ്ജിനിയിൽ എൻ്റെ പാട്ട് ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷയോടെ നിർത്തട്ടെ. വിശ്വസ്തയോടെ, എ കെ ലാൽ, ചെങ്ങന്നൂർ. തീർച്ചയായും പാട്ട് രഞ്ജിനിയിൽ ഉൾപ്പെടുത്തുന്നു. ഒഴിവുകാലം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ. ചെങ്ങന്നൂരിൽ നിന്നും എ കെ ലാലാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേൾക്കാം ആ ഗാനം.

അടുത്ത കത്ത് ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിനിക്ക്. എനിക്കൊരു ഗാനം വെച്ചു തരുമോ? തകിലുകൊട്ടാമ്പുറം എന്ന സിനിമയിലെ സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനിയുറങ്ങൂ എന്ന് തുടങ്ങുന്ന ഗാനം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഗാനമാണ്. ഗാനം രഞ്ജിനിയിലൂടെ വച്ചു തരുമല്ലോ. തീർച്ചയായും ഈ ഗാനം കേൾക്കുന്ന എല്ലാവർക്കും, നിലയത്തിലെ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഗാനം വച്ചു തരും എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. കത്തെഴുതിയിരിക്കുന്നത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരനാണ്. ബാലുഗിരിയാത്തിൻ്റെ വരികൾക്ക് ദർശൻ രാമൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാവ് ചോദിച്ചിരിക്കുന്നത്. ചിത്രം തകിലുകൊട്ടാമ്പുറം. ഈ ഗാനം കേൾക്കാം.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
2: രഞ്ജിനി തുടരുന്നു. അടുത്ത കത്തിലേക്ക് പോകാം. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ അയക്കുന്നത്. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിലെ ഒ എൻ വി കുറുപ്പിന്റെ രചനയിൽ ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കണം. ഈ ഗാനം എന്റെ സുഹൃത്ത് ചേർത്തലയിലുള്ള ഹർഷകുമാറിന് വേണ്ടി സമർപ്പിക്കുന്നു. ആലപ്പുഴ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ചേർത്തലയിലുള്ള ഹർഷകുമാറിന് വേണ്ടി ആവശ്യപ്പെട്ട ഗാനമാണ് രഞ്ജിനിയിൽ ഇനി കേൾക്കുന്നത്. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ദേവരാജൻ.

രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക് പോകാം. കാവേരി തീരത്തെ കളമെഴുന്ന മുറ്റത്തെ കല്യാണി തൈമുല്ലേ എന്ന് തുടങ്ങുന്ന ഈ മനോഹരമായ ഗാനം പ്രോഗ്രാമിലൂടെ കേൾപ്പിക്കുവാൻ അപേക്ഷ. ഈ ഗാനം മലപ്പുറം കീഴാറൂരിൽ നിന്നും ആവശ്യപ്പെടുന്നത് അച്ചുണ്ണി എന്ന ശ്രോതാവാണ്. കേൾപ്പിക്കുമല്ലോ, തീർച്ചയായും കേൾപ്പിക്കും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് കൈതപ്രം, പാടിയത് ചിത്രയും സംഘവും. ചിത്രം കൈക്കൊടുന്ന നിലാവ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കീഴാറൂരിൽ നിന്നും അച്ചുണ്ണി എന്ന ശ്രോതാവാണ്. കേൾക്കാം ആ ഗാനം.

രഞ്ജിനിൽ അടുത്ത കത്തയച്ചിരിക്കുന്നത് ആയുഷ് ആർ കമ്മത്താണ്. എൻ്റെ പേര് ആയുഷ് ആർ കമ്മത്ത്. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആലപ്പുഴ 576 കിലോഹെർട്സ് സിഗ്നലിലൂടെ റേഡിയോയിലൂടെ പാട്ട് കേൾക്കുന്ന സുഖം യൂട്യൂബിൽ കിട്ടില്ല. അതുകൊണ്ട് ഈ പാട്ടൊന്ന് പ്രക്ഷേപണം ചെയ്യാൻ അപേക്ഷിക്കുന്നു. അഹം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആയുഷ് ആർ കമ്മത്താണ്. ഈ കൊച്ചുമിടുക്കന് വേണ്ടി രഞ്ജിനിയിലൂടെ കേൾക്കാം ആ ഗാനം.

രഞ്ജിനിയിൽ അടുത്ത കഥ അയച്ചിരിക്കുന്നത് ഓച്ചിറ ശിവകുമാർ പ്രയാർ വടക്കു നിന്നുമാണ്. പാഥേയം എന്ന ചിത്രത്തിലെ ചന്ദ്രകാന്തം കൊണ്ട് എന്ന ഗാനം കേൾക്കണമെന്നാണ് ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാഥേയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, ഗാനരചന കൈതപ്രം, സംഗീതം രവി ബോംബെ. ഓച്ചിറ ശിവകുമാർ പ്രയാർ വടക്കു നിന്ന് അദ്ദേഹത്തിനു വേണ്ടി രഞ്ജിനിയിലൂടെ ആ ഗാനം കേൾക്കാം.

എത്രയും പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഒരിടവേളയ്ക്ക് ശേഷമാണ് രഞ്ജിനിക്ക് എഴുതുന്നത്. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്, എല്ലാ പരിപാടിയും ഇഷ്ടമാണ്. നീലേശ്വരം മന്ദംപുറത്ത് കാവിലെ കലശ ഉത്സവത്തോടുകൂടി ഞങ്ങളുടെ നാട്ടിലെ കളിയാട്ടുത്സവത്തിന് സമാപനമാകും. പിന്നെ തുലാം പത്തിന് വീണ്ടും ഉത്സവം ആരംഭിക്കും. എനിക്ക് രഞ്ജിനിയിലൂടെ കേൾക്കേണ്ട ഗാനം മയൂഖം എന്ന ചിത്രത്തിലെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച് എം ജി ശ്രീകുമാർ പാടിയ ഭഗവതി കാവിൽ വച്ചോ അമ്പലക്കടവിൽ വച്ചോ എന്ന ഗാനമാണ്. കേൾപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു എന്ന് സ്നേഹത്തോടെ ശാന്ത പി വി തീർച്ചയായും ഈ ഗാനം കേൾപ്പിച്ചു തരുന്നു. മയൂഖം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ബോംബെ രവി. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എം ജി ശ്രീകുമാർ. ഈ ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കാസർഗോഡ് മാവുങ്കലിൽ നിന്നും ശാന്ത പി വി ആണ്. ഗാനത്തിലേക്ക് പോകാം.

രഞ്ജിനിയിലെ അടുത്ത കത്തിങ്ങനെ, എത്ര ദുഃഖം മനസ്സിലുണ്ടെങ്കിലും ഒരാശ്വാസവാക്കുമായി വന്ന് നമ്മെ പാടിത്തഴുകുന്ന രഞ്ജിനിക്കും അവതാരകർക്കും ഞങ്ങളുടെ ആശംസകൾ നേരുന്നു. ഞങ്ങൾ ബിജു സുനിത ബിജു, സ്ഥലം മലയാളപ്പുഴ, കോഴിക്കുന്നം. തേങ്ങമൃദയം എന്ന് തുടങ്ങുന്ന ഗാനം വച്ചു തരണം. ചിത്രം ആട്ടക്കലാശം. ഈ ഗാനം പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ബഹുമാനപൂർവ്വം സമർപ്പിക്കുന്നു. മലയാളപ്പുഴയിൽ നിന്നും ബിജു, സുനിത ബിജു എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണിത്. ആട്ടക്കലാശം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ. കേൾക്കാം ആ ഗാനം.

പ്രിയങ്കരിയായ രഞ്ജിനിക്ക് കെ പി മോഹനൻ പെരുമ്പളം ചേർത്തലിൽ നിന്ന് എഴുതുന്നു. ഇഷ്ടപ്പെടുന്ന ഗാനം ചിത്രം നീയോ ഞാനോ. ഗാനം താമര പൂങ്കാറ്റു പോലെ. പാടിയത് ജയചന്ദ്രൻ, രചന സത്യനന്ദിക്കാട്, സംഗീതം ശ്യാം. നിലയാംഗങ്ങൾക്കും ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ നേരുന്നു. കെ പി മോഹനൻ ചേർത്തലിൽ നിന്നും രഞ്ജിനിയിലൂടെ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം.

രഞ്ജിനിയിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് രാധ വയലാർ. സിനിമ എനിക്കും ഒരു ദിവസം, ഗാനം ഗുരുവിനെ തേടി എന്നത്. രാധ വയലാർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം എനിക്കും ഒരു ദിവസം, പാടിയത് പി വി സുശീലയും വാണി ജയറാമും. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകളയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദിയും ഒപ്പം സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് കത്തുകളയക്കുമല്ലോ. ഇന്നത്തെ രഞ്ജിനിയിൽ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ. രഞ്ജിനിയിലേക്ക് കത്തുകളയക്കേണ്ട വിലാസം രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വിലാസം ഒരിക്കൽ കൂടി, രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.

0: സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനകം മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഇസ് ആകാശവാണി ആൻഡ് ഐ എം ഷഗുൻ ചോപ്ര വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. Indian Army prepared for Operation Sindhu 2.0 if the situation warrants, says Chief of Army Staff General Upendra Dwivedi. Myanmar President U Min Aung Hlaing begins his 5-day India visit with prayers at Mahabodhi Temple in Bodh Gaya, Bihar. Karnataka Congress Legislature Party to meet in Bangalore this afternoon to elect its new leader. At least 7 people killed in separate incidents of thunderstorms, rain and lightning across Bihar. US Defense Secretary Pete Hegseth says Washington is prepared to resume military action against Iran if efforts to reach a deal fail. And in women's cricket, India to take on hosts England in second T20 international of 3-match series in Bristol today.

0: This is symbolic of my transiting from uniform to a civilian life. I had a very satisfying and an excellent tenure.
1: Chief Election Commissioner Gyanesh Kumar today said that elections in India are conducted strictly in accordance with the Constitution, electoral laws and the transparent guidelines issued by the Election Commission. Addressing the second National Conference of Councils representing the Election Commission at the India International Institute of Democracy and Election Management in New Delhi, Mr. Kumar highlighted that around 1.8 crore personnel are deployed during Lok Sabha elections to ensure transparency, accountability and the conduct of free and fair polls.
2: Elections in India are held strictly as per the Constitution of India, electoral rolls, electoral laws and the transparent instructions issued by Election Commission of India from time to time. No right and no left. It's only law. It's only transparency. You know how many electors are there in India? You add the continent of America, North America, South America, the entire Europe, the entire Australia, the entire Africa, and still 8 crores counting. We are roughly 95 crores plus today.
1: The conference began with demonstrations and briefings on electoral roll management, special intensive revision and polling, and counting procedures. This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. At least 7 people have been killed in separate incidents of thunderstorms, rain and lightning strikes across Bihar. 3 fatalities were reported in Gaya, while Aurangabad recorded 2 deaths. Additionally, 1 death each has been reported from Saran and Khagaria districts. Expressing grief over the tragic incidents, Chief Minister Samrat Chaudhary has announced an ex gratia grant of 4 lakh rupees each for the next of kin of the deceased. Minority Affairs Minister Kiran Rijiju today informed that for the first time, Indian Hajj Mission has received 2 prestigious Labetum Awards from the Saudi Ministry of Hajj and Umrah for excellence in Hajj coordination and communication. In a social media post, Mr. Rijiju said that the successful conduct of the core phase of Hajj 2026 reflects the seamless coordination between the Ministry of Minority Affairs, the Hajj Committee of India and the Indian Hajj Mission led by India's ambassador to Saudi Arabia and the Consul General in Jeddah. Goa today celebrated its 40th Statehood Day at the Kala Academy in Panaji. Addressing the gathering, Vice President C.P. Radhakrishnan described Goa as a model state that has successfully balanced development with the preservation of its rich culture and heritage. More from our correspondent.
3: Vice President C.P. Radhakrishnan today said Goa stands as an inspiring example of how identity and progress can go hand in hand. Addressing the 40th Goa Statehood Day celebrations at Kala Academy in Panaji, he said Goa has successfully preserved its cultural roots while embracing modern development. The Vice President described Goa as much more than tourist destination, calling it a living civilization shaped by cultural exchange, social harmony and intellectual openness. Earlier, Vice President inaugurated the Mario Miranda exhibition, released a commemorative postage stamp and special cover on the renowned cartoonist, distributed awards and appointment letters, and launched enhanced assistance under Deen Dayal Swasthya Seva Yojana scheme. Mahesh Sopade, Akashwani News, Panaji.
1: Hindi Patrakarita Divas is being observed today. The day is celebrated every year on May 30th in India to commemorate the beginning of journalism in the Hindi. The day marks the publication of Uddant Martand, the first Hindi newspaper in India, which was launched on May 30, 1826 from Kolkata. The newspaper was founded and edited by Pandit Jugal Kishore Shukla, who is regarded as a pioneer of Hindi journalism. On the occasion, Lok Sabha Speaker Om Birla today extended his greetings to journalists, writers and enlightened individuals dedicated to the Hindi language. In a social media post, Mr. Birla said that Hindi journalism has served as a powerful medium for awakening social consciousness, strengthening democracy and reflecting the sentiments of the people. US President Donald Trump held a 2-hour meeting with his top advisors at the White House to discuss the possibility of a deal with Iran aimed at extending the ceasefire. The meeting held in the Situation Room ended without any clarity on the next course of action. Ahead of the meeting, President Trump said that any agreement to prolong the ceasefire would require Iran to reopen the Strait of Hormuz, commit to never developing a nuclear weapon, and allow the United States to remove its enriched uranium stockpile. U.S. Defense Secretary Pete Hegseth has said that Washington is prepared to resume military action against Iran if efforts to reach a deal fail. Addressing the Shangri-La Dialogue, Asia's premier security forum, Mr. Hegseth said the U.S. has adequate military stockpiles in the region and around the world to undertake such operations if required. He said the country is well positioned to respond to any contingency. The U.S. Defense Secretary also asserted that Washington remains firmly committed to the Asian despite not shifted to its strategic focus away from the Indo-Pacific. Defense Secretary Rajesh Kumar Singh held bilateral discussions with the Defense Minister of Netherlands, Dilan Yesegol Segerius, on the sidelines of the International Institute of Strategic Studies Shangri-La Dialogue in Singapore. In a social media post, the Defense Ministry said the talks focused on enhancing bilateral defense cooperation, strengthening military-to-military ties, and exploring opportunities for defense-industrial collaboration, reflecting the growing strategic partnership between India and the Netherlands. The India Meteorological Department IMD has forecast heavy to very heavy rainfall over West Uttar Pradesh, Bihar, Odisha, Tamil Nadu, Puducherry, Karaikal and Andaman and Nicobar Islands today. The IMD has also predicted thunderstorm accompanied with hailstorm over Haryana, Punjab, Delhi, Rajasthan, Vidarbha and Chhattisgarh. The Met Department said that northeastern states and coastal Karnataka are likely to experience thunderstorm accompanied with lightning. Heatwave conditions are likely to prevail over West Madhya Pradesh and Telangana. On to sports. In badminton, India's mixed doubles pair of Dhruv Kapila and Tanisha Krasto are taking on Japan's Sayaka Hobara and Yuichi Shimogami in the semi-finals of the Singapore Open Super 750 tournament today. The Indian pair secured their semi-final berth after defeating Malaysia's Chen Thang Ri and Toh Yi in the quarter-finals yesterday. Meanwhile, India's men's doubles duo of Satvik Sairaj Ranki Reddy and Chirag Shetty will also be in semi-final action. In women's cricket, India to take on hosts England in the second T20 international in Bristol today, with the visitors aiming to seal the three-match series. The match is scheduled to begin at 7 p.m. Indian Standard Time. India currently lead the series 1-0 after a commanding 38-run victory in the opening match in Chelmsford on Thursday. And in cricket, Gujarat Titans stormed into the final of the IPL 2026 with a commanding 7-wicket victory over Rajasthan Royals in Qualifier 2 at New Chandigarh last night. And now before we end the bulletin, the headlines once again. Indian Army prepared for Operation Sindhu 2.0 if the situation warrants, says Chief of Army Staff General Upendra Dwivedi. Myanmar President U Min Aung Hlaing begins his 5-day India visit with prayers at Mahabodhi Temple in Bodh Gaya, Bihar. Karnataka Congress Legislature Party to meet in Bangalore this afternoon to elect its new leader. At least 7 people killed in separate incidents of thunderstorms, rain and lightning across Bihar. U.S. Defense Secretary Pete Hegseth says Washington is prepared to resume military action against Iran if efforts to reach a deal fail. And in women's cricket, India to take on hosts England in second T20 international of 3-match series in Bristol today. And with that, we end the midday news.
4: ആകാശവാണി
5: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 33-ാം ഭാഗം നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി. സംവിധാനം പി എ ബിജു.
6: റഷ്യയിലെ സാർഭരണത്തിന്റെ സായാഹ്നകാലങ്ങളിലെ
4: ന്യൂനപക്ഷ സമ്പന്നരും ഭൂരിപക്ഷ ദരിദ്രരും തമ്മിലുള്ള വേദനിപ്പിക്കുന്ന വേർതിരിവുകളാണ് റസ്കോൾനിക്കോവ് എന്ന പഠനം മുടങ്ങിയ, സ്വപ്നങ്ങൾ തകർന്ന നിയമ വിദ്യാർത്ഥിയെ പലിശക്കാരി വൃദ്ധയെ കൊല്ലാൻ പ്രേരിപ്പിച്ചത്. അതേസമയം ആൺപെൺ വേർതിരിവുകളിലെ അന്യായങ്ങൾ സമ്പന്ന ദരിദ്ര വിഭാഗങ്ങളിൽ ഒരുപോലെ നടമാടിയിരുന്നുവെന്നും കുറ്റവും ശിക്ഷയും വരച്ചുകാട്ടുന്നു. കുടിയൻ മർമലഡോവിനു വേണ്ടി രോഗിണി കൂടിയായ ഭാര്യ കാതറീനെയും മകൾ സോണിയെയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ പേറുന്നത് ഒരു വശത്ത്, ധനികൻ സുഡ്രിഗൈലോഗിൻ്റെ വഴിവിട്ട ജീവിതത്തിനും ശാരീരിക പീഡനങ്ങൾക്കും മുന്നിൽ നിസ്സഹായയായി മരണപ്പെട്ട ഭാര്യ മാർഫ പെട്രോവിന മറുവശത്തും. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ. ടോസ്റ്റോവ്സ്കിയുടെ നൂറ്റാണ്ട് പഴക്കമുള്ള റഷ്യൻ ക്ലാസിക്കിലെ വിഷയലമ്പടൻ സുഡ്രിഗൈലോഗ് ഈ ചൊല്ലിൻ്റെ കുട ചൂടുന്നുണ്ട്, സ്വന്തം ഭാര്യയുടെ മരണത്തെ സാധൂകരിക്കാൻ. സമ്പന്നരിൽ പോലുമുള്ള ആൺകോയ്മയുടെ അടയാളവാക്യങ്ങളാണ് സുഡ്രിഗൈലോഗിലൂടെ ഇതുവരെ ഒഴുകിയതെങ്കിൽ ഭാര്യയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം അയാളുടെ ഭാവം മാറി വരുന്നുവോ? നിക്കോവിനെ പോലെ സുഡ്രിഗൈലോഗും മരണങ്ങൾക്കു ശേഷം പതറുന്നുവോ?
6: അപ്പോൾ നിങ്ങളൊരു ചീട്ടുകളിക്കാരനായിരുന്നു?
7: അതെ, 8 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ. നാട്ടുമ്പുറത്തുകാരനായ ഞാൻ റഷ്യൻ സമൂഹത്തിലെ ഉന്നതരുമായി ചങ്ങാത്തത്തിലായിരുന്നു. ചൂതാട്ടുകാരനായ ഒരു ഗ്രീക്കുകാരൻ്റെ കടം വീട്ടാൻ കഴിയാതെ ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. 70,000 കടം. അപ്പോൾ എൻ്റെ കാമുകി മാർഫ പെട്രോവിന എത്തി വിലപേശി അത് 30,000 കുറച്ചു. പിന്നെ ഞങ്ങൾ നിയമാനുസൃതം വിവാഹിതരായി. ഒരു നിധി പോലെ അവൾ എന്നെയാണ് കാത്തത്. എന്നേക്കാൾ 5 വയസ്സിന് മൂപ്പുണ്ടവർക്ക്. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ അവളെ എതിർത്തിരുന്നെങ്കിൽ അവൾ എന്നെ കിടിയിൽപ്പെടുത്തിയേനെ. എന്നോട് എത്രമാത്രം പ്രേമമുണ്ടായിരുന്നെങ്കിലും അവൾ അത് ചെയ്തേനെ. പൊതുവേ സ്ത്രീകൾ അതിലൊന്നും തെറ്റ് കാണാത്തവരാണ് കെണിയൊരുക്കുന്നതിൽ.
6: ആ ഒരു ഭയമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ ഉപേക്ഷിക്കുമായിരുന്നു അല്ലേ?
7: ഈ ചോദ്യത്തിന് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? ഞാൻ ഒരിടത്തും പോകാൻ ആഗ്രഹിച്ചില്ല. ഞാൻ മുഷിഞ്ഞിരിക്കുമ്പോൾ ഭാര്യ എന്നെ വിദേശത്ത് പോകാൻ പ്രേരിപ്പിക്കും. ഇട്ടുമൂടാനുള്ള പണമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. യാത്രയേക്കാൾ വീടാണ് ഭേദമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ ഉത്തരധ്രുവത്തിലേക്ക് യാത്ര പോയേനെ. കാരണം മദ്യപാനം ഞാൻ വെറുക്കുന്നു. വീഞ്ഞ് മാത്രമേ ഇപ്പോൾ കഴിക്കാറുള്ളൂ. എല്ലാ സൗഭാഗ്യങ്ങളും ഭാര്യ നേടിത്തന്നതാണ്.
6: നിങ്ങളുടെ ഭാര്യയുടെ മരണത്തിൽ ഇപ്പോൾ നിങ്ങൾ വല്ലാതെ ദുഃഖിക്കുന്നുണ്ടോ?
7: ശരിക്കും ഞാൻ ദുഃഖിക്കുന്നു. അതിനിടയിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഭൂതപ്രേതാദികളിൽ വിശ്വസിക്കുന്നുണ്ടോ?
6: എന്ത്, പ്രേതങ്ങളോ?
7: അതെ, പ്രേതങ്ങൾ.
6: നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ?
7: ഞാൻ 3 തവണ അവളെ കണ്ടു. ആദ്യം കണ്ടത് അവളുടെ ശവസംസ്കാര ദിവസം. മൃതദേഹം മറവ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. 2 കണ്ടത് ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ്. 3 പ്രാവശ്യം കണ്ടത് 2 മണിക്കൂർ മുമ്പ്.
6: അപ്പോഴെല്ലാം നിങ്ങൾ ഉണർന്നിരിക്കുകയായിരുന്നു.
7: അതെ, ഞാൻ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. മനുഷ്യർ എപ്പോഴും മരണാനന്തര ജീവിതം നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതമാണെന്ന് കരുതുന്നു. നിർവചിക്കാനാവാത്ത എന്തോ ഒന്ന്. എന്നാൽ അതൊരു കൊച്ചു മുറിയാണെന്ന് സങ്കല്പിച്ചാലോ? ഗ്രാമത്തിലെ കുളിമുറി പോലെ അഴുക്കു പിടിച്ച് എല്ലാ മുക്കിലും മൂലയിലും ചിലന്തികൾ കൂടുകൂട്ടിയ ഒരു മുറി.
6: മരണാനന്തര ജീവിതത്തെപ്പറ്റി ഇതിനേക്കാൾ മെച്ചപ്പെട്ട സങ്കല്പം നിങ്ങൾക്കില്ലേ?
7: ഓർത്തു നോക്കൂ, 1/2 മണിക്കൂർ മുമ്പ് പരിചയപ്പെടും വരെ നമ്മൾ പരസ്പരം ശത്രുക്കളായിരുന്നു. നമുക്കിടയിൽ തീരുമാനിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്, അത് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് വേദാന്തം പ്രസംഗിക്കുന്നു, നമ്മൾ ഒരേ

0: ഈ വർഗത്തിൽപ്പെട്ടവരാണെന്ന് ഞാൻ പറഞ്ഞു.
1: താനി വിഡ്ഢിത്തം, ഇനിയും വെറുതെ വർത്തമാനം പറഞ്ഞ സമയം കളയാതെ. അല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞോ? ഞാൻ സ്വല്പം തിരക്കിലാണ്, എനിക്കിനിയും സമയം കളയാനില്ല, ഉടനെ പുറത്തു പോകണം.
0: പോ, തീർച്ചയായി. നിങ്ങളുടെ തിരക്ക് എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ അനിയത്തി ഡോണിയ മിസ്റ്റർ ലൂഷിനെ വിവാഹം കഴിക്കാൻ പോവുകയാണ് അല്ലേ?
1: എന്റെ അനിയത്തിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്ന് നിർത്താമോ? അവളുടെ പേരിനും മിണ്ടിപ്പോകരുത്.
0: ഞാനിവിടെ വന്നത് അവളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. പിന്നെങ്ങനെ ഞാൻ അവളുടെ പേര് ഉച്ചരിക്കാതിരിക്കും?
1: എന്നാൽ വേഗം പറയൂ, കാര്യം എന്താണെന്ന്.
0: മിസ്റ്റർ ലൂഷിനെ കുറിച്ച് ഇതിനകം നിങ്ങൾ ഒരു അഭിപ്രായം രൂപീകരിച്ചു കാണുമല്ലോ. അയാൾ എൻ്റെ ഭാര്യയുടെ ബന്ധുവാണ്. അയാളുമായി അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുടെ തനി നിറം മനസ്സിലാവും. ഹേയ്, ഡോണിയയ്ക്ക് പറ്റിയ ഭർത്താവല്ല ലൂഷിൻ. സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിതം ബലി നൽകുന്നവളാണ് ഡോണിയ. അവൾ വിശാല മനസ്കയാണ്.
1: എല്ലാം നിങ്ങൾ നിഷ്കളങ്കമായി പ്രകടിപ്പിക്കുന്നു, ക്ഷമിക്കണം, ധിക്കാരത്തോടെ എന്ന് വേണം പറയാൻ.
0: ഞാൻ സ്വാർത്ഥിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ഇക്കാര്യം ഞാൻ പറയുമായിരുന്നോ? ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയല്ല.
1: അല്ലാതെ പിന്നെ?
0: ഞാൻ എൻ്റെ ഭാര്യയുടെ പ്രേമത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചു. ഞാൻ ആ പ്രേമത്തിൻ്റെ ഇരയായെന്ന്. എന്നാൽ ഇപ്പോൾ അവളോട് പ്രേമ വികാരമേ ഇല്ലെന്ന് ഞാൻ തുറന്നു പറയട്ടെ? അല്പം പോലുമില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു.
1: അത് നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് തോന്നുന്നതാണ്, ദൂഷിച്ച ആലസ ജീവിതം.
0: ശരിയാണ് നിങ്ങൾ പറയുന്നത്, ശരിയാണ്. ഞാൻ അലസനും ദുർനടത്തക്കാരനുമാണ്. എന്നാൽ നിങ്ങളുടെ സഹോദരി അത്രയ്ക്ക് സൽസ്വഭാവിയും നിഷ്കളങ്കയുമായതിനാൽ എനിക്കവളെ ആദരിക്കാതിരിക്കാനാവില്ല. എല്ലാം അസംബന്ധം.
1: എത്ര നാളായി ഈ പുതിയ കാഴ്ചപ്പാട് തുടങ്ങിയിട്ട്?
0: മിനിഞ്ഞാന്ന് മുതൽ, പീറ്റേഴ്സ്ബർഗിൽ കാലുകുത്തിയ മുതൽ. മോസ്കോവിലിരുന്നപ്പോൾ ഡോണിയായ ലൂഷനിൽ നിന്ന് വേർപെടുത്തി സ്വന്തമാക്കണമെന്ന് മാത്രമായിരുന്നു ചിന്ത.
1: സമയമായി, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുറത്തു പോകണമെന്ന്?
0: ഞാനിനി ഒരു ദൂരയാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ചിലത് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ കുട്ടികളെ അവരുടെ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിലാക്കി. അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ സാന്നിധ്യം അവർക്കിനി ആവശ്യമായി വരില്ല. ഒരിക്കലും ഞാൻ നല്ലൊരച്ഛനായിരുന്നില്ല. ഒരു വർഷം മുമ്പ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനമായി തന്ന തുക മാത്രമേ ഞാൻ കയ്യിലെടുത്തിട്ടുള്ളൂ. എനിക്ക് നിങ്ങളുടെ സഹോദരിയെ കാണണം. ലൂഷിനിൽ നിന്ന് ദ്രോഹമല്ലാതെ ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് പറയണം. ഞാൻ അവളോട് ചെയ്ത എല്ലാ ദ്രോഹത്തിനും മാപ്പ് പറയണം.
1: നിങ്ങൾക്ക് മുഴുത്ത ഭ്രാന്താണ്. ഇനി ഒരു നിമിഷം നിങ്ങൾ ഇവിടെ നിൽക്കരുത്. ഞാൻ ഇറങ്ങുകയാണ്.
0: നിങ്ങൾ അടങ്ങൂ. എനിക്കെല്ലാം അവളോട് ഏറ്റുപറയണം. ലൂഷിനെ വിവാഹം കഴിക്കിയ വഴി അവൾ പണം നേടുക തന്നെയാണല്ലോ ചെയ്യുന്നത്. ദേഷ്യപ്പെടരുത് റെസ്കോൾനിക്കോ. നിങ്ങൾ ശാന്തമായി ബുദ്ധിപൂർവം ആലോചിച്ചു നോക്കൂ.
1: എനിക്ക് ആലോചിക്കാനൊന്നുമില്ല.
0: ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ അയൽക്കാരന് ദ്രോഹം മാത്രമേ ചെയ്യാവൂ എന്നാണോ? ഒരിക്കൽ കൂടി നിങ്ങളുടെ സഹോദരിയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
1: അവൾക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞില്ലേ?
0: ഇല്ലെങ്കിൽ വേണ്ട, തൽക്കാലം ഞാൻ പോകുന്നു. ഇടയ്ക്കൊരു പ്രധാന കാര്യം. നിങ്ങൾ അനിയത്തിയോട് പറയുക, മർഫ പെട്രോവിന, അതായത് എൻ്റെ ഭാര്യ,

0: അവളോട് പറയൂ, തൽക്കാലത്തേക്ക് ഞാൻ പോകുന്നു. ഇവിടെ നിന്നും വളരെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. കാണാം.
1: വേണ്ട.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 33-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
5: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആർ ഡി എക്സ് എന്ന ചിത്രത്തിന് വേണ്ടി കപിൽ കപിലൻ പാടിയത്, ഗാനരചന മനു മഞ്ജിത്, സംഗീതം സി എസ് സാം സി എസ്.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:30 കേൾക്കാം. ആകാശവാണി ഇപ്പോൾ കേൾക്കാം. കൂട്ടുകാരി.
1: ഇന്ന് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. ആദ്യമായി ഒരു കവിത കേൾക്കാം. സുജാത ശ്രീകുമാർ എഴുതി അവതരിപ്പിക്കുന്ന മഴ പറയുന്നത്.

0: പുണ്യമെന്നോർക്ക നീ.
1: രമണിയമ്മ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ മാനസ.
2: ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നോട് പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുകയാണ് സജീവൻ. എല്ലാം മറന്ന് ഇങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നത് ഭാഗ്യം തന്നെ. തനിക്കാണെങ്കിൽ ഓർമ്മകളുടെ ഭണ്ഡാരം തുറന്നു വരാറുള്ളത് ഉറങ്ങേണ്ട സമയത്ത്. സജീവനെ പയ്യെ അടർത്തി മാറ്റി മാനസ കിടക്ക വിട്ടെഴുന്നേറ്റു. വെളിച്ചം കടന്നു വരാനുള്ള പഴുതുകൾ അടച്ച ജാലക വിരികൾ അകറ്റി മാറ്റി ഗ്ലാസിന്റെ ജനൽപ്പാളികളിലൊന്ന് ശബ്ദമുണ്ടാക്കാത്ത തുറന്നു. തിക്കിത്തിരക്കി വരുന്ന കടൽക്കാറ്റിന്റെ തലോടൽ, അങ്ങ് ദൂരെ ശാന്തമായ കറുത്ത കടൽ, ഒന്നും വ്യക്തമല്ല. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വള്ളങ്ങളിൽ മുനിഞ്ഞു കത്തുന്ന പെട്രോമാക്സുകൾ, കുറ്റാക്കുറ്റിരുട്ടിലെ മിന്നാമിന്നിവട്ടം, നിലാവിൽ കുളിച്ചു നിൽക്കുന്ന കൽമണ്ഡപം, കടലിനെ നോക്കി കണ്ണു ചിന്മുന്ന നക്ഷത്രങ്ങളും. തനിക്ക് ചെയ്തു തീർക്കാൻ ഇനി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? മാനസ ഓർത്തു നോക്കി. മകളുടെ കല്യാണം അവൾ ആഗ്രഹിച്ചതുപോലെ നടന്നു. മകന്റെ പഠിപ്പ് കഴിഞ്ഞു, ജോലിയുമായി. കലഹങ്ങൾ ഇടിവെട്ടിപ്പെയ്യാറുള്ള രാപ്പകലുകൾ മാത്രം സമ്മാനിച്ച കുടുംബജീവിതം പൊരുത്തക്കേടുകളുടെ കൂമ്പാരമായിരുന്നു. ഇടയിലെപ്പോഴോ തന്നിലേക്ക് ഉരുകി ഒലിച്ചിറങ്ങി ജന്മം കൊണ്ട രണ്ട് മക്കൾ, അവരുടെ അച്ഛൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത ജന്മങ്ങൾ. തിരിച്ചറിവ് വരാൻ തുടങ്ങിയപ്പോൾ മകൾ ചോദിക്കാൻ തുടങ്ങിയിരുന്നു, എന്തിനാണ് ഈ കുരിശിങ്ങനെ ചുമക്കുന്നത്? കളഞ്ഞിട്ട് പൊക്കൂടെ അമ്മയ്ക്ക്, എങ്ങോട്ട് പോകും? വീട്ടുകാരെ ധിക്കരിച്ച് ജാതിയും മതവും നോക്കാതെ എടുത്തു ചാടി പുറപ്പെട്ടതല്ലേ? ആവേശം കെട്ടടങ്ങിയപ്പോൾ അകലെ നിന്ന് കണ്ട ആളിനെ അടുത്തറിയാൻ തുടങ്ങിയപ്പോൾ ഒന്നിനുമാവാത്ത മരവിപ്പായിരുന്നു. കേട്ടറിഞ്ഞ, ഒടുവിൽ കണ്ടറിഞ്ഞ പരസ്ത്രീ ബന്ധങ്ങൾ സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു. ക്ഷമയുടെ പരമകാഷ്ഠ കടന്നപ്പോൾ കുഞ്ഞുങ്ങളുമായി ഇറങ്ങി. കുട്ടികൾക്ക് അമ്മ മതിയായിരുന്നു. വർഷങ്ങൾക്ക് എന്ത് വേഗമാണ്! കാറ്റിലൊലഞ്ഞ് മണ്ണിൽ തുടർന്ന മരച്ചില്ലകൾ പോലെ ഇടയ്ക്കൊക്കെ തളർന്നെങ്കിലും പിന്നെയും പുതുനാമ്പുകളുമായി ആകാശത്തേക്ക് തലയുയർത്തു നിന്ന് വളർന്നു. ഒരു ദിവസമെങ്കിലും അവനവനു വേണ്ടി ഇനിയെങ്കിലും ഒന്ന് ജീവിക്കമ്മേ. എനിക്ക് ജോലിയായി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, അമ്മയ്ക്ക് പെൻഷനുണ്ട്. എവിടെങ്കിലും യാത്രയൊക്കെ പോയി അടിച്ചു പൊളിച്ച് ജീവിക്ക് മകൻ. അവരുടെ കൈയും പിടിച്ച് വെറും കൈയോടെ സഹപ്രവർത്തകയുടെ ക്വാർട്ടേഴ്സിൽ അഭയം തേടി കരുപ്പിടിപ്പിച്ച ജീവിതം. അമ്മ ഇനി വേറെ കല്യാണം കഴിക്കുമോ? മകന് സംശയം. അവന്റെ കൂട്ടുകാരന്റെ അമ്മ അങ്ങനെ ചെയ്തു പോലും. വേണ്ടാട്ടോ, ഞങ്ങൾക്ക് ആരുമില്ലാണ്ടാവും. നെഞ്ചിലെരിഞ്ഞുകൊണ്ടിരിക്കുന്ന നോവുകളുടെ നെരിപ്പോടുകൾ, ചവിട്ടി അരയ്ക്കപ്പെട്ട ഓരോ രാത്രിയുടെയും കടം വീട്ടലുകൾ, പകരം വീട്ടാനായി ഒരു രാത്രിയെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. നീ ഇനിയും ഉറങ്ങിയില്ലേ? വന്ന് കിടക്ക്, രാവിലെ പോകേണ്ടതല്ലേ? സജീവിന്റെ ഉറക്കച്ചടവുള്ള ശബ്ദം മാനസയെ ചിന്തയിൽ നിന്നുണർത്തി. ജനൽപ്പാളി ചേർത്തടച്ച് കട്ടനും പിടിച്ചിട്ട് വന്ന് അവൾ സജീവനോട് ചേർന്ന് കിടന്നു. സജീവൻ വീണ്ടും ഉറക്കത്തിലേക്കായി. പാവം, തന്നെ പോലെ തന്നെ ജീവിതത്തിൽ കുറേ ദൂരം ഓടിത്തളർന്ന മനുഷ്യനാണ്. ഇന്ന് അങ്ങോട്ടുമിങ്ങോട്ടും തണൽമരമാവുന്നു. സ്വന്തമാക്കാൻ കഴിയാത്ത സ്വന്തക്കാരൻ, ബഹളങ്ങളിൽ നിന്നകന്ന് കെട്ടുപാടുകളെല്ലാം അഴിച്ചുവെച്ച് ഒരു രാത്രി നമുക്ക് എവിടെയെങ്കിലും പോയി രാപ്പാർത്താലോ? ഒട്ടും സങ്കോചമില്ലാതെ മാനസ ആവശ്യപ്പെടുകയായിരുന്നു. സജീവന്റെ ഉണ്ടക്കണ്ണുകളിലെ തിളക്കം എന്നെ കേൾക്കാൻ ആഗ്രഹിച്ചത് കേട്ട പോലെ. പോകാം, ഒരു രാത്രിക്കപ്പുറം സജീവന് തിരികെ എത്തേണ്ടതുണ്ട്. പ്രായമായ മാതാപിതാക്കൾ, ക്യാൻസർ രോഗിയായ ഭാര്യ, സ്കൂൾ തലം കഴിയാത്ത രണ്ട് പെൺകുട്ടികൾ, അയാളുടേതായ തിരക്കുകൾ, ചുമതലകൾ, തന്നോടൊപ്പം ചിലവിട്ട നിമിഷങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവുമോ എന്തോ. നമുക്ക് പോകണ്ടേ? വേഗം റെഡിയാവ്. രണ്ട് ദിവസത്തെ കോൺഫറൻസ് എന്ന് പറഞ്ഞാ പോന്നത്, വിളി തുടങ്ങും. ഇനിയും ഇതുപോലെ നമ്മൾ കൂടുമോ? പിന്നെ എന്താ സംശയം? ജീവിതത്തിലെ ലാഭങ്ങളുടെ കണക്കിലേക്ക് ചേർത്ത് വെക്കാൻ പാകത്തിന് ഒരു ദിവസം സമ്മാനിച്ച സജീവൻ റൂം പൊട്ടി ഇറങ്ങും മുമ്പ് നെഞ്ചിൽ ചേർത്തണച്ച് നെറ്റിയിൽ നൽകിയ ചുംബനം മുന്നോട്ട് നടക്കാനുള്ള ഇന്ധനം നിറച്ചു കഴിഞ്ഞു. ഉറക്കം വരാത്ത രാത്രികളിൽ ഉറക്കച്ചടവില്ലാതെ ഓർമ്മിച്ചെടുക്കാൻ ഈ നിമിഷങ്ങൾ. മാനസ കാർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പേ ആൻഡ് പാർക്കിൽ ഇട്ടിട്ടായിരുന്നു സജീവിന്റെ കാറിൽ കയറിയത്. ജയസുധയുടെ മകളുടെ കല്യാണം ഇന്നലെ ഗുരുവായൂർ വെച്ചായിരുന്നു. കല്യാണത്തിന് പോകുന്നുവെന്നാണ് മകനോടും മകളോടും പറഞ്ഞത്. പതിവിലും സന്തോഷത്തിലാണ് അവൾ കാർ ഓടിച്ചത്. ഏറെ കാലങ്ങൾക്ക് ശേഷം അവൾക്ക് ഒരു പാട്ട് പാടാൻ തോന്നി.
1: അടുത്തതായി കേസ് പ്രസന്നകുമാരി എഴുതി അവതരിപ്പിക്കുന്ന കവിത മഴമുകിലിൻ വരവും കാത്ത്.
3: അന്നൊരു വേനലിൽ നിന്നു നീ കരിഞ്ഞപ്പോൾ വന്നു ഞാൻ ജലമേകി എന്നെയും മറന്നേവം. എന്മാറിൽ മയങ്ങിയോ രാമ്പലിൻ പൂമൊട്ടുകൾ വാടുമെന്നോർത്തില്ല ഞാൻ. പറ്റുമോ ജലാശയം നിൻവേലിറങ്ങി ഉറച്ചു ചില്ലകൾ പടർന്നാർത്തു നിൻമേനി കുളിർത്തല്ലോ. വേനലിൽ ചൂടേൽക്കാതെ വന്നാരോ വസന്തത്തിൽ എന്നെയും മറന്നു നീ ഉന്നാരമോതിയല്ലോ. പൂമാരനവനോടെ പിന്നൊരു വേനലിൽ എന്മേനി വരണ്ടപ്പോൾ ഒന്നു മോഹിച്ചു ഞാൻ. ഒരിറ്റു ജലത്തിനായി തളർന്നണഞ്ഞു ഞാൻ തണലിൽ മയങ്ങുവാൻ തളരും കരങ്ങളിൽ തരുവിൻ ഫലമേന്തുവാൻ. ചൊല്ലിനി വേദാന്തങ്ങൾ ചൊല്ലിനി തത്വങ്ങളും തെല്ലുപോലും പോക കാലത്തെ ഓർത്തിടാതെ ചില്ലയിൽ ചിരിച്ചാർക്കും വല്ലഭൻ അണ്ണാർ കണ്ണൻ തെല്ലും പിഴകൂടാതെ കല്ലുപോൽ കനിയെറിഞ്ഞു വീണതൻ നെറുകയിൽ കേണു ഞാൻ മൂകനായി താണു ഞാൻ കിടക്കുന്നു മഴമുകിലിൻ വരവും കാത്ത്.
1: അടുത്തതായി ആധുനിക യുഗത്തിൽ എഐയും സ്ത്രീകളും ആനിക്കോരുത് എഴുതി അവതരിപ്പിക്കുന്ന ലേഖനം കേൾക്കാം.
4: ഇന്ന് നാം ജീവിക്കുന്നത് സാങ്കേതിക വിദ്യ അതിവേഗത്തിൽ വളരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതിലേറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കൃത്രിമ ബുദ്ധി മനുഷ്യനെപ്പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ ഇന്ന് സ്ത്രീകളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് AI സ്ത്രീകൾക്ക് വലിയ സഹായകമാണ്. മുമ്പ് പല സ്ത്രീകൾക്കും കുടുംബ ചുമതലകൾ കാരണം പഠനം തുടരാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉപയോഗിച്ച് വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനും പുതിയ കോഴ്സുകൾ പഠിക്കാനും കഴിയും. ഉദാഹരണത്തിന് ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ ഇന്ന് മുന്നേറുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും ഈ അവസരങ്ങൾ വലിയ സഹായകമാണ്. തൊഴിൽ രംഗത്തും AI സ്ത്രീകൾക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കുന്നു. വർക്ക് ഫ്രം ഹോം സൗകര്യം കാരണം സ്ത്രീകൾക്ക് കുടുംബജീവിതവും ജോലിയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. ഓൺലൈൻ ട്യൂഷൻ, കണ്ടന്റ് റൈറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങിയ നിരവധി ജോലികൾ ഇന്ന് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്നു. ഇത് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ആത്മവിശ്വാസത്തിനും സഹായകമാണ്. ആരോഗ്യരംഗത്തും AI വളരെ പ്രാധാന്യമുള്ളതാണ്. X-ray, CT സ്കാൻ, MRI തുടങ്ങിയ പരിശോധനകൾ വേഗത്തിൽ വിശകലനം ചെയ്ത് രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ AI സഹായിക്കുന്നു. ഉദാഹരണത്തിന് ക്യാൻസറിൻ്റെ ആദ്യഘട്ട ലക്ഷണങ്ങൾ തിരിച്ചറിയാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കണ്ടെത്താനും ഇത് സഹായിക്കുന്നു. കൂടാതെ സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിച്ച് ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ഉറക്കത്തിൻ്റെ ഗുണനിലവാരം തുടങ്ങിയവ നിരന്തരം നിരീക്ഷിക്കാനും സാധിക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി AI അടിസ്ഥാനമാക്കിയ നിരവധി മൊബൈൽ ആപ്പുകളും ഇന്ന് ലഭ്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ കുടുംബാംഗങ്ങൾക്കും പോലീസിനും ലൊക്കേഷൻ അയക്കാൻ കഴിയുന്ന സംവിധാനം സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷയും ആത്മവിശ്വാസവും നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ നടത്തുന്ന സ്ത്രീകൾക്കും AI വലിയ സഹായമാണ്. മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ്, ഓൺലൈൻ വിൽപ്പന തുടങ്ങിയ കാര്യങ്ങളിൽ AI ഉപയോഗിച്ച് എളുപ്പത്തിൽ നടത്താൻ കഴിയും. ഇതിലൂടെ സമയം ലാഭിക്കാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും കഴിയുന്നു. അതിനാൽ AI ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, സ്ത്രീകളുടെ വളർച്ചയ്ക്കും സ്വാതന്ത്ര്യത്തിനും ശക്തിക്കും സഹായിക്കുന്ന ഒരു നല്ല കൂട്ടുകാരനാണ്. കൂടുതൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും വേണം.
1: അംബിക ബാലകൃഷ്ണൻ എഴുതി അവതരിപ്പിക്കുന്ന കവിത സ്നേഹക്കൂട്.

0: കുമാരി എൻ കൊട്ടാരം എഴുതി അവതരിപ്പിക്കുന്ന കഥ ഭാഗ്യയുടെ വീട്.
1: ഭാഗ്യയുടെ വിരമിക്കൽ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച എല്ലാവരും എടുത്തു പറഞ്ഞത് അവളുടെ ഭാഗ്യത്തെക്കുറിച്ചാണ്. അവരുടെ അറിവിൽ പെട്ടിടത്തോളം പേര് പോലെ തന്നെ ഭാഗ്യമുള്ളവളാണവൾ. വളരെ ചെറുപ്പത്തിലെ ജോലിയിൽ കയറി. ഭർത്താവ് എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ. രണ്ടാൺമക്കൾ, ഒരാൾ അച്ഛനെ പോലെ ഡോക്ടർ, മറ്റേയാൾ സൈക്കോളജിസ്റ്റ്. രണ്ടുപേരുടെയും വിവാഹവും കഴിഞ്ഞു. അവളുടെ ജീവിതത്തെ അസൂയയോടെ നോക്കിക്കാണുന്നവരായിരുന്നു സഹപ്രവർത്തകരിൽ ഏറെയും. അവരുടെ സ്നേഹത്തിനും ആശംസകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഭാഗ്യ പറഞ്ഞു തുടങ്ങി. ഭാഗ്യ എന്ന് എനിക്ക് പേരിട്ടത് അച്ഛനാണ്, പക്ഷേ എനിക്ക് ചേരുന്ന പേര് നിർഭാഗ്യ എന്നാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ, എന്റെ 15-ാം പിറന്നാളിന്റെ അന്നാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ പിറന്നാളിന് വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ് എനിക്ക് പാകമായിരുന്നില്ല. അത് അന്ന് തന്നെ മാറ്റി വാങ്ങിക്കണമെന്നും പിറ്റേന്ന് അതിട്ട് സ്കൂളിൽ പോകണമെന്നും ഞാൻ വാശി പിടിച്ചതുകൊണ്ടാണ് രാത്രി തന്നെ അച്ഛൻ അത് മാറ്റി വാങ്ങിക്കാനായി ടൗണിലേക്ക് പോയത്. തിരിച്ചു വരുമ്പോൾ കുറെ പേർ സ്കൂട്ടർ തടഞ്ഞു നിർത്തി അച്ഛനെ കൊലപ്പെടുത്തുകയായിരുന്നു. ആളുമാറി ചെയ്ത കൊലപാതകം. ഞാൻ കാരണമാണ്, എന്റെ വാശി കാരണമാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞ് അമ്മ എന്നെ വെറുത്തു. അമ്മയുടെ താലി അറുത്തവൾ എന്ന് മരണം വരെ അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹൃദയാഘാതത്തിന് അമ്മയെ ചികിത്സിച്ച ഡോക്ടറാണ് പിന്നീട് എന്റെ ഭർത്താവായത്. ഹൃദയരോഗികളുടെ കൺകണ്ട ദൈവമാണ് അദ്ദേഹം. പക്ഷേ ഭാര്യയ്ക്കൊരു ഹൃദയമുണ്ടെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത സുന്ദരിയായ പെണ്ണിനോട് ചെറുപ്പത്തിന്റെ ആവേശത്തിൽ തോന്നിയ അടുപ്പം അത് പ്രണയമൊന്നും ആയിരുന്നില്ല. നമ്മുടെ എന്നൊരു വാക്ക് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൽ നിന്നും കേട്ടിട്ടില്ല. എന്റെ ജോലി, എന്റെ നേട്ടങ്ങൾ, എന്റെ സമയം, എന്റെ രോഗികൾ, എന്റെ വീട്, എന്റെ സാധനങ്ങൾ, എന്റെ മക്കൾ, എന്നാൽ എന്റെ ഭാര്യ എന്ന് ഒരിക്കൽ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരേ വീട്ടിൽ കഴിയുന്നു എന്നല്ലാതെ സ്നേഹമോ വെറുപ്പോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ പോലും ഇല്ലാത്ത മടുപ്പിക്കുന്ന ശൂന്യത മാത്രമാണ് ഞങ്ങൾക്കിടയിലുള്ളത്. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ഏറെ ബഹുമാനിക്കുന്നു. പരാതിയും പരിഭവവും ഇല്ലാതെ ഇക്കാലമത്രയും ഞാൻ ജീവിച്ചു. ജീവിച്ചു എന്ന് പറയാൻ കഴിയുമോ? അറിയില്ല. മക്കൾ ഒന്നും അറിയരുതെന്ന് എപ്പോഴും ആഗ്രഹിച്ചു. ഇപ്പോൾ അവർക്ക് അവരുടേതായ ജീവിതമായി. ഭർത്താവുണ്ടായിട്ടും വിധവയെപ്പോലെയും മക്കളുണ്ടായിട്ടും അവരുടെ സ്നേഹം കിട്ടാതെയും വെറുതെ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീജന്മങ്ങളുണ്ട്. ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയാത്തവർ. സ്വന്തം ദുഃഖങ്ങൾ ആരെയും പറഞ്ഞ് മനസ്സിലാക്കുവാനോ പങ്കുവെക്കുവാനോ കഴിയാത്തവർ. ഇടയ്ക്കൊന്നും മാറി നിൽക്കാൻ ഒരിടമില്ലാത്തവർ. മനസ്സിലെ വിങ്ങലുകളെല്ലാം വലിച്ചുവാരി പുറത്തു കളഞ്ഞിട്ട് എല്ലാം മറന്ന് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ കൊതിക്കുന്നവർ. അങ്ങനെയുള്ളവർക്ക് വല്ലപ്പോഴും വന്ന് താമസിക്കാനുള്ള ഒരിടം ഉണ്ടാക്കലാണ് ഇനി എന്റെ ലക്ഷ്യം. തുല്യ ദുഃഖിതർക്ക് സന്തോഷിക്കാൻ ഒരിടത്താവളം. എന്റെ റിട്ടയർമെന്റ് തുക ഞാൻ അതിനായി വിനിയോഗിക്കും. ഞാനതിന് എന്റെ വീട് എന്ന് പേരിടും. എന്റെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് സ്വന്തമായി ഒരിടമില്ലാത്ത ഏതൊരു സ്ത്രീക്കും അവിടേക്ക് വരാം. ഭാഗ്യ പറഞ്ഞു നിർത്തിയിട്ടും എല്ലാവരും അവളെ തന്നെ നോക്കിയിരുന്നു, കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ, കൈയടിക്കാൻ പോലും മറന്ന്.
0: അവസാനമായി തണൽ തേടുന്നവർ ലഘുനാടകം. കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും ലത ടീച്ചർ രമണിയമ്മാൾ, സാഹിറ, സുജാത ശ്രീകുമാർ, പാർവതി, ആനി കോരുത്, ലിസ, കുമാരി എൻ കൊട്ടാരം, നവമി, പ്രസന്നകുമാരി, ശബ്ന, അംബിക ബി. ഒരു വനിതാ ഹോസ്റ്റലിലെ അന്തേവാസികളാണ് കഥാപാത്രങ്ങൾ.
2: ഇന്നും ചോറിന് രസവും പപ്പടോ? എന്തിനാ ഇത്ര പിശുക്കുന്നേ? അടുത്ത മാസം നമ്മുടെ മെസ്സല്ലേ, അടിപൊളിയാക്കണം കേട്ടോ.
1: മാസാവസാനം ചിലവ് ഡിവൈഡ് ചെയ്യുമ്പോൾ അടിവെക്കാതിരുന്നാൽ മതി.
3: അതൊക്കെ നമ്മുടെ ലത ടീച്ചർ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളൂ.
4: ടീച്ചർ ലീവായിട്ട് കുറേ ദിവസമായല്ലോ.
2: ടീച്ചറിന്റെ അമ്മ ഹോസ്പിറ്റലിലാണ്. സഹോദരങ്ങൾ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് വയ്യാതായാൽ ടീച്ചർ തന്നെ നോക്കാൻ ചെല്ലണം.
4: അച്ഛന്റെ മരണശേഷം വീടിന്റെ ഉത്തരവാദിത്തം തലയിലായപ്പോൾ വിവാഹമേ വേണ്ടെന്ന് വെച്ച ആളാ ടീച്ചർ.
3: ചിലരങ്ങനെയാ, കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം വരെ ഹോമിക്കും, അവസാനം അവർക്ക് ആരും ഉണ്ടാവില്ല.
2: ടീച്ചറിനെ ഒരു പ്രണയം ഉണ്ടായിരുന്നതാ, ആ ആൾ ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല.
3: ആണോ? അതൊക്കെയാണ് യഥാർത്ഥ പ്രണയം. ഇനി അതിനും വേണം ഒരു ഭാഗ്യം.
4: ലിസ, ഈ ആഴ്ച വീട്ടിൽ പോകുന്നില്ലേ?
1: ആഴ്ചാലാഴ്ച വീട്ടിൽ പോകാനൊന്നും എന്നെ കൊണ്ട് വയ്യ.
4: പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നീ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അമ്മായിയമ്മ ഹോം നേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ഹോസ്റ്റലിൽ വന്ന് നിൽക്കുന്നു.
1: എന്നെ തെറ്റും ശരിയുമൊന്നും നീ പഠിപ്പിക്കണ്ട, ഒരു ഉപദേശി വന്നിരിക്കുന്നു.
3: ഒന്നും എല്ലാം പറയൂ, ആരെങ്കിലും കേൾക്കും.
1: കയറി ചെല്ലാൻ വീടും കൂടും ഒന്നുമില്ലാത്തവളാ എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നേ. ശമ്പളം കിട്ടുമ്പോൾ വീട്ടിലേക്കൊന്നും പറഞ്ഞു പോണത് അനാഥാലയത്തിലേക്കാ. ആർക്കും അറിയില്ലെന്ന അവളുടെ വിചാരം.
2: നോക്ക്, ആ കുട്ടിയുടെ കാര്യാ ഞാൻ ഇന്നലെ പറഞ്ഞേ. എന്തോ പ്രോജക്റ്റ് ചെയ്യാൻ വന്നതാത്രേ. ആള് നല്ല സ്മാർട്ടാ.
1: ഈ കുട്ടിയായ ഇന്നലെ രാത്രി വാർഡൻ വഴക്ക് പറയുന്ന കേട്ടെ. 10 മണിക്കാ വന്നത്, അതും ആരുടെയോ കൂടെ ബൈക്കിൽ.
3: ഇപ്പോഴത്തെ കാലത്ത് അത് വലിയ ആനക്കരിയൊന്നുമല്ല.
4: ആ കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്.
5: ഹായ് ആന്റിമാരെ, എപ്പോഴും നിങ്ങൾ ഒരുമിച്ചല്ലേ? 5 പേര് നല്ല കൂട്ടല്ലേ. എവിടെ നിങ്ങളുടെ ലീഡർ ലത ടീച്ചർ?
2: മോൾക്ക് ഞങ്ങളുടെ പേരൊക്കെ അറിയാമോ?
5: എനിക്ക് എല്ലാവരുടെയും പേരറിയാം, ലത ടീച്ചറെ ചോദിച്ചതേ ഉള്ളൂ. ഇതാ വന്നല്ലോ.
2: ഞങ്ങളെന്നാ ടീച്ചറിന്റെ അടുത്തോട്ട് ചെല്ലട്ടെ, എത്ര ദിവസമായി കണ്ടിട്ട്.
5: ശരി ആന്റി, ബൈ, പിന്നെ കാണാം. കാണണേ.
1: അമ്മയ്ക്ക് സുഖായേ ടീച്ചറെ? ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ?
2: എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, ടീച്ചർ ഫോൺ എടുത്തില്ല.
4: ടീച്ചറെ എന്താ വല്ലാതെ?
6: എനിക്കിനി ആഴ്ചയിലാഴ്ച വീട്ടിലേക്ക് പോകണ്ട, എന്റെ അമ്മ പോയി.
2: അയ്യോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ.
4: അത്രയ്ക്കും വയ്യാതായിരുന്നോ?
6: തീരെ വയ്യെന്നായപ്പോഴല്ലേ അവർ ആശുപത്രിയിലാക്കി വെച്ച് എന്നെ വിളിച്ച്. വെന്റിലേറ്ററിലായിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു ചുമ്മാ വെന്റിലേറ്ററിലിട്ട് ആശുപത്രിക്കാർക്ക് കാശ് കൊടുക്കണ്ടെന്ന്. അമ്മയെ ജീവനോടെ എന്നെ ഒന്ന് കാണിച്ചിട്ടാകാൻ വന്ന് അവർക്ക് തോന്നിയില്ല.
2: ടീച്ചർ സമാധാനിക്കെ, ടീച്ചറിന് ആവും വിധം അമ്മയെ നന്നായി നോക്കിയതല്ലേ. അമ്മയുടെ അനുഗ്രഹം എന്നും ടീച്ചറിനുണ്ടാവും, കരയാതെ ടീച്ചറെ.
6: എന്റെ ഏക അത്താണിയും പോയി, ഇനി ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ?
3: അങ്ങനൊന്നും പറയല്ലേ ടീച്ചറെ, ആര് പോയാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ.
4: ടീച്ചർ ഒന്ന് ഫ്രഷ് ആയിട്ട് പോയി ഭക്ഷണം കഴിച്ചേ.
2: വാ ടീച്ചറെ.
4: ടീച്ചറെ.
6: ആ പാർവതിയോ, വാ.
4: സാഹരി എന്തിയ ടീച്ചറെ?
6: ബീനാമ്മയുടെ റൂമിലേക്ക് പോയതാ. ബീനാമ്മ അവളുടെ മോനുമായിട്ടാ വന്നിരിക്കുന്നേ.
4: മോനുമായോ? അതെന്തു പറ്റി?
6: ആ മോനെ ഓട്ടിസ്റ്റിക് ആയതുകൊണ്ട് ഒരു പ്രത്യേക ശ്രദ്ധയും പരിഗണനയും വേണമല്ലോ. അമ്മ അവനെ കൂടുതൽ സ്നേഹിക്കുന്നതും ലാളിക്കുന്നതും കരുതുന്നതും ഒന്നും നാത്തുവിന് പിടിക്കത്തില്ല. ഇപ്രാവശ്യം ബീനാമ്മ വീട്ടിൽ ചെന്നപ്പോ അവരെന്തൊക്കെയോ പറഞ്ഞത്രേ.
4: ഭർത്താവ് പോയതോടെ വീട്ടിലും സ്ഥാനം ഇല്ലാതായി. കഷ്ടം.
6: ഓ, ആ ദാ സാഹിറ വന്നല്ലോ. ബീനാമ്മ എന്തു പറയുന്നു?
2: എന്തു പറയാൻ, ആകെ സങ്കടത്തില്ല ടീച്ചറെ.
6: കുട്ടിയുമായി ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം.
2: ഞാൻ ചെല്ലുമ്പോ ശബ്നയും അവിടെയുണ്ട്. അവളാ മോനോട് എത്ര വേഗമാ കൂട്ടായത്. മിടുക്കി കുട്ടിയാ.
6: സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊക്കെ വരട്ടെ, ആ കുട്ടിയുടെ കയ്യിലിരിപ്പ് എന്താ ഏതാന്നൊക്കെ ആർക്കറിയാം.
4: അതെന്തോ ആയിക്കോട്ടെ. സാഹ്രെ വീട്ടിൽ പോയിട്ട് നിന്റെ കാര്യങ്ങൾ എന്തായി?
2: ഓ എന്താവാൻ, ആരും അറിയാതെ അയാളതങ്ങ് ചെയ്തോട്ടെന്നാ ബാപ്പ പറയുന്നത്. ആദ്യത്തേതും അങ്ങനെ ആയിരുന്നല്ലോ, കത്തിലൂടെ അല്ലേ മൊഴി ചൊല്ലിയത്.
4: അന്നത്തെ കാലമാണോ ഇന്ന്?
2: കാലം മാറിയാലും കാര്യം ഒന്നു തന്നെയല്ലേ. എന്നെ വേണ്ടെന്ന് പറയുന്ന ആളുടെ ജീവിതത്തിൽ ഞാൻ എന്തിന് ഉടുമ്പിനെ പോലെ കടിച്ചു തൂങ്ങിക്കിടക്കണം?
6: അത് ശരിയാ, നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട അല്ല പിന്നെ.
2: ഹോസ്റ്റൽ ജീവിതവും വീട്ടുകാരുടെ ഒറ്റപ്പെടുത്തലും ജോലി സ്ഥലത്തെ അവഹേളനങ്ങളും ആകെ മടുത്തിട്ടാ രണ്ടാമത് ഒരു വേഷം കെട്ടൽ നടത്തിയത്. അയാൾക്ക് മുതിർന്ന 2 മക്കൾ ഉണ്ടെന്നറിഞ്ഞിട്ടും. എല്ലാം നിങ്ങൾക്കറിയാലോ.
6: അതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, വീട് എഴുതി കൊടുത്തിട്ടല്ലേ ആദ്യ ഭാര്യയെ അയാൾ മൊഴി ചൊല്ലിയത്.
2: അതെ, ഞാൻ ചെല്ലുമ്പോൾ വട്ടപൂജ്യമായിരുന്നു അയാൾ. ഞാൻ അയാളുടെ കടങ്ങൾ വീട്ടി, മകളുടെ നിക്കാഹ് നടത്തി, വീടും സ്ഥലവും വാങ്ങി.
6: ആ വീട് നിന്റെ പേരിലാണല്ലോ അല്ലേ?
2: രണ്ടുപേരുടെയും കൂടി പേരില്ല.
4: അത് തിരിച്ചെഴുതണ്ടേ?
2: വേണം വേണം, എനിക്ക് ഇനിയെങ്കിലും ഞാനായി ജീവിക്കണം. എത്രയും വേഗം മൊഴി ചൊല്ലുന്നോ അത്രയും നല്ലത്. എന്റെ സ്ത്രീത്വത്തെ പോലും ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോഴാ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയത്.
6: ഇത് നിന്റെ ഉറച്ച തീരുമാനമാണെങ്കിൽ നിന്നോടൊപ്പം ഞങ്ങളും ഉണ്ട്. നല്ലൊരു ജോലി ഉള്ളത് കൊണ്ട് ആരെയും ആശ്രയിക്കാതെ അന്തസ്സായി നിനക്ക് ജീവിക്കാം.
4: തലയുയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ. പിന്നെ ടീച്ചറെ, ഞാൻ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം പറയാനാണ്.
6: എന്താ പാർവതി?
4: നവമി ആകെ സങ്കടത്തിലാണ്, ഉറക്കം പോലുമില്ല, പുറമേ ഒന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ.
6: ബിനുവിനോട് നമ്മൾ സംസാരിച്ചതല്ലേ, അയാളിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല അല്ലേ?
2: അയാൾ കാരണമല്ലേ നവീൻ നവമി ആയത്, വീട്ടിൽ നിന്നും ഇറങ്ങി പോരേണ്ടി വന്നത്.
4: നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകൂടെ സംസാരിച്ചാലോ?
6: നമുക്കൊരു 2 ദിവസം കൂടെ നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം ഇനി എന്ത് വേണമെന്ന്.
3: ടീച്ചറെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വിനി വിളിച്ചു.
6: വിനി വിളിച്ചോ? എന്ത് പറഞ്ഞു?
3: ഞങ്ങൾ കുറേ സംസാരിച്ചു, എന്നോട് സോറി പറഞ്ഞു, എന്നെ നേരിൽ കാണാമെന്നും പറഞ്ഞു.
6: നന്നായി വരട്ടെ, ഇനിയെങ്കിലും സമാധാനത്തോടെ പോയി കടന്നുറങ്ങ.
3: ഗുഡ് നൈറ്റ്.
2: അവളുടെ ഒരു സന്തോഷം കണ്ടോ?
6: എന്തായാലും ശബനയുടെ കാര്യം വാർഡന്റെ അടുത്ത് പറയാൻ വരട്ടെ, നമുക്കേ അവളെ പറ്റി ഒരു അന്വേഷണം നടത്തിയാലോ.
1: ടീച്ചറെ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ബീനാമ്മ വ്യക്തമായി കേട്ടതല്ലേ, രാത്രി 1 മണിക്ക് ആ കൊച്ച് ആരോടോ ഫോണിലൂടെ സംസാരിക്കുന്നത്.
6: എന്ത് സംസാരിച്ചു എന്നാ പറയുന്നേ?
1: ആളത് തന്നെ ഉറപ്പാക്കി 2 ദിവസത്തിനുള്ളിൽ ഞാനത് ചെയ്തിരിക്കും എന്നൊക്കെ. ആ കുട്ടി വല്ല ഭീകരവാദിയോ മറ്റോ ആണോ?
2: ചുമ്മാ വേണ്ടാത്തത് പറയല്ലേ.
4: ആ കുട്ടിയുടെ ശത്രുക്കൾ ആരെങ്കിലും ഈ ഹോസ്റ്റലിൽ ഉണ്ടാവുമോ?
2: എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നേ?
6: ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അവളുടെ മുറി തുറന്നൊന്ന് പരിശോധിച്ചാലോ. ആ അതാ നവമി എത്തി, എപ്പോഴാ കോറം തെളിഞ്ഞത്.
3: നിങ്ങളെന്താ പതിവില്ലാതെ ഗസ്റ്റ് റൂമിന് മുന്നിൽ ശബനയെ കാണാനാ?
6: കാണാൻ അവളിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? 2 ദിവസമായി അവളെ കാണാനില്ലെന്നേ.
1: നവമി, നീ എവിടെ പോയിട്ട് വരുവാ?
3: ഞാൻ വിനുവിന്റെ കൂടെ ഒന്ന് പുറത്തു പോയതാ.
1: ടീച്ചറെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യ, ഞാൻ റൂമിലേക്ക് പോയി എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ.
6: പാക്ക് ചെയ്യുന്നോ? എവിടെ പോവാൻ?
1: ഞാൻ വെക്കേറ്റ് ചെയ്ത് പോകുക. പാർവതി പറഞ്ഞതാ ശരി, ഇനി ഹോസ്റ്റലിലേക്ക് ഞാനില്ല.
4: ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ.
6: ഞാനും താമസിയാതെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും.
3: ടീച്ചർ എവിടെ പോകുന്നു? സ്ഥലം മാറ്റമായോ?
6: ഏ ഇല്ല, ആ ആളെന്നെ വിളിച്ചു.
2: എങ്ങോട്ട്? വീട്ടിലേക്കോ അതോ ജീവിതത്തിലേക്കോ?
6: വീട്ടിലേക്കും ജീവിതത്തിലേക്കും.
4: ആഹാ, കൊള്ളാമല്ലോ, ആശംസകൾ.
6: ഞാൻ ഇനി എനിക്ക് വേണ്ടിയും കൂടി ഒന്ന് ജീവിക്കട്ടെ.
4: എന്തുകൊണ്ട് നന്നായി ടീച്ചറെ, സ്വന്തമെന്ന് പറയാൻ ഒരു തണലാകാൻ ആരെങ്കിലും ഉള്ളത് നല്ലതല്ലേ?
3: അതാ ശബ്ദം വരുന്നല്ലോ.
5: എന്താ, ആന്റിമാരെല്ലാരും കൂടി എന്റെ റൂമിന് മുന്നിൽ?
4: ഓ, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു.
5: ആണോ? എന്നാ ആന്റിമാരൊന്ന് മാറി നിന്നേ, ഞാൻ മുറി തുറക്കട്ടെ. സാഹിർ ആന്റി ഒന്ന് മുറിയിലേക്ക് വരൂ.
2: ഞാനോ? എന്തിന്?
5: വരൂ ആന്റി, പേടിക്കണ്ട, ഒരു കാര്യം പറയാനാ.
1: അതാ വാതില് ചാരിയല്ലോ, ഇനിയിപ്പോ സാഹിറയാണോ അതിന്റെ ശത്രു?
3: എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്.
6: സാഹിർ അതാ കരയുന്ന പോലെ. വാ, നമുക്കകത്തോട്ടില്ല.
4: എന്താ ശബ്നെ, എന്തിനാ സാഹിറ കരയുന്നേ? നീ എന്താ ചെയ്തേ?
2: സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ഞാൻ കരഞ്ഞു പോയതാ ടീച്ചറേ. നോക്ക്, എന്നെ കണ്ടുപിടിച്ച് ഈ ആഭരണപ്പെട്ടി തിരിച്ചു തരാൻ വന്നതാ എന്റെ മോള്.
6: ആഭരണപ്പെട്ടിയോ മോളോ? മനസ്സിലായില്ല.
2: അതെ, എന്റെ ആദ്യ ഭർത്താവ് ഹാഷിമിന്റെ മോളായത്. എന്നെ മൊഴി ചൊല്ലിയപ്പോൾ എന്റെ സ്വർണമൊന്നും തിരിച്ചു തന്നിട്ടില്ലായിരുന്നു. ഞാൻ ചോദിച്ചതുമില്ല. ഹാഷിമിനേക്കാൾ വലുതായിരുന്നില്ല എനിക്ക് സ്വർണം.
5: ഉമ്മ ഉപ്പയോട് പറയുമായിരുന്നു, നമ്മുടേതല്ലാത്തതൊന്നും നമുക്ക് വേണ്ട, അതിന്റെ ഉടമസ്ഥയ്ക്ക് തിരിച്ചു കൊടുത്തേക്കെന്ന്. കൊടുക്കാന്ന് പറഞ്ഞതല്ലാതെ സാധിച്ചില്ല. ഒരാക്സിഡന്റിൽ പെട്ട് ഉമ്മ അങ്ങ് പോയി. ഇവിടെ വന്നപ്പോ ഞാൻ അന്വേഷിച്ച് നടന്നയാൾ സാഹിറാന്റിയാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ സ്വർണം എടുത്തോണ്ട് വരാൻ വീട്ടിൽ പോയതായിരുന്നു.
6: എന്റെ മോളെ, നിന്നെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ.
1: സോറി മോളെ, ഞാനും എന്തൊക്കെയോ വിചാരിച്ചു.
5: സാരമില്ല ആന്റിമാരെ, എനിക്ക് എന്റെ ഉമ്മയുടെ ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞല്ലോ, അത് മതി. സാഹിറാന്റി, ഞാൻ ആന്റിയെ ഉമ്മ എന്നൊന്ന് വിളിച്ചു.

ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. നിർവഹണം ഐശ്വര്യ, നിർവഹണ സഹായം അജിത അരവിന്ദ്. കൂട്ടുകാരി.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVMPM@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഴ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

ഹരിശങ്കറും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം ചിത്രം തീവണ്ടി. ഈ ഗാനത്തിൻ്റെ വരികൾ ഹരിനാരായണൻ, ഈണം പകർന്നത് കൈലാസ് മേനോൻ.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് അഭയ് ജോധ്പൂർക്കറും മെറിൻ ഗ്രിഗോറിയും പാടിയത്. ചിത്രം ജോമോൻ്റെ സുവിശേഷങ്ങൾ.

0: ആകാശവാണി ഇപ്പോൾ വെള്ളി വെളിച്ചം ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ മറ്റൊരു അധ്യായം ആരംഭിക്കുകയായി. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് ശ്രീഭദ്ര.
1: എവിടെയാണ്?
2: തിരുവനന്തപുരം തന്നെ, പട്ടിയൂർക്കാവ്.
1: തൊട്ടടുത്ത് തന്നെയാണ്?
2: തൊട്ടടുത്ത് തന്നെ.
1: ഓടി വരാനുള്ള ദൂരേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ?
2: വരാറുണ്ട്.
1: എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വൈബ്?
2: ഇവിടെ അടിപൊളിയാണ്. എന്ത് സിറ്റുവേഷനിലും വന്നിരിക്കാനുള്ള ഒരു ബെസ്റ്റ് പ്ലേസ്.
1: ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുകയും ചെയ്യാം, ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയും ചെയ്യാം.
2: അതെ,
1: വട്ടാണി വട്ടാണി നാട്ടുകാർ പറയുകയും ചെയ്യും.
2: അതല്ലേ,
1: ആരൊക്കെ എന്റെ വീട്ടില്?
2: അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അനിയത്തി.
1: എന്ത് ചെയ്യുന്നവരൊക്കെ?
2: അച്ഛൻ വീട്ടിൽ തന്നെയാണ്, അമ്മ ഫാർമസിസ്റ്റ് ആണ്, അമ്മൂമ്മ ഡാൻസ് ടീച്ചർ, അനിയത്തി 9 പഠിക്കണം.
1: വീട്ടിലാണ് ഏറ്റവും കുസൃതി? അച്ഛനാണോ, അമ്മയാണോ, ഞാനാണോ, അനിയത്തിയാണോ?
2: അനിയത്തിയായി.
1: നമ്മള് ഭയങ്കര പക്വതയാണോ?
2: പിന്നെ
1: ഉപദേശിക്കും.
2: പിന്നെ കുറെ ഉപദേശിക്കും.
1: അനിയത്തി ഉപദേശിക്കും? അതോ
2: ഞാൻ അനിയത്തി ഉപദേശിക്കും.
1: ഞാൻ നല്ല കുട്ടിയാണോ?
2: ഏറെക്കുറെ നല്ല കുട്ടിയാണ്, എന്നാലും കുറച്ച് ബാഡൊക്കെ ഉണ്ട്.
1: ഇതൊക്കെ വേണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മള് കുട്ടികൾന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടോ അല്ലേ?
2: അതെ.
1: എന്ത് ചെയ്യുന്നു നമ്മള്?
2: ഞാൻ ഇനി +2.
1: പഠനമൊക്കെ കഴിഞ്ഞ് വലിയ ആളാകുമ്പോഴത്തേക്ക് എന്താവണമെന്ന് ആഗ്രഹം?
2: ആഗ്രഹം എനിക്ക് IAS ആണ്. അത് അഥവാ പറ്റിയില്ലെങ്കിൽ BSc നഴ്സിംഗ് ട്രൈ ചെയ്യണം.
1: പറ്റും, പറ്റും, ഉറപ്പായിട്ടും പറ്റും. അതിനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങുന്നുണ്ടോ?
2: തുടങ്ങുന്നുണ്ട്.
1: കോച്ചിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും?
2: പറ്റും.
1: ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ ചെയ്യാറ്?
2: ഇപ്പൊ മെയിൻ ആയിട്ട് ഒന്ന് റീൽ എടുക്കും, ഫോട്ടോസ്, പിന്നെ ഫ്രണ്ട്സും ആയിട്ട് വരും, അങ്ങനെയൊക്കെ തന്നെ.
1: ഡാൻസ് കളിക്കോ?
2: ഓ, കളിക്കും.
1: പഠിച്ചിട്ടുണ്ടോ?
2: പഠിച്ചിട്ടുണ്ട്. അമ്മയും അമ്മൂമ്മയും ടീച്ചേഴ്സ് ആണ്.
1: ഇപ്പൊ ഡാൻസ് കുടുംബമാണോ?
2: ഏറെക്കുറെ.
1: ഇപ്പൊ പുറത്തൊക്കെ പോയി ഡാൻസ് ചെയ്യോ? ഉത്സവത്തിനും അതുപോലെ സ്കൂളിലൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ടോ?
2: അമ്പലങ്ങളിലും സ്കൂളിലൊക്കെ കളിക്കും.
1: നല്ല കുട്ടി. അപ്പൊ പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
2: പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്.
1: ഡാൻസ് കളിക്കുമ്പോ പിന്നെ പാട്ട് ഇഷ്ടപ്പെടൂലേ? ഇല്ലയോ?
2: പിന്നല്ലേ,
1: എന്തൊരു ചോദ്യമാണോ? അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിനോട് ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
2: അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട്.
1: എന്തുകൊണ്ടാ പാട്ടിനോട് ഇഷ്ടം തോന്നിയേ?

0: നമ്മളിപ്പം അടുത്ത സുഹൃത്ത് ചേരുകയായി. എന്താ പേര്?
1: ആര്യായും.
0: എന്ത് ചെയ്യുന്നു ആര്യ?
1: ഞാനിപ്പോ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചോണ്ടിരിക്കുന്നു. പഠിച്ചു കഴിഞ്ഞു ജർമ്മനി പോവാൻ വേണ്ടി.
0: എല്ലാവരും ജർമ്മനിയിലോട്ടാണ്?
1: ഇപ്പോ പൊതുവെ എല്ലാവരും ജർമ്മൻ ചൂസ് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ചുകൂടെ അവൈലബിലിറ്റി എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ട്.
0: അവസാനം ജർമ്മൻകാർ ചോദിക്കും, ഇത് കേരളമാണോ അതോ ജർമ്മനിയാണോ?
1: അങ്ങനെ അറിയത്തില്ല, പെട്ടെന്നൊന്നും പോവാൻ പറ്റത്തില്ല. ഇത് പാസ്സായാൽ മാറ്റി പോവാൻ പറ്റത്തുള്ളൂ. അങ്ങനെ
0: അത്രക്ക് പാസ്സാവുന്നേ?
1: പാസ്സാവണം.
0: പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പഠിക്കണേ അല്ലേ?
1: അതെ.
0: പറ്റൂല പറ്റൂല, നമ്മളെ തപ്പിക്കാൻ പറ്റൂല. ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിലെ അച്ഛനും അമ്മയും അനിയനും.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: അച്ഛൻ മസ്കറ്റിലാണ്, അമ്മ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അനിയൻ ഇപ്പൊ 10th കഴിഞ്ഞു, ഇനി പ്ലസ് വണ്ണിലോട്ട്.
0: ഇപ്പൊ ജർമ്മൻ ഭാഷ പഠിക്കുന്ന ഒരാളോട് ഒരു ജർമ്മൻ വാക്ക് പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റുമോ? ഞാൻ അവിടെ പോയി നോക്കി, ആരെയും കണ്ടില്ല. അതാണ് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി. ഞാൻ അവിടെ ചെന്ന് നോക്കി, ആരെയും കണ്ടില്ല. എങ്ങനെയുണ്ട്?
1: അത് പറഞ്ഞ ഡയലോഗ് എന്നല്ലേ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത്.
0: അപ്പം എനിക്ക് ജർമ്മൻ അറിഞ്ഞൂടാ എന്നാണ് പറഞ്ഞു പറഞ്ഞത്.
1: അതെ അതെ, അറിയത്തില്ല. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ലാംഗ്വേജ് അല്ലല്ലോ, പഠിച്ചാൽ മാത്രം അറിയുന്ന ലാംഗ്വേജ് അല്ല. ഇംഗ്ലീഷ് പോലെ ഇങ്ങനെ തട്ടിക്കൂട്ടി പറയാനൊന്നും പറ്റത്തില്ലല്ലോ.
0: എന്നാ പിന്നെ ഞാൻ സൊല്ലിട്ടു, എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: ഡാൻസിങ്.
0: ഡാൻസ് ചെയ്യും?
1: ആ, ഡാൻസറാണ്.
0: പഠിച്ചിട്ടുണ്ട്?
1: ആ, പഠിച്ചിട്ടുണ്ട്. 3 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്.
0: അമ്പട വയ്യാ, എന്ത് ഡാൻസാ?
1: എല്ലാം കളിക്കും, ഭരതനാട്യം, കുച്ചിപ്പൊടി, മോഹിനിയാട്ടം, അങ്ങനെ കളിക്കും, സിനിമാറ്റിക്കും കളിക്കും.
0: അപ്പൊ അത്യാവശ്യം പഠിപ്പിക്കാറൊക്കെ?
1: പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അല്ല, കൊച്ചിയിലാണ്. അപ്പൊ ഓൺലൈൻ ആയിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്.
0: അമ്പട വീണ്ടും പഠിക്കും. അപ്പൊ ജർമ്മൻ പഠിക്കുന്നതിന് മുമ്പ് എന്താ പഠിച്ചിരുന്നേ?
1: പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ പോയി.
0: ഓക്കെ. എത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ ഏറെ ഇഷ്ടം?
1: പാട്ട്, മലയാളം പാട്ട് തന്നെയാണ് ഇഷ്ടം.
0: എന്നിട്ടാണ് നമ്മൾ ചോദിച്ചപ്പോ തമിഴേ വരുന്നുള്ളൂ.
1: തമിഴ് പെട്ടെന്ന് നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ തമിഴ് വീഡിയോസിലാണ് റീൽസ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ആ പാട്ടുകള് ഓർമ്മ വരുന്നോ. അങ്ങനെ
0: കൊച്ചിയിലുള്ള ആള് ഈ കൂട്ടുകാരൊക്കെ ആയിട്ട് എങ്ങനെ പരിചയം?
1: ഇത് കൂട്ടുകാരല്ലേ, ഇതെന്റെ മാമിയുടെ മക്കളാണ് രണ്ടുപേരും.
0: അത് ശരി, കുടുംബത്തോടെ പോകുന്നതാണ്.
1: വെക്കേഷൻ ആയതുകൊണ്ട് അവരുടെ വീട്ടിലുണ്ട്, അപ്പൊ അങ്ങനെ ഒത്തു വന്നതാണ്.
0: കൊച്ചിയിൽ അവിടെ വന്നിട്ട് എന്തൊക്കെയാ കാണാനുള്ളത്?
1: കൊച്ചിയിൽ കുറെ സ്ഥലങ്ങളുണ്ട് കാണാൻ. പോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്.
0: ഇപ്പൊ പാട്ടുകൾ കേൾക്കുന്ന ആളാന്ന് പറഞ്ഞു, നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
1: ശ്രീരാഗമോ.
0: പാടുന്ന ആളാണോ?
1: ചെറുതായിട്ട്
0: നമുക്ക് പാടി വെച്ചാലോ?
1: വേണ്ട വേണ്ട, പാട്ട് വേണ്ട, പാടാൻ അങ്ങനെ കോൺഫിഡൻസ് ഇല്ല. ഡാൻസ് ആണെങ്കിൽ ഞാൻ ചെയ്തേനെ, പാട്ടായിരുന്നു കോൺഫിഡൻസ് ഇല്ല.
0: അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ.
1: അയ്യോ, സത്യമായിട്ടും കോൺഫിഡൻസ് ഇല്ല.
0: എന്നാ പിന്നെ നമുക്ക് ഒരു ഡാൻസ് കളിച്ചാലോ?
1: അയ്യോ, ഡാൻസ് കളിക്കാം,
0: റെഡി ആക്കൂടാ.
1: അതുകൊണ്ട് കളിക്കാന്ന് പറഞ്ഞേ.
0: റെഡി ആയിക്കേ,
1: പാട്ട് വേണ്ട.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് മരിയ.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ബിഎസ് നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്നു.
0: എവിടെയാ നാട്?
1: എന്റെ നാട് തൃശ്ശൂര്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: അപ്പൻ അമ്മ ചേട്ടൻ.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: അപ്പനും അമ്മയും ചേട്ടനും അബ്രോഡ് സെറ്റിൽഡ് ആണ്.
0: നമ്മളും അബ്രോഡ് പോകാനാണോ ആഗ്രഹിക്കുന്നത്?
1: അതെ, ഞാൻ നാട്ടിലെ നഴ്സിംഗ് എടുത്ത് അബ്രോഡ് പോകാൻ തന്നെയാ ട്രൈ ചെയ്യുന്നത്.
0: ഇവിടുത്തെ ജോലി നമുക്ക് വേണ്ട.
1: അല്ല, എനിക്ക് അവിടെ പോയി മാസ്റ്റേഴ്സ് എടുക്കണം, പഠിക്കണം.
0: ഓ ഓക്കെ, നല്ല ചിന്ത.
1: താങ്ക് യു.
0: പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് എത്തി.
1: അതെ അതെ, ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്.
0: മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ?
1: ആ, ഇവിടെ എന്റെ ആന്റിയുടെ വീടുണ്ട്, പക്ഷെ ഇത് ജസ്റ്റ് ഫോർ വിസിറ്റ്.
0: എങ്ങനെയുണ്ട് തൃശ്ശൂരും ഇവിടെയും തമ്മിലുള്ള ഒരു മാറ്റം?
1: ഇവിടെ ഞാനിപ്പോ വൺ ഡേ ആയിട്ടുള്ളൂ എത്തിയിട്ട്. മാറ്റം പറഞ്ഞ ഫുഡ് കൾച്ചർ എനിക്ക് എന്റെ നാട്ടിൽ തന്നെയാണ് കുറച്ചും കൂടി ഇഷ്ടം, പക്ഷെ കുറച്ചുകൂടി കാഴ്ചകൾ കാണാൻ തൃശ്ശൂർ കമ്പയർ ചെയ്യുമ്പോൾ അറിഞ്ഞൂടെ. ഫോർ മൈ ഒപ്പീനിയൻ എനിക്ക് കുറച്ചുകൂടി ഇന്റീരിയർ അങ്ങനത്തെ ട്രഡീഷണൽ ഐറ്റംസ് ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്തു.
0: ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ?
1: എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം പുട്ടാണ്.
0: പുട്ടും പയറും പപ്പടവും?
1: ആ, പുട്ടും ചായയും.
0: പുട്ടും ചായയും, നല്ല കോമ്പിനേഷൻ.
1: താങ്ക് യു.
0: പാചകം ചെയ്യോ?
1: അത്യാവശ്യം ചെയ്യും. ചിക്കൻ കറിയാണ് ഏറ്റവും നന്നായി ഉണ്ടാക്കാം.
0: നമ്മൾ ഉണ്ടാക്കാമല്ലോ,
1: അങ്ങനെയും പറയാം.
0: എന്നിട്ട് ഉണ്ടാക്കി കൊടുത്ത് വീട്ടുകാരൊക്കെ അയ്യമാ കൊള്ളാം പറഞ്ഞ
1: ചിക്കൻ കറി തന്നെയാ.
0: ചിക്കനും അതിന്റെ കോമ്പിനേഷൻ എന്താ?
1: ഞങ്ങള് ചോറും ചിക്കനും ആണ് കഴിക്കാം, പുട്ടും ചിക്കനും കഴിക്കും.
0: എന്തായാലും പുട്ട് വിട്ടൊരു കളിയില്ല.
1: ഇല്ല ഇല്ല, പുട്ട് വിട്ട് കളിയില്ല. അങ്ങനെയും വിളിക്കാറുണ്ട് എന്നെ.
0: എന്തൊക്കെയാ ഹോബീസ്? ഒക്കെ
1: പാട്ട് കേൾക്കാൻ ഇഷ്ടം, പാട്ട് പാടാൻ ഇഷ്ടം, ഡാൻസ് ചെയ്യാൻ ഇഷ്ടം, ഇതൊക്കെ തന്നെ ഹോബീസ്.
0: അപ്പൊ നമുക്കൊരു പാട്ടുകാരി കുട്ടിയെ കിട്ടി, ഒരു പാട്ട് പാടാവോ?
1: മനസ്സിൻ മടിയിലെ മാൻ തളിരിൽ.

0: നന്നായിട്ട് പാടി. നമ്മുടെ ശ്രോതാക്കളുടെ വക ഒരു കൈയടിയുണ്ട്.
1: താങ്ക് യു.
0: എത്ര ദിവസമുണ്ട് ഇവിടെ?
1: ഇന്നലെ വന്നു, ഇന്ന് ഇവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോകും.
0: അതെന്നെ പോക്കാട്, വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടൊക്കെ വേണ്ടേ പോകാൻ?
1: ഇതൊരു സ്മോൾ ട്രിപ്പ്, സഡൻലി പ്ലാൻ ചെയ്തൊരു സ്മോൾ ട്രിപ്പ്. അങ്ങനെ ജസ്റ്റ് എല്ലാവരും ഹാങ് ഔട്ട് ചെയ്യുന്നു, ബാക്ക് ടു ഹോം.
0: അപ്പൊ ഒരു വരവൂടെ വരേണ്ടി വരും,
1: നോക്കാം.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
1: ഇതിപ്പോ എന്റെ അപ്പന്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ പ്ലസ് ഒരു ട്രിപ്പാണ്. അതിൽ ഞാനൊരു മെമ്പറായി ജസ്റ്റ്. എനിക്കെന്തോ ക്ലാസ്മേറ്റ്സിന് മേലെ കാറ്റാടിത്തണലും ആ പാട്ടാണ് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്തത്.
0: എന്തായാലും വലിയൊരു ഭാഗ്യമാണ് അച്ഛന്റെ കൂട്ടുകാരും ഒത്ത് അടിച്ചു പൊളിച്ച് യാത്ര ചെയ്ത് ഒരു ട്രിപ്പ് വരാൻ പറ്റുക എന്ന് പറയുന്നത്.
1: യെസ് യെസ്, ഡെഫിനറ്റ്ലി. എന്തോ അവരായിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്തു, മെമ്മറീസ് കളക്ട് ചെയ്തു, അപ്പന് അവരായിട്ടുള്ള മെമ്മറീസ് പറഞ്ഞു. എന്തോ ഇപ്പൊ ഞങ്ങളുടെ ജനറേഷൻ കൂടെ പോണേലും ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് എനർജിയും ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെമ്മറീസും സ്റ്റോറീസും അവരുടെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ ഓ അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ നമുക്കും ഒരു ത്രില്ലിങ്ങും എക്സൈറ്റ്മെന്റും.
0: എന്തായാലും ഉത്സാഹത്തോടെ സന്തോഷത്തോടെ യാത്ര തുടരാം, പാട്ടും കേൾക്കാം. നന്ദി.
1: താങ്ക് യു. താങ്ക് യു സോ മച്ച്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 16, ശകവർഷം 1948, ജ്യേഷ്ഠം 9, 2026 മെയ് മാസം 30-ാം തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 32 സെക്കൻഡും. ഏവർക്കും ഒരു ശുഭ സായാഹ്നം ആശംസിച്ചുകൊണ്ട് FM ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയോടെ ആരംഭിക്കാം. ഇന്നത്തെ ചോദ്യം: ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ യുവ പുരസ്കാരത്തിന് മലയാളത്തിൽ അർഹയായ എഴുത്തുകാരി ആര്? ഒരിക്കൽ കൂടി, ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ യുവ പുരസ്കാരത്തിന് മലയാളത്തിൽ അർഹയായ എഴുത്തുകാരി ആര്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വൈകുന്നേരം 5:58 രാത്രി 7:58 കേൾക്കാം. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം തന്മാത്ര എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ ആലപിച്ചത്. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് കെ എസ് ചിത്ര ആലപിച്ച ഗാനം. ചിത്രം ബസ് കണ്ടക്ടർ.

മയൂഖം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന ഹരിഹരൻ, സംഗീതം ബോംബെ രവി.

രാപ്പകൽ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രന് ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഇണം പകർന്ന് പി ജയചന്ദ്രൻ ആലപിച്ച ഗാനമാണ് മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത്. ചിത്രം ചന്ദ്രോത്സവം.

ഈ ഗാനത്തോടെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 2 സെക്കൻഡ്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാട്ട്മാൻ എന്ന ചിത്രത്തിനു വേണ്ടി യാഷ് ശർമ്മ, ജോനിറ്റ ഗാന്ധി എന്നിവർ ആലപിച്ചത്.

0: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.
1: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനി 5:15 പാട്ടുകളം തിരുവനന്തപുരം റിലേ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 6 സെക്കൻഡും. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം 180 എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്, വിനീത് ശ്രീനിവാസൻ, ശ്വേതാ മോഹൻ എന്നിവർ ആലപിച്ചത്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത് എങ്ങേയും കാതൽ എന്ന ചിത്രത്തിനു വേണ്ടി ദേവൻ, റെനീന റെഡ്ഡി, ആലാപ് രാജു എന്നിവർ ആലപിച്ചത്.

ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റും 6 സെക്കൻഡും. അറിയിപ്പുകൾ: ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അറിയിപ്പുകളെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സീഡ് പദ്ധതി, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 നല്ല വാർത്ത, 6:50 കിസാൻവാണി. ഇന്നത്തെ കിസാൻവാണി ഇടുക്കി രാജകുമാരിയിലെ ഏലം കർഷകനായ കുരിശിങ്കൽ ജോയി തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇതളുകൾ, കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടി, 8:00 നാടകം പെയ്ത്ത് 2-ാം ഭാഗം, രചന അബിത് കൃഷ്ണ, സംവിധാനം റൂബി ബാബു, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഗ്രാമോദ്യോഗ് വികാസ് യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 കായിക ലോകം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച, 9:30 ഹൃദയരാഗങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ, സ്മിത മുഖർജി അവതരിപ്പിക്കുന്ന ഖയാൽ വാദനം, 11:00 ചലച്ചിത്രഗാനം. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 11:00 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോടായി നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരമ്പര. തുടർന്ന് 11:00 മൻ കി ബാത് മലയാള പരിഭാഷ, 4:00 തമിഴ് മാലൈ, 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:55 അറിയിപ്പുകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 വാദ്യസംഗീതം, 6:15 കാവ്യാഞ്ജലി, 6:40 മൻ കി ബാത് പുതിയ അധ്യായത്തെ അധികരിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ തുടർന്ന് ഗാനങ്ങൾ, 8:00 മൻ കി ബാത് മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 പണ്ട് പണ്ട് പണ്ട് കഥാകഥനം, 9:30 ഹൃദയരാഗങ്ങൾ, 10:00 രവി വാസരീയ അഖില ഭാരതീയ സംഗീത സഭ, 11:00 ചലച്ചിത്രഗാനം. ഇന്ന് 6:50 കിസാൻവാണിയിൽ ഇടുക്കി രാജകുമാരിയിലെ ഏലം കർഷകനായ കുരിശിങ്കൽ ജോയി തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതോടെ അറിയിപ്പുകൾ സമാപിച്ചു.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ യുവ പുരസ്കാരത്തിന് മലയാളത്തിൽ അർഹയായ എഴുത്തുകാരി ആര്? ഉത്തരം ജിൻഷ ഗ.

അംഗ. ഒരിക്കൽ കൂടി ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് മലയാളത്തിൽ അർഹയായ എഴുത്തുകാരി ആര്? ഉത്തരം ജിൻഷ ഗംഗ. ചോദ്യോത്തരവേള സമാപിച്ചു.

0: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
3: കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് DNDs അഥവാ സീഡ്. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വിമുക്ത ഗോത്രവർഗങ്ങൾ അഥവാ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് DNT, നാടോടി ഗോത്രങ്ങൾ നൊമാഡിക് ട്രൈബ്സ് NT, അർദ്ധനാടോടി ഗോത്രങ്ങൾ അഥവാ സെമി നൊമാഡിക് ട്രൈബ്സ് SNT എന്നിവരുടെ സമഗ്രമായ പുരോഗതിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2022 February 16 ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. സീഡ് പദ്ധതി പ്രധാനമായും 4 മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത്. 1, വിദ്യാഭ്യാസ ശാക്തീകരണം. സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബാങ്കിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഈ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള സൗജന്യ കോച്ചിംഗ് നൽകുന്നു. കോച്ചിംഗ് കാലയളവിൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. 2, ആരോഗ്യ ഇൻഷുറൻസ്. ഈ വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അഥവാ PMJAY പദ്ധതിയുമായി ചേർന്ന് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു. 3, ഉപജീവന മാർഗങ്ങൾ. പ്രാദേശിക തലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നു. 4, ഭവന നിർമ്മാണ സഹായം. സ്വന്തമായി വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY വഴി വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം? അപേക്ഷകർ നിശ്ചിത വിമുക്ത നാടോടി അർദ്ധനാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. സമാനമായ മറ്റ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരാകാൻ പാടില്ല. വിദ്യാഭ്യാസ കോച്ചിങ്ങിന് അപേക്ഷിക്കുന്നവരുടെ കുടുംബ വരുമാന പരിധി ചില സാഹചര്യങ്ങളിൽ 8 ലക്ഷം രൂപ വരെയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി ഒരു ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഇനി പറയുന്ന രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: Lithium batteries and permanent magnets play a crucial role in several modern technologies, and Prime Minister Narendra Modi envisions that this should be manufactured in India and its technology should be developed domestically. Lieutenant General N.S. Raja Subramani will succeed Chief of Defence Staff General Anil Chauhan, who bade farewell to military service after receiving a ceremonial Tri-Services Guard of Honour at the National War Memorial in New Delhi. The ceremony marked the culmination of his distinguished tenure as the country's top military officer. He also laid a wreath at the War Memorial. In badminton, Indian men's doubles pair of Sattvic Sairaj, Ranki Reddy and Chirag Shetty advanced to the finals of the Singapore Open tournament. The Indian pair defeated world number one South Korea's duo Seo Seung Jae and Kim Won Ho 21-19-21-18 in the semi-final today. In the mixed doubles, India's Dhruv Kapila and Tanisha Krasto lost to Japan's Sayaka Hobara and Yuichi Shimogami 16-21-21-17-13-21 in the semi-final today. Union Minister for Youth Affairs and Sports Dr. Mansukh Mandavia and Meghalaya Chief Minister Conrad K. Sangma today inaugurated the Integrated Hospitality and Sports Complex at JN Sports Complex in Polo Shillong. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം ലക്ഷദ്വീപ് വൃത്താന്തം.
2: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
3: ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം ജൂൺ 5 അധ്യയന വർഷത്തിനായി തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി അറിയിച്ചു. സ്കൂൾ തുറക്കുന്ന ജൂൺ 5 എല്ലാ അധ്യാപകരും അനധ്യാപകരും അതാത് സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും ജൂൺ 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആസൂത്രണം, ക്ലാസ് മുറികളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിൾ തയ്യാറാക്കൽ, സ്കൂൾ സന്നദ്ധത പ്രവർത്തനങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. വിദ്യാർത്ഥികൾക്കായി ജൂൺ 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ മുൻ ക്രമീകരണങ്ങളും സ്കൂൾ മേധാവികളും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തണമെന്ന് ഔദ്യോഗിക സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ലക്ഷദ്വീപ് അണ്ടമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗും സംയുക്തമായി ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ലക്ഷദ്വീപിന്റെ മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയതെന്ന് ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈസീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ദേശീയ ട്രൈസബിലിറ്റി ഫ്രെയിംവർക്ക് നടപ്പിലാക്കുന്നത് വഴി ലക്ഷദ്വീപിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആഗോള വിപണിയിൽ നേരിട്ട് ഇടപെടാനുള്ള അവസരമൊരുങ്ങുമെന്നും അവർ അറിയിച്ചു. ലക്ഷദ്വീപിലേക്ക് വിവിധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യാനായി വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇനി മുതൽ പ്രവേശന പെർമിറ്റുകൾ ലഭിക്കുന്നതിനായി വില്ലേജ് ദ്വീപ് പഞ്ചായത്തുകളിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ലെന്ന് ലക്ഷദ്വീപ് റവന്യൂ വകുപ്പ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പുതിയ ഉത്തരവ് പുറത്തുവന്നതോടെ 1999 മുതൽ നിലനിന്നിരുന്ന കർശന വ്യവസ്ഥകൾക്കാണ് അടിയന്തര പ്രാബല്യത്തോടെ മാറ്റം വന്നിരിക്കുന്നത്. ഇനി മുതൽ വില്ലേജ് ദ്വീപ് പഞ്ചായത്തുകളുടെ NOC ഇല്ലാതെ തന്നെ ഓൺലൈൻ എൻട്രി പെർമിറ്റ് പോർട്ടൽ വഴി തൊഴിലാളികൾക്കായുള്ള അപേക്ഷകൾ സമർപ്പിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. വിവിധ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാർക്കും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർക്കും ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകി. നിലവിലുള്ള മറ്റ് നിയമങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും അപേക്ഷകളിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. വ്യാജ ലേബർ പെർമിറ്റുകൾ നൽകുന്നത് തടയുന്നതിനായി ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഉത്തരവിൽ പ്രത്യേകം വ്യക്തമാക്കി. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ ഭവനങ്ങളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന

0: സെൻസസ് 2025 ആദ്യഘട്ടം പൂർത്തിയാക്കിയതായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെ ആദ്യഘട്ടത്തിനുള്ള ഫീൽഡ് വർക്കുകൾ നടത്തുകയും ചെയ്തു. ലക്ഷദ്വീപിലെ മുഴുവൻ ഡാറ്റാ ശേഖരണവും മൊബൈൽ അപ്ലിക്കേഷൻ വഴി ഡിജിറ്റലായി നടത്തുകയുമുണ്ടായി. ഗാർഹിക ആസ്തികളുടെയും ലഭ്യമായ സൗകര്യങ്ങളെക്കുറിച്ചുള്ള 33 പ്രധാന സൂചകങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിച്ചു. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടത്തുമെന്നും ലക്ഷദ്വീപ് ജില്ലാ കലക്ടറേറ്റ് അറിയിച്ചു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ ഈ മാസം 28-29 തീയതികളിലായി വലിയ പെരുന്നാൾ ആഘോഷിച്ചു. കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. സമൂഹത്തിൽ സ്നേഹവും സാഹോദര്യവും ഐക്യവും വളർത്തിയെടുക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും ദേശീയ സുരക്ഷയ്ക്കും ലോക സമാധാനത്തിനുമായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി. കവരത്തി മർക്കസ് പള്ളിയിൽ പെരുന്നാൾ നിസ്കാരത്തിന് മുഹമ്മദ് റാഫി നൂറാണി നേതൃത്വം നൽകി. തുടർന്ന് പുരാതനമായ ഉജ്റ പള്ളിയിൽ നടന്ന മുഹിദ്ദീൻ റിഫായി ദിക്ർ പ്രാർത്ഥനകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സമാനമായി മറ്റെല്ലാ ദ്വീപുകളിലും ഖാദിമാരുടെ നേതൃത്വത്തിൽ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും സംഘടിപ്പിച്ചു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 3 സെക്കൻഡും. കാവ്യാഞ്ജലി. ഇന്നത്തെ കാവ്യാഞ്ജലിയിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു പുൽക്കുടിയുടെ പ്രാർത്ഥന എന്ന കവിത, ആലാപനം എസ് ജയ.

0: കാവ്യാഞ്ജലി സമാപിച്ചു. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക പുരുഷോത്തം ശർമ്മ. ആദൌ മുഖ്യാഃ വാർത്താഃ. കർണാടകേ കോൺഗ്രസ് ദളസ്യ നേതൃത്വേ വിധായകദളസ്യ നേതുഃ ചയനായ ഉപവേശനം പ്രവർത്തതേ. മ്യാമാരസ്യ രാഷ്ട്രപതിഃ മിൻ ആങ് ലൈംഗ് ഇത്യസൌ അദ്യ പഞ്ചദിവസീയ ഭാരതയാത്രായൈ ബിഹാരസ്യ ഗയാം സംപ്രാപ്തഃ. തേന മഹാബോധിമന്ദിരസ്യ ദർശനം കൃതം. ഋതുവിജ്ഞാന വിഭാഗേന ഉക്തം യത് വായുമണ്ഡലീയ പരിസ്ഥിതിഭിഃ അനുമീയതെ യത് ദക്ഷിണ പശ്ചിം പ്രാവിട് ആഗാമിഷു ചതുർപഞ്ച ദിനേഷു കേരളസ്യ തമിഴ്നാടോഃ ച കതിപയ ഭാഗേഷു ആഗമിഷ്യതി. അമേരിക്കയാഃ രക്ഷാമന്ത്രീ പീറ്റ് ഹെക്സേത് ഇത്യസൌ അവോചത് യത് യദി സന്ദേഹ പ്രയാസാഃ വിഫലാഃ ഭവിഷ്യന്തി ചേത് അമേരിക്കയാഃ സേന ഇറാനം വിരുദ്ധ്യ സൈന്യ കാര്യാചരണം വിധാതും പൂർണ്ണരൂപേണ സന്നദ്ധാ വർത്തതേ. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം സിംഗപ്പൂർ ഓപ്പൺ ടൂർണമെന്റ് ഇതി സ്പർധായാം ഭാരതസ്യ സാത്വിക് സൈരാജ് റങ്കിരെഡ്ഡി ചിരാഗ് സെട്ടി ഇത്യനയോഃ യുഗലം നിർണായക ചക്രേ പ്രവിഷ്ടം. അഥ വാർത്താഃ വിസ്തരേണ. കർണാടകെ കോൺഗ്രസ് ദളസ്യ നേതൃത്വേ വിധായകദളസ്യ നേതുഃ ചയനായ ഉപവേശനം പ്രവർത്തതേ. നിവർത്തമാന മുഖ്യമന്ത്രിണഃ സിദ്ധാരമയ്യവര്യസ്യ ത്യാഗപത്രം രാജ്യപാലേന ഥാവർചന്ദ് ഗെഹ്ലോത്തേന പൂർവമേവ സ്വീകൃതം. ഉപവേശനസ്യ അനന്തരം അഖിലഭാരതീയ കോൺഗ്രസ് കമ്മിറ്റി ഇത്യസ്യ സചിവഃ രണദീപ് സിംഗ് സുർജേവാല വാർത്താഹരാൻ സംബോധയിഷ്യതി. അസ്മാക്കം വാർത്താഹരേണ സൂചിതം യത് അസ്മിൻ ഉപവേശനെ ഡി കെ ശിവകുമാരഃ ഔപചാരികരൂപേണ വിധായകദളസ്യ നേതാ ചയനിതോ ഭവിഷ്യതി. ഇതഃ പൂർവം അപി ഡി കെ ശിവകുമാരഃ രാജ്യപാലം അമിലത്. ഉപവേശനസ്യ അനന്തരം പ്രശാസനസ്യ രചനായൈ അപി സഃ രാജ്യപാലായ പ്രതിവേദനം ദാസ്യതി. ഇലക്ട്രോണിക്സ് സൂചനാ പ്രൗദ്യോഗികി മന്ത്രി അശ്വിനി വൈഷ്ണവ അദ്യ നോയിഡായാഃ സൂരജ്പുരസ്ഥിതസ്യ ലോഹും ഇതി സമവായസ്യ ഭ്രമണം അകരോത്. അയം സമവായഃ മഹത്വപൂർണ ഖനിനാം ഉന്നത സാമഗ്രീണാം ച ഉത്പാദനം വിദധാതി. അത്രാവസരെ ശ്രീ വൈഷ്ണവ അവോചത് യത് ലിഥിയം ബാറ്ററി സ്ഥായി ചുംബക് ഇത്യേതൌ ആധുനിക പ്രൗദ്യോഗിക്യാം മഹത്വപൂർണാം ഭൂമികാം നിഭാലയതഃ. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ പരികല്പന വർത്തതേ യത് ഏതേഷാം നിർമ്മാണം ഭാരതെ സ്യാത്. ഏതേഷാം പ്രൗദ്യോഗിക്യഃ വികാസഃ സ്വദേശസ്തരേ ഭവേത്. ശ്രീ വൈഷ്ണവേന ഉക്തം യത് അസ്യാഃ പരികല്പനായാഃ അനുരൂപം ലോഹം നാമകേന സമവായേന സഫലതാപൂർവകം ജടില പ്രൗദ്യോഗികി വികസിത.
2: एक यंग स्टार्टअप लोहम, इन्होंने कंप्लीट टेक्नोलॉजी को डेवलप किया है और टेक्नोलॉजी को डेवलप करने के बाद में वहां से प्रोडक्शन का लेवल लेके आए. आज उस प्लांट को देखने का मौका मिला. लिथियम कार्बोनेट बनाने की मशीन है जो कि आगे सीधा बैटरी बनाने में काम में आए, और परमानेंट मैग्नेट बनाने की मशीन है जो कि बहुत ही एक अच्छे बहुत ही कॉम्प्लेक्स टेक्नोलॉजी को अच्छे तरीके से डेवलप किया.
1: മ്യാമാരസ്യ രാഷ്ട്രപതിഃ മിൻ ആങ് ലൈംഗ് ഇത്യസൌ അദ്യ പഞ്ചദിവസീയ ഭാരതയാത്രായൈ ബിഹാരസ്യ ഗയാം സംപ്രാപ്തഃ. തേന ബോധഗയാ സ്ഥിതസ്യ വിശ്വപ്രസിദ്ധസ്യ മഹാബോധിമന്ദിരസ്യ ദർശനം വിഹിതം. രാഷ്ട്രപതിനാ തത്ര ബോധിവൃക്ഷസ്യ അധഃ പ്രാർത്ഥന.

0: समन्वयं प्रतिबिम्बयति। बैडमिंटन क्रीडायां सिंगापुर ओपन टूर्नामेंट इति स्पर्धायां भारतस्य सात्विक साईराज रिंकी रेड्डी चिराग शेट्टी इत्यनयोः युगलं निर्णायक चक्रे प्रविष्टम्। उपांत्य चक्रे भारतीय दलेन दक्षिण कोरिया दलं पराजितम्। महिलानां अंतर्राष्ट्रीय क्रिकेट क्रीडायां अद्य भारत इंग्लैंड दलयोः द्वितीया 20-20 स्पर्धा भविष्यति। इयं स्पर्धा ब्रिस्टल नगरे भविष्यति। भारतीय समयानुसारेण सायं 7 स्पर्धा आरप्स्यते। इति वार्ताः।
1: ആകാശവാണി സമയം 6 കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 2. സംസ്ഥാനത്ത് 52 ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ദീപികാ ദിനപത്രത്തിന്റെ 140 വാർഷികാഘോഷ പരിപാടികൾ മാമൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഗോവ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. June 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. June 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1 ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പഥശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. ഓപ്പറേഷൻ ചക്രവ്യൂഹത്തിന്റെ ഭാഗമായി കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് ശൃംഖലകളിൽ ഉൾപ്പെട്ട 5 കസ്റ്റഡിയിലെടുത്തതായി ധനകാര്യമന്ത്രാലയം അറിയിച്ചു. അടുത്ത മാസം 9 കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി.

0: ഈ പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. പരിപാടിയുടെ ഭാഗമായി ആശുപത്രി, കോളേജ് ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ്, ഓഫീസ് പരിസരങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വിഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. എല്ലാ പൊതുജനങ്ങളും ജീവനക്കാരും വിദ്യാർത്ഥികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. രാവിലെ തുടങ്ങിയ മഴ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനജീവിതത്തെ ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: തിരുവനന്തപുരം നഗരത്തെ കൂടാതെ കഴക്കൂട്ടം, കാട്ടാക്കട, കാട്ടായിക്കോണം, പോത്തൻകോട്, വെഞ്ഞാറമൂട്, വെള്ളായണി, കാര്യവട്ടം, ബാലരാമപുരം, വർക്കല എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും മഴ ശക്തമാണ്. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാക്ക ഉൾപ്പെടെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് റോഡിൽ മരം കടപുഴകി വീണ് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തലസ്ഥാന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
0: കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ നേമത്തിനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. സ്ത്രീകൾ ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഭണ്ഡാരം ഇന്നലെ അർദ്ധരാത്രിയോടെ അക്കരെ കൊട്ടിയൂരിലെത്തിച്ചു. ഭഗവാന്റെ തിരുവാഭരണങ്ങളും പൂജാവിധികൾക്കായി ഉപയോഗിക്കുന്ന പവിത്രമായ സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളും വെള്ളി വിളക്കുകളും അടങ്ങുന്ന നിധി 11 മാസങ്ങൾക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിൽ എത്തിക്കുന്നതാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. June 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന June 5
0: 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അങ്കണവാടി ഭക്ഷണത്തെ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിറ്റ് ഗ്ലോവ് പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പൊതുമരാമത്ത് വകുപ്പ് മുൻമന്ത്രി TU കുരുവിളയ്ക്ക് വിട. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. 2006 ലും 2011 ലും അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി.

0: ഐ പി എൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന ഏതാനും കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. June 5 ലോക പരിസ്ഥിതി ദിനം വരുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന തത്വങ്ങളിലൊന്നാണ് റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ്. അതായത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഉപയോഗിച്ചത് പുനഃചംക്രമണം ചെയ്യുക, അത് പുതിയ ഉൽപ്പന്നങ്ങളാക്കി വീണ്ടും ഉപയോഗിക്കുക. ഈ തത്വങ്ങൾ അടിസ്ഥാനമാക്കി നമുക്ക് ചുറ്റും നടക്കുന്ന ചില നല്ല വാർത്തകളാണ് ഇന്നത്തെ പരിപാടിയിൽ. പുതിയ അധ്യയന വർഷം ഇങ്ങെത്തി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. പുതിയ അധ്യയന വർഷം എന്നാൽ പുതിയ ബാഗ്, പുതിയ ചെരുപ്പ്, പുതിയ കുട, അങ്ങനെ എല്ലാം പുതിയത് വേണം എന്നാഗ്രഹിക്കുന്നവരും അതൊരു അഭിമാനമായി കണ്ട് ചിലപ്പോൾ വാശി പിടിക്കുന്നവരുമാണ് നമ്മുടെ കുട്ടികൾ. എന്നാൽ ഈ തെറ്റായ അഭിമാനബോധത്തെ മാറ്റി പകരം കേടാകാത്ത പഴയ ബാഗും കുടയുമൊക്കെ പിന്നെയും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് സമ്മാനം നൽകുന്ന ഒരു പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം. പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ്, ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ ക്യാമ്പയിൻ റീയൂസ് ഹീറോസ്, ദ റിയൽ ഹീറോസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുമായി വിദ്യാലയങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് എ പോസിറ്റീവ് സാക്ഷ്യപത്രം നൽകും. ഇതിനായി വിദ്യാർത്ഥികൾ വീണ്ടും ഉപയോഗിക്കുന്ന വസ്തുക്കളോടൊപ്പമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. കൂടാതെ ഭാവിയിൽ ഈ ആശയത്തിന്റെ ഭാഗമാകും എന്നറിയിക്കുന്നവർക്ക് ബി പോസിറ്റീവ് എന്ന സാക്ഷ്യപത്രവും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ക്യാമ്പയിനിൽ പങ്കെടുപ്പിക്കുന്ന സ്കൂൾ, അധ്യാപകർ, മികവാർന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കും പ്രത്യേക പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ ശുചിത്വ മിഷൻ കോഴിക്കോട് .in വെബ് പോർട്ടലിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ആദ്യം പറഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സംരംഭമാണെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും കോഴിക്കോട് കോർപ്പറേഷനും ശുചിത്വ മിഷനും ചേർന്ന് മറ്റൊരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. പൊതുവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ശീലം മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വലിച്ചെറിയരുത് എന്ന തിരിച്ചറിവാണ് മാറ്റം ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുക. പൊതുജനങ്ങൾ കൂടുതലെത്തുന്ന ഒഴിവ് ദിവസങ്ങളിൽ 15 മുതൽ 20 വോളണ്ടിയർമാരെ വരെ ബീച്ചിൽ നിയോഗിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവരോട് സംസാരിച്ച് ബോധവൽക്കരണം നടത്തും. ബീച്ചിലെ എല്ലാ കടകൾക്കു മുന്നിലും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വേസ്റ്റ് ബിന്നുകൾ

സ്ഥാപിച്ചിട്ടുണ്ട് എന്നുറപ്പാക്കും. ബിന്നുകൾ കൂടുതൽ ആവശ്യമുള്ള ഇടങ്ങളിൽ അവ സ്ഥാപിക്കാൻ നടപടിയെടുക്കും. മാലിന്യം കൃത്യമായി ബിന്നിൽ നിക്ഷേപിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക സമ്മാനങ്ങൾ നൽകുകയും അവ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യും. ക്യാമ്പയിന്റെ ഭാഗമായി NSS സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ മെഗാ ക്ലീനിംഗ് യജ്ഞവും സംഘടിപ്പിക്കും. ജലം ഒരു അമൂല്യ ഊർജ സ്വത്താണെന്ന് പറയേണ്ടതില്ലോ. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും പരമാവധി ജലം പാഴാക്കാതെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് പിന്തുടരാൻ പറ്റുന്ന കാര്യം. അതായത് ജലം പരമാവധി പുനരുപയോഗം ചെയ്യുക. അത്തരത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അഹമ്മദാബാദിലെ പശ്ചിമ റെയിൽവേയുടെ കീഴിലുള്ള കാങ്കരിയ കോച്ചിംഗ് ഡിപ്പോ. സമ്പൂർണ്ണ ജല നിഷ്പക്ഷത അഥവാ വാട്ടർ ന്യൂട്രാലിറ്റി എന്ന നാഴികക്കല്ലായ നേട്ടമാണ് ഈ ഡിപ്പോ കൈവരിച്ചിരിക്കുന്നത്. അതായത് കോച്ചുകൾ കഴുകുന്നതിലൂടെയും അറ്റകുറ്റപ്പണികളിലൂടെയും ഉണ്ടാകുന്ന മലിനജലം ഈ ഡിപ്പോ ഏതാണ്ട് പൂർണ്ണമായും സംസ്കരിച്ച് പുനരുപയോഗിക്കുന്നു. ഇതിലൂടെ ശുദ്ധജലത്തിനായി പുറത്തുള്ള സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനാവും. ഇന്ത്യയിലെ ചുരുക്കം ചില വ്യവസായശാലകൾക്ക് മാത്രം അവകാശപ്പെടാനാവുന്ന വാട്ടർ ന്യൂട്രാലിറ്റി എന്ന നേട്ടമാണ് ഈ കോച്ച് ഡിപ്പോ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നിർണായക മുന്നേറ്റമാണ് ഇന്ത്യൻ റെയിൽവേ കാഴ്ചവച്ചിട്ടുള്ളത്. 2025 ഡിസംബറിലെ കണക്കുകൾ അനുസരിച്ച് റെയിൽവേ ശൃംഖലയിലുടനീളം ഏകദേശം 909 മെഗാവാട്ട് സൌരോർജ പ്ലാന്റുകളും 103 മെഗാവാട്ട് കാറ്റിൽ നിന്നുള്ള ഊർജ നിലയങ്ങളും കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായി 2025 ദേശീയ ഊർജ സംരക്ഷണ പുരസ്കാരങ്ങളിൽ 3 വിഭാഗങ്ങളിലായി 7 പുരസ്കാരങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ കരസ്ഥമാക്കിയത്. ഈ അവാർഡുകൾ കേവലം പ്രതീകാത്മകമല്ല, മറിച്ച് ഇന്ത്യയിലെ ഊർജ കാര്യക്ഷമതാ മേഖലയിലെ മാതൃകാ സ്ഥാപനമായി റെയിൽവേ അടയാളപ്പെടുത്തുന്നു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനഃചംക്രമണം അഥവാ റീസൈക്കിൾ ചെയ്ത് ടീഷർട്ട് നിർമ്മിച്ച ഒരു കോളേജ് ക്യാമ്പസിന്റെ വാർത്തയാണ് ഇനി. മുംബൈയിലെ വിസ്ലിംഗ് വുഡ്സ് ഇന്റർനാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ക്യാമ്പസിൽ നിന്നും ശേഖരിച്ച 100 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ടീഷർട്ടുകളാക്കി മാറ്റി. ഈ ടീഷർട്ടുകൾ മുംബൈയിലെ ചേരി പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഒരു NGOയുടെ സഹായത്തോടെ വിതരണം ചെയ്തു. 2024 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഖ്വാബ് എന്ന സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതി CSR പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ പ്ലാസ്റ്റിക് സമാഹരണം ആരംഭിച്ചത്. ക്യാമ്പസിൽ പ്രത്യേക ബിന്നുകൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളും ഹൌസ് കീപ്പിംഗ് ജീവനക്കാരും ചേർന്നാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിച്ചത്. ഇത് ഏകദേശം 100 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമായപ്പോൾ മുംബൈ ആസ്ഥാനമായുള്ള ഒരു ക്രിയേറ്റീവ് ഏജൻസിക്ക് കൈമാറി. അവർ ഈ പ്ലാസ്റ്റിക് വൃത്തിയാക്കി ചെറുതായി മുറിച്ച് നൂൽ രൂപത്തിലാക്കി അതിൽ നിന്ന് ടീഷർട്ട് നിർമ്മിച്ചു. ഇതിലൂടെ മനോഹരമായ 50 ടീഷർട്ടുകളാണ് അവർക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. ചേരി പ്രദേശത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് നൽകുന്നതിലൂടെ അത് പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം ജീവകാരുണ്യത്തിന്റെ മറ്റൊരു നേട്ടവുമായി. ഗാസയിലെ പൊടിപടലങ്ങൾക്കിടയിൽ പിറന്ന പ്രതീക്ഷയുടെ ഒരു കഥയാണ് ഇനി. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ സ്വന്തം വീട് തകർന്നതോടെ ടെന്റിൽ കഴിയേണ്ടി വന്ന 2 സഹോദരിമാർ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കണ്ടുപിടുത്തവുമായി ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരിക്കുന്നു. 17 ഉം 15 ഉം വയസ്സുള്ള സഹോദരിമാരായ തലക് മൂസയും ഫറാ മൂസയും. തുടർച്ചയായ ബോംബാക്രമണങ്ങളിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ പലർക്കും നാശത്തിന്റെ അടയാളമായപ്പോൾ തലത്തിനും ഫറയ്ക്കും അത് പുനർനിർമ്മാണത്തിന്റെ അവസരമായിരുന്നു. തകർന്ന കെട്ടിടങ്ങളിലെ അവശിഷ്ടങ്ങൾ പൊടിച്ചും അരിച്ചും മണ്ണ്, ചാരം, ഗ്ലാസ് പൗഡർ എന്നിവ ചേർത്തും പുതിയ ബ്ലോക്കുകൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയാണ് അവർ വികസിപ്പിച്ചത്. ഈ നിർമ്മാണ ബ്ലോക്കുകൾ പൂന്തോട്ടങ്ങൾ, നടപ്പാതകൾ, പാർട്ടീഷനുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു. ഈ ആശയത്തിലൂടെ ഈ വർഷത്തെ എർത്ത് പ്രൈസ് എന്ന ആഗോള പരിസ്ഥിതി മത്സരത്തിൽ ഇവർ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വിജയികളായി മാറി. ബോംബുകൾക്ക് ഈ പെൺകുട്ടികളുടെ വീട് എന്ന സുരക്ഷയെ കവർന്നെടുക്കാൻ കഴിഞ്ഞെങ്കിലും സ്വപ്നങ്ങളെ കവരാനായിട്ടില്ല. ഗാസയുടെ ചാരക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ പണിയുന്നത് പുതിയ ആകാശമാണ്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ അതിജീവനത്തിന്റെ ആകാശം. നല്ല വാർത്ത: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്.
നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലമീജി നായർ. അവതരണം ലിൻസ സിറാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 6 സെക്കൻഡും. കിസാൻ വാണി.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇടുക്കി രാജകുമാരിയിലെ കർഷകനായ ശ്രീ ജോയി കുരിശിങ്കലിൻ്റെ ഏലം കൃഷിയിലെ അനുഭവ പാഠങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ.
1: ടീം കിസാൻ വാണി ഇന്നെത്തിയിരിക്കുന്നത് രാജകുമാരി കുരിശിങ്കൽ ജോയി എന്ന കർഷകൻ്റെ കൃഷിയിടത്തിലാണ്. മികച്ച രീതിയിൽ ഏലം കൃഷി ചെയ്യുന്ന ജോയി തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
1: ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട്?
2: ഞാനിപ്പോൾ ഒരു 35 വർഷമായിട്ട് ഈ കാർഷിക രംഗത്ത് ഉള്ള ആളാണ്. ആദ്യകാലത്ത് കുരുമുളക് കൃഷിയായിരുന്നു. അതിനുശേഷമാണ് വ്യാപകമായിട്ട് ഏലക്കൃഷിയിലേക്ക് നമ്മുടെ മേഖല കടന്നു വന്നത്. ഏലക്കൃഷി വന്നതിന് ശേഷം കുരുമുളക് കൃഷിക്ക് ഉള്ളിക്കടെ നമ്മൾ ഏലം കൃഷി ചെയ്യുകയും, കാരണം അതിൻ്റെ ലാഭം മെച്ചമാണെന്ന് കണ്ടതിന് ശേഷം ഏലക്കൃഷി നമ്മൾ നടത്തി. ഇപ്പോൾ കുരുമുളക് കൃഷി പാടെ നശിച്ച ഒരു അവസ്ഥയാണ് നമ്മുടെ രാജകുമാരി പ്രദേശത്തുള്ളത്. ഏലക്കൃഷിയാണ് മെയിനായിട്ട് ഉള്ള കൃഷി.
1: ഇവിടെ ജനിച്ചു വളർന്നയാളാണോ?
2: അത് ഞാനിവിടെ രാജകുമാരി തന്നെ ജനിച്ചു വളർന്നയാളാണ്. ഞങ്ങളുടെ എൻ്റെ ഫാദറായിട്ട് ഒരു 78 വർഷം മുമ്പ് തൊടുപുഴയിൽ നിന്ന് കുടിയേറി രാജകുമാരിയിൽ വന്ന ആളാണ്. എനിക്കിപ്പോൾ 63 വയസ്സായി. ഞാനിപ്പോൾ ഇവിടെ ജനിച്ചു വളർന്നയാളാണ്.
1: വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു?
2: രാജകുമാരി തന്നെയായിരുന്നു വിദ്യാഭ്യാസം. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ദേവമാത സ്കൂളിലായിരുന്നു. അതിനുശേഷം കടുക്ക സിറ്റി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം നടത്തി 10th ക്ലാസ് വരെ. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവിടെ അടുത്ത സൗകര്യങ്ങളില്ലാത്തതിനാൽ ഒരു പാരൽ കോളേജിൽ പ്രീ ഡിഗ്രി വരെ പഠിച്ചു.
1: അന്നത്തെ ഒരു കാർഷിക രീതി എങ്ങനെയായിരുന്നു? ഇതേപോലെയൊക്കെ അത്യുൽപാദനശേഷിയുള്ള വിളകളൊക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നോ?
2: അന്ന് ഇതുപോലെയുള്ള കൃഷി രീതികളൊന്നും ഇല്ലായിരുന്നു. നാടൻ ഏലക്ക ആയിരുന്നു. അത് വർഷത്തിൽ 2-3 പ്രാവശ്യം മരുന്നടിക്കുക, വേനലാവുമ്പോൾ ഒരു പൊടി അടിക്കുക എന്നുള്ള രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് ഉൽപ്പാദനം വളരെ കുറവായിരുന്നു. പക്ഷേ ഇത് പ്രതിരോധശേഷി കൂടിയ ഏല ചെടികളായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത്.
1: അന്ന് നെൽകൃഷി ഉണ്ടായിരുന്നോ ഈ ഭാഗത്ത്?
2: അന്ന് നെൽകൃഷി ഉണ്ടായിരുന്നു. വർഷത്തിൽ 2 പ്രാവശ്യം കൃഷി ചെയ്യാവുന്ന പാടം ഞങ്ങൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം തുടങ്ങി അവധി ദിവസങ്ങളിലൊക്കെ ഈ നെൽപ്പാടത്ത് ഞാനെൻ്റെ ഫാദറിനെ സഹായിക്കുകയും കണ്ട ഉഴുകവും ഞങ്ങൾക്ക് സ്വന്തമായി അന്ന് പോത്തിനെ ഉപയോഗിച്ചാണ് നമ്മൾ നിലം ഉഴുതുകൊണ്ടിരുന്നത്. ഫാദറിനെ സഹായിക്കാൻ വേണ്ടി ശനിയാഴ്ച ദിവസങ്ങളിലും അങ്ങനെയുള്ള അവധി ദിവസങ്ങളിലും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്.
1: അന്ന് ഈ ഭാഗത്ത് വ്യാപകമായിട്ട് നെൽകൃഷി ഉണ്ടായിരുന്നോ? നമ്മൾക്ക് മാത്രമല്ലാതെ മറ്റാളുകൾക്കും ഉണ്ടായിരുന്നോ?
2: വ്യാപകമായിട്ട് നെൽകൃഷി ഉണ്ടായിരുന്നു. കാരണം അന്ന് ഫാദർ പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ച് ഈ തൊടുപുഴ ഭാഗത്ത് നിന്ന് ഈ പട്ടനാടുകളുടെ കാലത്താണ് ഇങ്ങോട്ട് കുടിയേറിയത്. ഈ നെൽപ്പാടം നോക്കിയാണ് അവർ രാജകുമാരിക്ക് വന്നതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അവരിങ്ങനെ സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ രാജാക്കാടുള്ള വരെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുള്ള മന്നാൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, അല്പോടെ കിഴക്കോട്ട് പോയാൽ ഇങ്ങനെ നെൽപ്പാടത്തിന് പറ്റിയ സ്ഥലമുണ്ടെന്ന് അതിന് അറിഞ്ഞതിന് കൊണ്ടാണ് ഈ മേഖലയിൽ വന്ന് ഇങ്ങനെ സ്ഥലമെടുത്തതും കൃഷി ആരംഭിച്ചതും. വന്ന് ആരംഭത്തിൽ തന്നെ നെൽകൃഷിയാണ് ഇവിടെ ആദ്യം തുടങ്ങിയത്.
1: അപ്പോൾ ഈ രാജകുമാരി മേഖലയിലെ ആദ്യകാല കുടിയേറ്റക്കാരിൽ ഒരാളായിരിക്കുമോ നിങ്ങളുടെ പൂർവികരെ?
2: അതെ, 1949 ലാസ്റ്റിലാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. നമ്മുടെ മലയാളികളായ ആരും തന്നെ ഇവിടെയില്ല. അവിടുന്ന് അവർ 2-3 കുടുംബക്കാർ സുഹൃത്തുക്കൾ കൂടി പോന്ന് ഇവിടെ ആദ്യമായിട്ട് കുടിയേറിയതാണ് രാജകുമാരിയിൽ. ശരിക്കും ആദ്യകാല കുടിയേറ്റക്കാരാണ് രാജകുമാരിയിൽ.
1: ഈ ചേട്ടൻ്റെ ഓർമ്മയിൽ എപ്പോഴാണ് ഈ നെൽകൃഷി ഇങ്ങനെ നിന്നുപോയത്?
2: നെൽകൃഷി നിന്നുപോയെന്ന് പറഞ്ഞാൽ ഒരു 25 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ നെൽകൃഷി നിന്ന്. ഞാനൊക്കെ സ്വന്തമായിട്ട് നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്നയാളാണ്. കാരണം 2 പ്രാവശ്യമായിട്ട് വർഷത്തിൽ 2 നെൽകൃഷി ചെയ്യുമായിരുന്നു. ലാഭകരമായിരുന്നു. ലാസ്റ്റായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ വിളവെടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇല്ലാതായി, ആളുകൾ കിട്ടാതായി. അതുകൊണ്ട് മാത്രം ഞങ്ങൾ നിർത്തിയ ഈ നെൽകൃഷി. ഇപ്പോഴും പറയുന്നു നെൽകൃഷി നഷ്ടമുള്ള കൃഷിയല്ല, ലാഭമുള്ളത് കൃഷി തന്നെയാണ്.
1: സ്വന്തം ആവശ്യത്തിന് ഉൽപ്പാദിച്ചതിന് ശേഷം ബാക്കിയുള്ളവ പുറത്ത് വിൽക്കാനും ഉണ്ടായിരുന്നു.
2: വിൽപ്പനയ്ക്കും നമുക്ക് നെല്ല് ഉണ്ടായിരുന്നു. അന്നത്തെ ചെലവനുസരിച്ച് നമുക്ക് അതിന്റെ കച്ചി വിറ്റാൽ നമ്മുടെ ചെലവുകൾക്കുള്ള പൈസ കിട്ടുമായിരുന്നു. നെല്ല് മിച്ചമായിരുന്നു.
1: അതോടൊപ്പം തന്നെ ഈ കന്നുകാലി കൃഷിയും അന്ന് ഉണ്ടായിരുന്നു അല്ലേ?
2: കന്നുകാലി കൃഷി ഉണ്ടായിരുന്നു, പശുക്കൾ ഉണ്ടായിരുന്നു, ഈ നിലകൊഴുതുന്നതിനുള്ള പോത്തിനെ വളർത്തിരുന്നു, പാല് വിൽപ്പന ഉണ്ടായിരുന്നു. അത് തനി ഗ്രാമീണ രീതിക്കുള്ള കൃഷി രീതികളും, കാരണം ഇതുപോലെ ഇപ്പം എന്ന് പറഞ്ഞാൽ വ്യവസായ അടിസ്ഥാനത്തിലേക്ക് കൃഷിയിലേക്ക് മാറി, പക്ഷെ അന്ന് അങ്ങനെയല്ല, ആയിരുന്നില്ല.
1: അതിനുശേഷം ഈ കുരുമുളക് കൃഷി എത്ര കാലം ഇങ്ങനെ നന്നായിട്ട് നല്ല രീതിയിൽ തുടർന്നു?
2: കുരുമുളക് കൃഷി ആദ്യകാലത്ത് ഇവിടെ കയറുന്ന ഈ നെൽകൃഷി ഉണ്ടായിരുന്നു. ഈ നെല്ല് കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് തെരുവപ്പില്ലായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കപ്പ, വാഴ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായി. രൂക്ഷമായി കഴിഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് കപ്പ പോലെയുള്ള കൃഷികൾ ചെയ്യാൻ പറ്റാതായി. ആ സമയത്താണ് നമ്മൾ കുരുമുളക് കൃഷിയിലേക്ക് ഇങ്ങനെ ആളുകൾ തിരിയുന്നത്. കുരുമുളക് കൃഷിയിൽ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കാട്ടുമൃഗങ്ങളുടെ ശല്യം, അന്ന് കാട്ടുമൃഗങ്ങളായിട്ടുണ്ടായിരുന്നത് പന്നിയാണ് ഏറ്റവും മെയിനായിട്ടുണ്ടായിരുന്നത്, മുള്ളംപന്നി അങ്ങനെയുള്ള ഇതായിരുന്നു. ഇത് കുരുമുളക് കൃഷി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശല്യങ്ങളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ വ്യാപകമായിട്ട് എല്ലാ കൃഷി സ്ഥലങ്ങളും കുരുമുളക് കൃഷിയിലേക്ക് മാറി, കര സ്ഥലങ്ങൾ മുഴുവൻ. അപ്പോൾ നല്ല വിളവും ഇതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. അതിനുശേഷം കുറേ കാലം കുരുമുളക് കൃഷിയായിട്ട് പോന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഏലക്കൃഷി പയ്യെ ആരംഭിച്ചത്. അതായത് നാടൻ ഏലമാണ് ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്, നമ്മുടെ ബൾക്ക് മൈസൂർ എന്നൊക്കെ പറയുന്ന രീതിക്കുള്ള നാടൻ ഏലം, അത് കൃഷി ആരംഭിച്ചു. അങ്ങനെ അത് കുറച്ചുകൂടെ നമുക്ക് ലാഭകരമാണെന്നുള്ള ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആണ് കുരുമുളകിൻ്റെ നല്ല കൊടുത്തോട്ടത്തിന് ഇടയ്ക്കൂടെയാണ് ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ഏലം കൃഷി ചെയ്യുന്നത്. കാരണം നമുക്ക് അല്പം സാമ്പത്തികമായിട്ട് ഉയരണം എന്നുള്ള ആ ഒരു ചിന്തയിൽ ഇടവിള എന്നുള്ള നിലയിൽ ഏലം കൃഷി ചെയ്തു. പക്ഷേ കാലക്രമേണ കൊടികൾ എല്ലാം നശിച്ചു പോവുകയും പിന്നെ കൊടിയിലേക്കുള്ള ശ്രദ്ധ കുറഞ്ഞു, ഏലത്തിലേക്ക് മാത്രമായ ശ്രദ്ധ. താങ്ങുകാലുകൾ ഉണങ്ങി ഒടിഞ്ഞു വീണു കഴിഞ്ഞാലും അത് പിന്നെ കൊടിയിലെ ശ്രദ്ധ കുറഞ്ഞുകൊണ്ട് കൊടികൃഷി അങ്ങനെ നശിച്ചു പോവുകയാണ് ഉണ്ടായത്.
1: എന്തെങ്കിലും രോഗബാധ മൂലമാണോ ഈ കുരുമുളക് കൃഷി ഇങ്ങനെ നിന്നു പോകാനൊരു കാരണം?
2: രോഗബാധ ഉണ്ടായിരുന്നു, പെട്ടെന്ന് മഞ്ഞപ്പ് കയറുക, ദ്രുതപാട്ടം, എന്ത് മരുന്ന് ചെയ്തു കഴിഞ്ഞാലും അത് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരിക. കുരുമുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ കുരുമുളക് ചെടി ഇട്ട് ഒരു 4-5 വർഷം ആകുമ്പോഴാണ് അതിൻ്റെ ഉൽപാദനത്തിലേക്ക് എത്തുന്നത് നല്ല രീതിക്ക്. പക്ഷേ ഒരു 5 വർഷം ആകുമ്പോഴത്തേനും ഇതിന് പെട്ടെന്ന് ദ്രുതപാട്ടം വരിക, അപ്പോൾ പെട്ടെന്ന് തന്നെ കൃഷി അങ്ങ് നശിച്ചു പോവും. പിന്നെ നമുക്കൊന്ന് ആക്കിയെടുക്കണമെങ്കിൽ വീണ്ടും ഒരു 5 വർഷത്തിൻ്റെ കാലതാമസമുണ്ട്. അതേസമയം നമ്മൾ ഏലക്കൃഷി എന്ന് പറഞ്ഞാൽ ഏലം കൃഷി ചെയ്ത് 1 വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ചെലവ് കാശിനുള്ള ഇത് കിട്ടിത്തുടങ്ങും, ഉൽപ്പാദനം കിട്ടിത്തുടങ്ങും. 18-ാം മാസം ശരിക്കും നമ്മൾ നല്ല ഉൽപ്പാദനത്തിലേക്ക് വരും. അപ്പോൾ നമുക്ക് മറ്റു ഈ കുരുമുളകിനെ കഴിഞ്ഞും ഇത് ലാഭകരമായതുകൊണ്ടാണ് ഈ എല്ലാവരും ഈ ഏലത്തിലേക്ക് തിരിഞ്ഞത്.
1: സാധാരണയായിട്ട് ഈ കുരുമുളക് ചെടി നട്ട് എത്ര കാലം വേണം ഇതിൻ്റെ ഒരു വിളവെടുപ്പിലേക്ക് എത്താനായിട്ട്?
2: ശരിക്കും ഒരു 2-ാം വർഷം തുടങ്ങി നമുക്ക് അതിൻ്റെ അകത്ത് ചെറിയ വിളവ് കിട്ടിത്തുടങ്ങും. 1-5 വർഷം ആയെങ്കിലാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു ഫുൾ ക്രോപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം നമുക്കൊരു ചെടി നട്ട് 1-5 വർഷം കഴിയുമ്പോഴാണ് ശരിക്കും ക്രോപ്പ് കിട്ടിത്തുടങ്ങുക. അപ്പോൾ 5 വർഷത്തെ കാലതാമസം നമ്മൾ നോക്കിയിരിക്കേണ്ടതായുണ്ട്.
1: ഈ നാടൻ ഇനങ്ങളിലുള്ള ഏലമില്ലേ, അത് എപ്പോഴാണ് അത് മാറി ഒരു അത്യുൽപാദനശേഷിയുള്ള വിള ഇനങ്ങളിലേക്ക് മാറിയത്, ഏത് കാലഘട്ടത്തിലാണ്?
2: അത് എനിക്ക് തോന്നുന്ന ഒരു 25 വർഷം എങ്കിലും ആയിട്ടുണ്ട് പുതിയ അത്യുൽപാദന ശേഷിയുള്ള ഞള്ളാനി എന്നുള്ള ഒരു ഏലത്തിലേക്ക് വന്നത്. പക്ഷേ ഈ ഞള്ളാനി ഇപ്പോഴും നല്ല അത്യുൽപാദന ശേഷിയുള്ള ഏലമാണ്. ആളുകൾക്കെല്ലാം നല്ല സാമ്പത്തികമായി അതിൻ്റെ അകത്ത് വളർച്ച നേടാനും എന്തുകൊണ്ടും അതിനെ വെല്ലാം പറ്റുന്ന ഒരു ഏലം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. പല പേരുകളിൽ പല ഏലച്ചെടികൾ വന്നെങ്കിൽ പോലും ഈ ഞള്ളാനി എന്നുള്ള ആ ഏലച്ചെടിയെ വെല്ലാൻ പറ്റുന്ന ഒരു ഏലം ഇതുവരെ ആളിതുവരെ വന്നിട്ടില്ല.
1: അതിൻ്റെ ഒരു കൃഷിരീതി എങ്ങനെയാണ്? ഈ ഞള്ളാണി ഏലത്തിൻ്റെ തുടക്കം പോലുള്ളൊരു കൃഷിരീതി എങ്ങനെയാണ്? ഏത് മാസമാണ് ഇതിൻ്റെ തൈ നടേണ്ടത്? തൈയാണോ അതോ ഇതിൻ്റെ തട്ട വിരിച്ചാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൃഷിരീതി?
2: ആദ്യകാലത്ത് ഞള്ളാനി എല്ലാം ആദ്യകാലത്ത് നമ്മൾ ഏലക്കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ അരി പാകി വിത്ത് മുളപ്പിച്ച് പറിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ പുതിയ ആധുനിക രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞള്ളാനിയൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ തട്ട വിരിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. വേനൽ മഴ കിട്ടിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൃഷി രീതി ആരംഭിക്കുന്ന മേടപ്പത്തിനാണ്. മേടപ്പത്ത് ആകുമ്പോഴത്തേനും നമുക്ക് മഴ ലഭിക്കും. മേടപ്പത്ത് ഇതിൻ്റെ തട്ട വിരിച്ച് ഒരു കുഴിയിൽ ഒരു ഒരു തട്ട വെച്ചാൽ മതി ഞെള്ളാനിക്കും. അത് 12 മാസം കൊണ്ട് ശരിക്കും നല്ല ഒരു നമ്മൾ പണി ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ വളവും വിത്തും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ അത് വളർന്ന് നമുക്ക് ആദായം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും. ഒറ്റ തട്ട വെച്ച് കഴിഞ്ഞാൽ സാധാരണ 8 അടിക്കൊക്കെയാണ് 8 കെട്ട് എന്നുള്ള രീതിക്കാണ് നമ്മൾ കുഴിയെടുത്ത് ഏലക്കൃഷി ചെയ്യുന്നത്. ഇപ്പോഴത് അല്പോടെയൊക്കെ ശാസ്ത്രീയമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ 10x10 ആക്കി.
3: കാരണം
2: അകലം ചെടികൾ തമ്മിലുള്ള അകലം 10 അടിയാക്കി. 10 അടിയാക്കി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വളവും മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അനുസരിച്ച് ശരിക്കും ഇതിൻ്റെ ഭക്ഷണം എത്രത്തോളം നമ്മൾ കൂടുതൽ കൊടുക്കുന്നു അത്രത്തോളം മെച്ചമാണ്. പിന്നെ ഏലച്ചെടി നമ്മൾ ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ മക്കളെ നോക്കുന്ന പോലെ തന്നെ നോക്കിയാൽ അത് അതിനനുസരിച്ചുള്ള വിളവ് തരും. അതാണ് നമുക്ക് അനുഭവത്തിൽ ഏലച്ചെടിയിൽ നമുക്ക് തോന്നുന്നത്.
3: ഒരു 1 ഏക്കർ ഭൂമിയിൽ എത്ര ചെടികൾ നടാൻ കഴിയും ഏകദേശം?
2: സാധാരണ ഇപ്പം 8 കെട്ടാണെങ്കിൽ ഒരു 400-450 ചെടിയിൽ താഴെ നല്ല മറ്റേ വേസ്റ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഒരു 450 ചെടി വരെ 1 ഏക്കറിൽ. അത് 10x10 വെച്ച് കഴിഞ്ഞാൽ ഒരു 400 ചെടിയൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ.
3: ഇതിൽ നിന്ന് 1 ഏക്കറിൽ നമുക്ക് ഒരു ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ ചെടിയിൽ നിന്ന് ഏകദേശം എത്ര കിലോ ഏലക്ക നമുക്ക് ഉണക്ക ഏലക്ക ലഭിക്കും?
2: നല്ല കൃഷിക്കാരനാണെങ്കിൽ അത് കൃത്യമായി വളവും മരുന്നും അതുപോലെ ശുശ്രൂഷിക്കുന്ന ഒരു കൃഷിക്കാരനാണെങ്കിൽ 1 ഏക്കറിൽ നിന്ന് ഒരു 2 കിലോ അല്ലെങ്കിൽ 3 കിലോ വരെ ഉണക്കക്ക കിട്ടുന്ന കൃഷിക്കാരുണ്ട്
3: ഒരു ചെടിയിൽ നിന്ന്.
2: പക്ഷെ ഒരു ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 കിലോ 1.5 കിലോ പ്രതീക്ഷിച്ചാൽ മതി. മറ്റത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായി കിട്ടുന്നതാണ്. ഇപ്പം ഈ വർഷം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വർഷം കിട്ടണമൊന്നുമില്ല. പക്ഷെ ഒരു ആവറേജ് ഒരു 1 കിലോ 1.5 കിലോ വരെ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഓവർ ഇത് ഒന്നും വേണ്ട. നമ്മൾ സാധാരണ രീതിക്കുള്ള ആ ഒരു ശുശ്രൂഷ വഴി നമുക്കങ്ങനെ വിളവ് കിട്ടും.
3: ഈ വേനൽക്കാലത്ത് ഈ ഏലം കൃഷിയുടെ പരിചരണം എങ്ങനെയാണ്?
2: വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ പൊതയിടാറുണ്ട്. ഏലത്തിന് ചുറ്റും പൊതയിട്ട് പിന്നെ നനച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഷെയ്ഡ് കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ നമ്മൾ ഗ്രീൻ നെറ്റ് കിട്ടാറുണ്ട്. വേനലിന് മുമ്പേ മണ്ണൊക്കെ ചോട്ടിൽ മണ്ണൊക്കെ വിരിച്ച് മരുന്ന് വളം കൃത്യമായി തന്നെ നമ്മൾ നോക്കി നമ്മൾ ചെയ്യാറുണ്ട്.
3: ഇത്തവണ ഇവിടെയൊക്കെ വേനൽ രൂക്ഷമായിരുന്നു, അപ്പോൾ അത് ഏലം കൃഷിയെ ബാധിച്ചോ?
2: ഇത്തവണ വേനൽ അങ്ങനെ രൂക്ഷം എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും വേനൽക്ക് നമുക്ക് മഴ കുംഭമാസത്തിൽ തന്നെ നല്ല മഴ ലഭിച്ചു. പക്ഷെ അതിന് ശേഷം നമുക്ക് വെയിലിൻ്റെ ചൂട് ഭയങ്കര ശക്തമായ ചൂടായിരുന്നു. അത് കാരണം മഴ ലഭിച്ചെങ്കിൽ പോലും കായ പിടുത്തമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായില്ല. കാരണം അതിശക്തമായ ചൂടായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രയോജനം കിട്ടിയില്ല. ഈ കർഷകർക്ക് ചെടി പോയില്ല, മറിഞ്ഞു പോയില്ല, ഉണങ്ങിപ്പോയില്ല എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. വിളവിൽ അത് അത്രത്തോളം മെച്ചമല്ല ഈ തവണ കാണുന്നത്.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
6: അതുപോലെ തന്നെ ഈ മഴക്കാലം രൂക്ഷമായാലും ഏലഞ്ചെടി അത് ബാധിക്കാറില്ലേ?
7: അല്ല, മഴക്കാലം രൂക്ഷമായാലും ഏലച്ചെടിയെ ബാധിക്കും. അഴുകൽ രോഗം വളരെ പ്രശ്നമാണ്. നമ്മൾ അഴുകൽ രോഗത്തിന് സാധാരണ ബോഡോമിശ്രിതം നമ്മൾ തളിക്കുകയാണ് ചെയ്യുന്നത്. അത് അഡ്വാൻസ് കണ്ട് മഴക്കാലത്തിന് മുൻപേ കണ്ട് ഈ മാസം മെയ് മാസത്തിൽ തന്നെ അഡ്വാൻസ് കണ്ട് നമ്മൾ തിരിച്ച് കൊടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെയും അഴുകൽ വരുവാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ചെടിക്ക് വീണ്ടും തിരിച്ച് ഇതൊക്കെ ബോഡോമിശ്രം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ അതിന് പിന്നെ വേറെ മരുന്നുകളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ചെയ്ത്.
6: ഈ തുടർച്ചയായി ബോഡോമിശ്രം ഉപയോഗിക്കേണ്ടതുണ്ട്? അതായത് ഒരു മാസത്തിന് ഇടയ്ക്ക് എത്ര തവണ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
7: അങ്ങനെ തുടർച്ചയായിട്ടൊന്നും ബോഡോമിശ്രം കൊടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം അഡ്വാൻസ് നമ്മൾ മഴക്കാലത്ത് ഇങ്ങനെ അഴുകലുണ്ടാവും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അഡ്വാൻസ് തന്നെ കൊടുക്കണം. അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ എപ്പോഴും ചിലപ്പോൾ മഴ കുറവായിരിക്കാം, ചിലപ്പോൾ കൂടുതലായിരിക്കും. പ്രകൃതി ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കൊന്നും ആ 2018 എന്ന് പറയുന്ന വലിയ പ്രളയ സമയത്തൊന്നും എനിക്കത്ര ഒരു അഴുകൽ ബാധിച്ചില്ല എനിക്ക്. കാരണം മഴ ഭയങ്കര ശക്തമായിരുന്നെങ്കിൽ പോലും നമ്മൾ അഡ്വാൻസ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു അഴുകൽ രോഗം എനിക്ക് ബാധിച്ചില്ല. അത്
6: ഇതല്ലാതെ മറ്റെന്തൊക്കെ രോഗങ്ങളാണ് ഏലത്തിനെ പ്രധാനമായിട്ടും ബാധിക്കുന്നത്?
7: ഇതിന് ഫിസേറിയം, വേര് ചീയൽ, ചൊറി വരാറുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ ഒരുപാട് രോഗങ്ങൾ നമ്മൾ എത്രത്തോളം നോക്കുന്നു ശുശ്രൂഷ കൂടുന്നതനുസരിച്ച് രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്.
6: ഇതിനെല്ലാത്തിനും കൃത്യമായ മരുന്നുകൾ ഉണ്ടോ?
7: കൃത്യമായ മരുന്നുകളും ഉണ്ട്, മരുന്ന് കൃത്യമായ തന്നെ മരുന്നുണ്ട്. പിന്നെ മരുന്ന് കമ്പനിക്കാർ അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മരുന്നുകൾ കമ്പനിയിലുണ്ട്, ഈ മാർക്കറ്റിലുണ്ട്. കൃഷിക്കാരൻ തന്നെ ഒരു ശാസ്ത്രജ്ഞനായിക്കൊണ്ട് നമ്മുടെ അനുഭവത്തിൽ നിന്ന് വരുന്ന മരുന്നുകൾ നമ്മൾ തളിച്ച് നമ്മളെ വിജയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കച്ചവടക്കാർ തരുന്നതോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് പ്രയോജനം കിട്ടിയെന്ന് വരില്ല. സാമ്പത്തിക ചിലവ് നിരം അതിൻ്റെ അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും.
6: അപ്പോൾ ഏലം ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരു കൃഷിയും ഏലമാണോ?
7: ചിലവ് ഉണ്ട്. നമുക്ക് കിട്ടുന്നതിൽ ഒരു 60% എത്രത്തോളം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വരുമാനം കിട്ടുന്നു അതിൻ്റെ ഒരു 60% നമ്മൾ അതിൻ്റെ അകത്തേക്ക് മുടക്കണം. മുടക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു 40% ലാഭം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പണിതില്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ച് വിളവിൽ കുറയും. അപ്പോൾ രോഗകീടങ്ങൾ അതിൻ്റെ അത് കുറവായിരിക്കും. ഇപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും പണിയുകയും അതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതനുസരിച്ച് രോഗങ്ങളും കൂടിക്കൊണ്ടിരിക്കും.
6: ഇപ്പോഴത്തെ ഒരു വില എങ്ങനെയാണ്? അത് ശരാശരി ഒരു ലാഭകരമാണോ ഏലം കർഷകനെ സംബന്ധിച്ച്?
7: ഇപ്പോഴത്തെ വില ഏലം കർഷകനെ സംബന്ധിച്ച് ലാഭകരമാണ്. ഇപ്പോൾ 2500 ഇപ്പം നിലവിൽ ഓടുന്ന വില എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നാൽ ലാഭകരമാണ്. പക്ഷെ അതിൽ കുറഞ്ഞ് നമ്മൾ ചില സമയത്ത് 1000 രൂപയ്ക്കും 1500 രൂപയ്ക്കും ഒക്കെ വിൽക്കുമ്പോൾ നമുക്ക് അത് ഒട്ടും താങ്ങാൻ പറ്റില്ല, കർഷകനെ സംബന്ധിച്ച് താങ്ങാൻ പറ്റില്ല. കാരണം കൃഷി ചിലവുകൾ ഒരിക്കലും കുറയുന്നില്ല. അല്ല, വളം കീടനാശിനിയുടെ വില എല്ലാം ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അതുപോലെ തന്നെ പണിക്കൂലി കൂടി നിൽക്കുന്നു. ഇപ്പോൾ 2500 രൂപ വിലയുള്ളപ്പോൾ പണിക്കൂലി കൂടി നിൽക്കുമ്പോൾ വില കുറയുമ്പോൾ എന്തായാലും പണിക്കൂലി കുറയാൻ പോകുന്നില്ല, ചിലവുകളൊന്നും കുറയാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ വില കർഷകനെ സംബന്ധിച്ച് കുഴപ്പമില്ലാത്തൊരു ലാഭകരമായിട്ടുള്ള കൃഷി തന്നെയാണ്. മറ്റേത് കൃഷിയായിക്കഴിഞ്ഞും ലാഭകരമായിട്ടുള്ള കൃഷി ഏലം തന്നെയാണ്. നട്ടാൽ 1 വർഷം കൊണ്ട് ആദായം കിട്ടിത്തുടങ്ങുന്ന ഒരു കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല കൃഷി ഏല കൃഷി തന്നെയാണ്.
6: പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഏലച്ചെടിയിൽ ഏത് മാസം മുതലാണ് ഇതിൻ്റെ ഒരു വിളവെടുപ്പ് ആരംഭിക്കുന്നത്? എത്ര തവണ 1 വർഷം വിളവെടുക്കാൻ കഴിയും?
7: പൂർണ്ണ വളർച്ചയെത്തിയ ചെടിക്ക് ശരിക്കും പറഞ്ഞാൽ 3ാം വർഷം തുടങ്ങിയാണ് ശരിക്കും നല്ല വിളവിലേക്ക് എത്തുന്നത്. ഇത് 1 വർഷം കാലാവസ്ഥ മെച്ചമാണെങ്കിൽ നമ്മൾ വിളവെടുക്കുന്നത് പറഞ്ഞാൽ സാധാരണ ഒരു 50-55-60 ദിവസം വരെ ഒരു തമ്മിലുള്ള ഡ്യൂറേഷൻ വന്നത്. അത് ചിലപ്പോൾ നല്ല കാലാവസ്ഥയും ഇതൊക്കെ ആണെങ്കിൽ 5-6 റൗണ്ട് ഒക്കെ നമുക്ക് നല്ല ഈൽഡ് കിട്ടാറുണ്ട്. 5 റൗണ്ടൊക്കെയാണ് നല്ല ഈൽഡ്. പിന്നെ 6-ാമത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ഇത് വരുന്നത്. 5 റൗണ്ട് ഇതുവരെ കിട്ടാറുണ്ട്.
6: ഇപ്പോൾ ഏലം സംസ്കരിച്ചെടുക്കുന്നത് ഉള്ള സംവിധാനം നമുക്ക് സ്വന്തമായിട്ടുണ്ടോ അതോ പുറത്താണോ, അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ?
7: ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് സംസ്കരിക്കാനുള്ള സൗകര്യമില്ല. പക്ഷേ നമ്മൾ ഇവിടെ അടുത്ത പ്രദേശത്തൊക്കെ സംസ്കരിക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ സംസ്കരിക്കാനായിട്ട് അവിടെ കൊടുത്ത് നമ്മൾ അതിൻ്റെ വാടക കൊടുത്ത് നമ്മൾ സംസ്കരിച്ചെടുക്കുക ചെയ്യുന്നത്.
6: ചില്ലറ വിൽപ്പനക്കാർക്കാണോ ഏലം വിപണനം ചെയ്യുന്നത് അതോ ലേല കേന്ദ്രങ്ങൾ പതിയുകയാണോ പതിവ്?
7: ഭൂരിഭാഗവും ലേല കേന്ദ്രങ്ങൾ പതിഞ്ഞാണ്.
6: ലാഭകരം
7: അവിടെ തന്നെയാണ്. നമ്മൾ ഓപ്ഷനിൽ ലേല കേന്ദ്രങ്ങൾ കൊടുത്താണ് ലാഭകരം. പെട്ടെന്ന് നമുക്ക് അവിടെ എൻ്റെ പൈസ നമുക്ക് കിട്ടുന്ന 22 ദിവസം ഒക്കെ ഒരു കാലതാമസമുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇച്ചിരി പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടില്ല. 22 ദിവസത്തേക്ക് കാലതാമസം. അപ്പോൾ അതിന് കൈവരക്കാർക്ക് കൊടുക്കും. അപ്പോൾ നിലവിലുള്ള മാർക്കറ്റിൽ നിന്നും 100-150 രൂപയൊക്കെ ഒരു കിലോയിൽ കുറച്ചാണ് ഈ കൈവിലക്കാർ ഏലം ഒരു വാങ്ങുള്ളൂ. പക്ഷേ നമുക്ക് പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ അതാണ് നമുക്ക് മെച്ചമായിട്ട്.
6: ഏലത്തിൻ്റെ വിപണി ഒരു പ്രശ്നമായിട്ട് ഇതുവരെ വന്നിട്ടുണ്ടോ? ഈ ചേട്ടൻ്റെ ഓർമ്മയിൽ എപ്പോഴെങ്കിലും അതായത് ഏലക്കായ എടുക്കാതെ വരൂ അല്ലെങ്കിൽ കച്ചവടക്കാർ ഇത് സ്വീകരിക്കാതെ വരൂ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ? മറ്റു പല വിളകൾക്കും ഇപ്പോൾ പച്ചക്കറി പോലുള്ള മറ്റു പല വിളകൾക്കും അങ്ങനെ ഒരു വിപണി പ്രശ്നമുണ്ട്. അങ്ങനെ ഏലത്തിന് ഇതുവരെ ചേട്ടൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ?
7: അല്ല, ഏലത്തിന് അങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ വർഷം അമേരിക്ക ഇറാൻ യുദ്ധം വന്ന സമയത്ത് മാർക്കറ്റിൽ ചെറിയ മാന്ദ്യം സംഭവിച്ചു. പിന്നെ നമുക്കിവിടെ വന്ന് ഇലക്ഷൻ. അപ്പോൾ ഇതിനെല്ലാം ബാധിക്കുന്നു. കാരണം ആഗോളതലത്തിലുള്ള യുദ്ധങ്ങളോ അല്ലെങ്കിൽ മറ്റേ പ്രകൃതി ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇലക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ സീസൺ സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കർഷകൻ മാത്രമേ സംസ്കരിച്ച് വെച്ച് അവന് പഠിച്ച് നിൽക്കാൻ പറ്റുന്നതിന് മാത്രമേ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്തവന് എടുത്ത് ചിലപ്പോൾ ഇത് എടുത്ത് ചെറിയ വിലയ്ക്ക് വിറ്റിട്ട് വേണമായിരിക്കും എൻ്റെ കൃഷി ചെലവുകൾക്കുള്ള പൈസ കൊടുക്കാനായിട്ട്. ഏലക്കായ എടുത്ത് വരുന്ന പണിക്കാർക്ക് പൈസ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ അവനത് കൊണ്ട് വിറ്റിട്ട് വേണമായിരിക്കും. അപ്പോൾ എന്ത് വിലയാണെങ്കിലും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും.
6: ഈ ഇപ്പോൾ നെൽകൃഷി നിന്ന് പോകാനൊരു കാരണം തൊഴിലാളി ക്ഷാമമാണെന്ന് പറഞ്ഞല്ലോ, അതോട് അതുപോലെ തന്നെ ഈ ഏലം കൃഷിയിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഇപ്പോഴുണ്ടോ? തൊഴിലാളികൾ ആവശ്യത്തിനുണ്ടോ ഈ മേഖലയിലൊക്കെ?
7: 1-2 മാസമായിട്ട് നമുക്ക് വളരെ തൊഴിലാളി ക്ഷാമം നേരിടുന്ന സമയമാണ്. കാരണം ഇവിടെ ഇപ്പോൾ തമിഴ് മേഖലയിൽ നിന്നുള്ള ആളുകൾ വളരെ കുറഞ്ഞു. ആദ്യകാലത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത് കൃഷി ചെയ്യാനായിട്ട്. മലയാളികളായ ആളുകൾ ഇവിടെ കൃഷി ചെയ്യാൻ ആരുമില്ല. ഇവിടെ നിന്നുള്ള ആൾക്കാർ പിള്ളേരും ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മുഴുവൻ പുറത്തേക്ക് പോയി. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ പുറത്തേക്ക് പോയി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കൃഷി തൊഴിലാളികളായിരുന്നു. അവിടെയും ഇപ്പോൾ കൃഷി സാധ്യതകളും അവർക്ക് അവിടെ ഒത്തിരി സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ജോലിക്കാരെ നമുക്ക് ഹിന്ദി മേഖലയിൽ നിന്നുള്ള ആളുകൾ, വടക്കേന്ത്യയിൽ നിന്നൊക്കെ മധ്യപ്രദേശ്, ബംഗാൾ അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ നമുക്ക് കൃഷിക്കാരെ പണി ചെയ്യാനായിട്ട് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പോൾ ഈ 1-2 മാസമായിട്ട് അവരുടെ ഫെസ്റ്റിവൽ സീസൺ, കല്യാണ സീസൺ, പിന്നെ ഇലക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ആൾക്കാരും തിരിച്ചുപോയി. ഇപ്പോൾ 1-2 മാസമായിട്ട് കൃഷി ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, പണിക്കാരെ കിട്ടാനില്ല.
6: അപ്പോൾ ആ പ്രതിസന്ധി എങ്ങനെയാണ് തരണം ചെയ്തത്? ഇപ്പോൾ തൽക്കാലം സ്വന്തമായിട്ടാണോ അതോ മറ്റ് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഇതിനകത്തൊക്കെ?
7: ചെറുകിടക്കാർക്ക് വേണ്ടിയൊക്കെ സ്വന്തമായിട്ടൊക്കെ 2-3 ഏക്കറുകാരന് സ്വന്തമായിട്ടൊക്കെ തന്നെ ഇറങ്ങി ജോലി ചെയ്യാൻ പറ്റുന്ന, ഭാര്യ ഭർത്താവങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. പക്ഷേ ഇച്ചിരി വ്യാപകമായിട്ടൊക്കെ ഉള്ള ഒരു 1-5 ഏക്കർ കൃഷിക്കാരനൊക്കെ എന്ന് പറഞ്ഞാൽ അത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല, പറ്റാതെ വരും. കാരണം അവൻ്റെ കൃഷി എല്ലാം സമയം വിളവെടുക്കാൻ പറ്റാതെ വന്നു. കാരണം ഇതൊരു 50-55-60 ദിവസം ആകുമ്പോഴത്തേന് ഇതിൻ്റെ കായെല്ലാം പഴുത്ത് പൊട്ടിച്ചും ഇതെല്ലാം ആയിട്ട് പോവും. അപ്പോൾ പണിക്കാരില്ലാതെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും.
6: ഇപ്പം ഞാനിപ്പോൾ വീട്ടിലെ മുറ്റത്ത് വന്നപ്പോൾ അപൂർവമായിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാത്തൊരു സംഭവമാണ് നമ്മുടെ മുന്തിരി. ഇത് എവിടെ നിന്നാണ്, ഇത് എങ്ങനെയാണ് തുടങ്ങിയത്?
7: മുന്തിരി എൻ്റെ തറവാട്ട് വീട്ടിലും ആദ്യകാലത്ത് ഞങ്ങൾക്ക് മുന്തിരി ഉണ്ടായിരുന്നു. മുന്തിരിയും അത് വലിയ പന്തലൊക്കെ ഇട്ട് വീട്ടാവശ്യത്തിന് നമ്മൾ വിൽപ്പനയ്ക്കൊന്നുമല്ല. അതിപ്പോൾ ഞങ്ങളുടെ എൻ്റെ വീട്ടിലാണേലും എൻ്റെ പേരൻസ് ആണേലും ഇപ്പോൾ എൻ്റെ വൈഫാണെങ്കിലും ഇപ്പോൾ ഏതിലെങ്കിലും പോകുമ്പോഴും വെറൈറ്റി സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഭയങ്കര ഹരമാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് 30-ൽ പരം ഫ്രൂട്ട്സുകൾ, വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ ശേഖരമുണ്ട്. എതിരെ പോയാലും നമ്മൾ വെറൈറ്റി സാധനം കണ്ടു കഴിഞ്ഞാൽ വേറെ വാങ്ങിയിരിക്കും.
6: ഇതെല്ലാം നമ്മുടെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യമാണോ?
7: ഒരു പ്രശ്നവുമില്ല. എന്ത് സാധനം ഫ്രൂട്ട്സ് എന്തും നമ്മുടെ ഇവിടെ ഉൽപാദനം ഉണ്ടാകും. വിൽപ്പനയ്ക്ക് വേണ്ടി അല്ല, നമ്മൾ എപ്പോഴും ഒന്നോ രണ്ടോ തൈകൾ വാങ്ങുക. കാരണം നമുക്ക് ഇല്ല എന്ന് വരാൻ പാടില്ല. എന്ത് സാധനവും നമുക്ക് സ്വന്തമായി വേണം. അപ്പോൾ അതങ്ങനെ ഒരു പ്രത്യേക രീതിയാണ്.
6: വീട്ടിൽ ആരൊക്കെയാണ് കുടുംബാംഗങ്ങളുള്ളത്?
7: എനിക്ക് ഭാര്യയും രണ്ട് മക്കളുമാണ് ഉള്ളത്. ഒരാണും ഒരു പെങ്കുച്ചാണ് ഉള്ളത്. അപ്പം ഞാനും ഭാര്യയും മാത്രമാണ് ഇപ്പോൾ നിലവിൽ വീട്ടിലുള്ളത്. ഞങ്ങൾ തനിച്ചായിട്ട് മക്കൾ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഞങ്ങൾ തനിച്ചായിട്ട് ഏകദേശം ഒരു 10-12 വർഷത്തെ കാലമായിട്ട് ഞങ്ങൾ തനിച്ചാണ് വീട്ടിലുള്ളത്.
6: അപ്പോൾ ചേട്ടൻ്റെ കാർഷിക സബരിക്ക് കിസാൻവാണിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. കിസാൻവാണി ശ്രോതാക്കളുമായി കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
7: താങ്ക് യു.
5: ഏലം കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ഇടുക്കി രാജകുമാരി പ്രദേശത്തെ കർഷകനായ ശ്രീ ജോയ് കുരിശിങ്കലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്.
8: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
9: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
8: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.

0: കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

0: സെൻസസ് 2027 സുഗമമായ നടത്തിപ്പിന് പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ജനപ്രതിനിധികളുടെ സഹകരണം അനിവാര്യമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയുടെ വികസന പദ്ധതി രൂപീകരണവും ഭരണനിർവഹണവും സെൻസസ് അടിസ്ഥാനത്തിൽ കാര്യക്ഷമമാക്കുവാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ വനം വന്യജീവി പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടലുകൾ നടത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഈ അധ്യയന വർഷത്തെ ഇടുക്കി ജില്ലാതല പ്രവേശനോത്സവം 1 രാവിലെ 10 ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കും. ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. June 10 രാവിലെ 10 എഴുത്തു പരീക്ഷയും അഭിമുഖവും നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 1 എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അതിന്റെ പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയുമായി രാവിലെ 10 പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-868-23-40-82. ഒരിക്കൽ കൂടി 04-868-23-40-82. സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ 10, 11, 12 ചെറുതോണിയിലുള്ള ജില്ലാ വ്യാപാര ഭവനിൽ സിറ്റിംഗ് നടത്തും. ചെയർപേഴ്സൺ ജസ്റ്റിസ് കെ അബ്രഹാം മാത്യുവും കമ്മീഷൻ അംഗങ്ങളും പങ്കെടുക്കും. രാവിലെ 9 ആരംഭിക്കുന്ന സിറ്റിംഗിൽ ഹാജരാകുന്നതിനായി അപേക്ഷകർക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഹിയറിംഗ് നോട്ടീസ് ലഭിച്ചവർ മതിയായ രേഖകൾ സഹിതം കൃത്യസമയത്ത് ഹാജരാകണം. നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഈ അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ 2 ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. +2 സയൻസ്, VHSE, ITI ഇതിലേതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് 2 പ്രവേശനം നേടാം. കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ലാറ്ററൽ എൻട്രി വഴി ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 2 കൊണ്ട് പൂർത്തിയാക്കാം. May 18 മുതൽ June 3 വരെ www.polyadmission.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കെൽട്രോണിന്റെ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ കോഴ്സുകൾക്ക് 10% ഫീസ് ഇളവ് പ്രഖ്യാപിച്ചു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ AR, VR ആൻഡ് MR, പോസ്റ്റ് ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പോസ്റ്റ് ഡിപ്ലോമ ഇൻ AR, VR, MR, ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിപ്ലോമ ഇൻ AR, VR ആൻഡ് AR എന്നീ കോഴ്സുകൾക്ക് June 30 വരെയാണ് ഫീസ് ഇളവ് ലഭിക്കുക. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്റർ നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 6282841772. 6282841772.
1: ആകാശവാണി 101.4 ദേവികുളം.
0: ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ MP C. സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150th പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. പ്രകോപനങ്ങളോട് കൃത്യതയോടും ദൃഢതയോടും പ്രതികരിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷി ഓപ്പറേഷൻ സിന്ദൂർ പ്രകടമാക്കിയെന്നും ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളോടുള്ള രാജ്യത്തിന്റെ പ്രതികരണത്തിന് ഒരു മാനദണ്ഡം സൃഷ്ടിച്ചുവെന്നും സായുധസേനകളുടെ സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു.
3: As far as Operation Sindoor is concerned, firstly, it is still continuing. There is temporary cessation of hostilities. So the Indian Army or all the three services are preparing well for Operation Sindoor 2.0 if it takes place. Presently, we are looking at enhancing our synergy within the three services. We are looking at equipping ourselves for the next warfare. As I have told you, the next warfare will not be limited to the land, maritime and air alone. The new entries, that is the space, cyber and cognitive warfare, will play a very important role.
2: കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിലുള്ള ലോഹം സ്റ്റാർട്ടപ്പ് കമ്പനി സന്ദർശിച്ചു. സുസ്ഥിരമായ നിർണായക ധാതുക്കളും ആധുനിക സാമഗ്രികളും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണിത്. ആധുനിക സാങ്കേതിക വിദ്യകളിൽ സുപ്രധാനമായ ലിഥിയം ബാറ്ററികളും പെർമനന്റ് മാഗ്നറ്റുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും അതിന് സാങ്കേതിക വിദ്യ ഇവിടെ തന്നെ വികസിപ്പിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. തുടർന്ന് ബിസിനസ് ഫോറത്തിലും പങ്കെടുക്കുന്ന അദ്ദേഹം ചൊവ്വാഴ്ച വ്യവസായ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മുംബൈയിലേക്ക് തിരിക്കും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയ സ്വകാര്യ കോച്ചിംഗ് സെന്ററിന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി 7 ലക്ഷം രൂപ പിഴ ചുമത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. 2023 UPSC സിവിൽ സർവീസ് പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ നൽകിയതിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിച്ചത്. ഇതുവരെ വിവിധ കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് 1,46,00,000+ രൂപ പിഴയായി ഈടാക്കി.

നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത്

0: രാംസന് വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെ ഭരണഘടനയുടെ 8-ാം പട്ടികയിലുള്ള 22 ഇന്ത്യൻ ഭാഷകളിലും സമാധാൻ രീതിയിലൂടെ സംസാരിച്ചോ ടെക്സ്റ്റ് വഴിയോ പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ചു നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ഓപ്പറേഷൻ ചക്രവ്യൂഹം റെയ്ഡിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്ന് പിടികൂടി. കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നായി മെത്തക്കലോൺ, മെതാഫൈറ്റാമിൻ, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടിച്ചെടുത്തത്. ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ എല്ലാ വകുപ്പുകളും കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഭരണഘടനയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യമായ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരുടെ 2-ാമത് ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: It's only law. It's only transparency. You know how many electors are there in India? You add the continent of America, North America, South America, the entire Europe, the entire Australia, the entire Africa, and still 8 crores counting. We are roughly 95 crores plus today.
0: വോട്ടർ പട്ടിക മാനേജ്മെന്റ്, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ എന്നിവയിലെ സുതാര്യതയും സുരക്ഷാ സംവിധാനങ്ങളും സമ്മേളനത്തിൽ വിശദീകരിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളും ചർച്ചയായി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ബ്രിസ്റ്റോളിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 47 റണ്ണെന്ന നിലയിലാണ്. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ദക്ഷിണ കൊറിയൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം മിക്സഡ് ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ സഖ്യം ജപ്പാനോട് പരാജയപ്പെട്ടു. കേരളത്തിൽ June 9 അർദ്ധരാത്രി മുതൽ July 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരുന്നതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. രാജ്യത്തെ പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് നികുതി കേന്ദ്ര സർക്കാർ താൽക്കാലികമായി ഒഴിവാക്കി. അടുത്ത മാസം 1 മുതൽ October 31 വരെയാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. പരുത്തി കർഷകരുടെയും ടെക്സ്റ്റൈൽ മേഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് വസ്ത്രമന്ത്രാലയം അറിയിച്ചു. പരുത്തിയുടെ വിലക്കയറ്റം തടയാനും ആഭ്യന്തര വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി

0: ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 16 സെക്കൻഡും. ഇപ്പോൾ കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടി ഇതളുകൾ.

ഹലോ, നമസ്കാരം. ഷൻജ ചേച്ചിയാണേ. ഇന്നത്തെ ഇതിലുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? പച്ച പലക കൊട്ടാരത്തിൽ 10 ഉം 100 ഉം കൊട്ടത്തേങ്ങ. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് ഇന്നത്തെ ഇതിലുകൾ തീരുന്നതിന് മുമ്പ് ഷൻജ ചേച്ചി പറഞ്ഞുതരാട്ടോ.

അസ്ഥിഖണ്ഡങ്ങൾ തലയോടുകൾ കവിതയുടെ മുത്തുപൊട്ടിച്ചിതറിയൂർന്ന കിരണങ്ങൾ പല്ലുകൾ നഖങ്ങൾ മലവേടക്കിടാത്തിയുടെ ചില്ലുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു. കള്ളിയങ്കാട്ടെ കറുമ്പിനി കവിതയുടെ മുന്നിൽ ഉരിയാടുക സമസ്തം കളവ.

പാർവതിപുരം കഴിഞ്ഞിത്തിരി നടക്കവേ പാതയോരത്തു ഞാൻ കണ്ടു പാർവതിപുരം.

അപ്പൊ ഇന്നത്തെ കഥ കേൾക്കാം നമുക്ക്. കഥയുടെ പേരെന്താണെന്നറിയോ? മണത്തിന് പ്രതിഫലം ഒച്ച. നമ്പൂരിമാരെ ശുദ്ധരാണെന്നും അവരെ കളിപ്പിക്കുന്നത് എളുപ്പമാണെന്നും കരുതിയിരുന്ന ഒരു കാരണവർക്ക് പറ്റിയ തെറ്റാണ് കേട്ടോ ഇന്നത്തെ കഥയിൽ പറയണേ. ഒരിടത്ത് ഒരു നമ്പൂരി അവരുടെ അടുക്കളയിൽ ഇരുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കായിരുന്നു. എന്നും നമ്പൂരി കഴിക്കാറുള്ള ഒഴിച്ചുകൂട്ടാനും കൊണ്ടാട്ടവും കാച്ചിയ മോരും ഒക്കെ തന്നെയായിരുന്നു അന്നത്തെയും കറികള്. നമ്പൂരി മടുപ്പോടെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു മണം നമ്പൂരിയുടെ വീടിനുള്ളിലേക്ക് ഇങ്ങനെ കടന്നു വന്നത്. കൊള്ളാലോ ഇത്, നല്ല മണം. ആ മണം ആസ്വദിച്ചുകൊണ്ട് നമ്പൂരി വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. അന്ന് നമ്പൂരിക്ക് പതിവിൽ കൂടുതല് ചോറുണ്ടാനുമായി. ഊണൊക്കെ കഴിഞ്ഞപ്പോ ആ മണം എവിടെ നിന്നായിരുന്നു എന്ന് നമ്പൂതിരി അന്വേഷിച്ചു. എവിടെ നിന്നായിരുന്നു എന്നറിയോ? നമ്പൂരിയുടെ അടുത്ത വീട്ടില് പുതിയതായിട്ട് താമസത്തിന് വന്ന ഒരു കാരണവരുടെ വീട്ടിൽ നിന്നായിരുന്നു ആ മണം വന്നത്. ഈ വിവരം അറിഞ്ഞപ്പോ നമ്പൂരി അവിടുത്തെ കാരണവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് അയാളോട് ചോദിച്ചു, ഡോ, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ണുന്ന നേരത്തെ തന്റെ കുടിയിൽ നിന്ന് പൊന്തിയ മണം എന്തിൻ്റെയായിരുന്നു? ശരിക്കും ആ കാരണവരുടെ വീട്ടിലെ മീൻ വറുത്ത മണമായിരുന്നു അത്. അത് നമ്പൂരിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ച് പേടിച്ച് കാരണവര് പറഞ്ഞു, മീൻ

ടിയൻ ഉച്ചയ്ക്ക് മീൻ വറക്കുല്ല തിരുമേനിന്ന്. അപ്പൊ നമ്പൂരി ചോദിച്ചു, ഓഹോ, മീൻ വറുത്ത മണമായിരുന്നല്ലേ. ഇനി മുതൽ എന്നും ഉച്ചയ്ക്ക് നീ മീൻ വറക്കണം. എനിക്ക് അതിന്റെ മണം കേട്ടാല് വയറ് നിറയെ ഉണ്ണാൻ കഴിയണുണ്ട്. ഇത് കേട്ടപ്പോ കാരണവർക്ക് സന്തോഷായി. മീനിനുള്ള പണം എങ്ങനെയെങ്കിലും നമ്പൂരിയിൽ നിന്ന് വാങ്ങാന്ന് അയാൾ ഉറപ്പിച്ചു. തനിക്കും മക്കൾക്കും ദിവസം മീൻ കൂട്ടി ഉണ്ണയും ചെയ്യാം. നമ്പൂരിയുടെ ചെലവില് കാരണവരുടെ മീൻ തീറ്റേ നടക്കും. പിറ്റേന്ന് മുതല് നമ്പൂരി ഉച്ചക്ക് ഉണ്ണുന്ന നേരത്തും അത്താഴം ഉണ്ണുന്ന നേരത്തും ഒക്കെ കാരണവരുടെ വീട്ടിൽ മീൻ വറക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. കാരണവര് മീനിന്റെ പൈസ വാങ്ങാനായിട്ട് ഈ നമ്പൂരിയുടെ ഇല്ലത്തെത്തി. അപ്പൊ നമ്പൂരി ചോദിച്ചു, എത്ര ഉറുപ്പിയാ വേണ്ടേ? കാരണവരെന്താ പറഞ്ഞറിയോ, 30 ഉറുപ്പിയ. ശരി, നീ ഇവിടെ നിക്കേ എന്ന് പറഞ്ഞിട്ട് നമ്പൂരി അകത്തേക്ക് പോയി. അകത്തുനിന്ന് വന്നപ്പോ ഒരു 1 വെള്ളി ഉറുപ്പിയ എടുത്തോണ്ട് വന്നു. എന്നിട്ടത് ശക്തിയിൽ നിലത്തേക്കിട്ടു. എന്നിട്ട് കാരണവരോട് ചോദിച്ചു, 1 വെള്ളി ഉറുപ്പിയയുടെ ഒച്ച നന്നായി കേക്കണ്ടല്ലോ നീയ ഇല്ലേ? കാരണവര് സന്തോഷത്തോടെ പറഞ്ഞു, ഒവ്വ് എന്ന്. നമ്പൂരി ആ 1 വെള്ളി ഉറുപ്പിയ കയ്യിലെടുത്തിട്ട് വീണ്ടും 30 വട്ടം നിലത്തേക്കിട്ട് ഒച്ച ഉണ്ടാക്കി. എന്നിട്ട് പുറത്തേക്ക് വന്നു, 30 വട്ടോ നീ 1 വെള്ളി ഉറുപ്പിയയുടെ ഒച്ച കേട്ടൂലോ? നമ്പൂരി ചോദിച്ചു. ഉവ്വെന്ന് കാരണവരും മറുപടിയും പറഞ്ഞു. എന്നാ ഇനിപ്പോക്കോ, ദിവസവും 2 നേരം ഇനിയും മീൻ വറക്കണോട്ടോ എന്ന് നമ്പൂരി പറയുകയും ചെയ്തു. കാരണവർക്ക് ഇതൊന്നും മനസ്സിലായില്ല. അപ്പൊ അയാൾ ചോദിച്ചു, അപ്പൊ മീനിന്റെ വിലയോ? നീ എന്നെ കേൾപ്പിച്ചത് മീനിന്റെ വാസനയല്ലേ, അതിന്റെ വിലയായ 30 ഉറുപ്പിയയുടെ ഒച്ച ഞാനും നിനക്ക് കേൾപ്പിച്ചു തന്നു ഇല്ലേ? നമ്പൂരിയുടെ മറുപടി കേട്ടപ്പോ കാരണവര് ഇളിഭ്യനായിട്ട് അവിടുന്ന് സ്ഥലം വിട്ടു.

അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? പച്ച പലക കൊട്ടാരത്തിൽ 10ഉം 100ഉം കൊട്ടത്തേങ്ങ. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? പപ്പായ. അപ്പൊ ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. അപ്പോൾ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ശാൻചേച്ചിനെ എഴുതി അറിയിക്കാം. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനം പേപ്പർ എടുത്ത് എഴുതിക്കോട്ടോ. ദി സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടി പറയണോ? ദി സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം,

5 6 1 3 ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM-ന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോ കേട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്, വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.

ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ യുവ പുരസ്കാരത്തിന് മലയാളത്തിൽ അർഹയായ എഴുത്തുകാരി ആര്? ഉത്തരം ജിൻഷ ഗംഗ. ഒരിക്കൽ കൂടി, ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ യുവ പുരസ്കാരത്തിന് മലയാളത്തിൽ അർഹയായ എഴുത്തുകാരി ആര്? ഉത്തരം ജിൻഷ ഗംഗ. ചോദ്യോത്തരം സമാപിച്ചു. ഇനി 8 മണിക്ക് നാടകം പെയ്ത്ത് 2-ാം ഭാഗം. രചന അബിത് കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു. തിരുവനന്തപുരം റിലേ.

കത്ത് നാടകം. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. ശബ്ദം നൽകുന്നവർ ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ശിൽപ അജ്മൽ നാസർ കൊട്ടാരക്കര, ഷീബ കെ നായർ, നിധീഷ് ധർമ്മരാജ്, ഷെഹനാസ് ബിന്ദ്, ദേവദത്തൻ, ജയന്തി കൃഷ്ണ. സംവിധാനം റൂബി ബാബു.

0: കൊയ്ത്ത് അവസാന ഭാഗം.
1: നമുക്കിന്നൊരു കവിത പഠിക്കാം. കവി പാബ്ലോ നെരൂദ. സാമ്രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തെ അടിയറവ് പറയിച്ച കവിയാണ് പാബ്ലോ നെരൂദ. അതേസമയം മനോഹരങ്ങളായ പ്രണയ ബിംബങ്ങളും അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. തളർന്നുപോയ തന്റെ പ്രേമ ഭാജനത്തിന്റെ കൈപിടിച്ച അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിന്റെ വിഷാദം നിറഞ്ഞ അഗാധമായ കണ്ണുകളിലാണ് സ്വപ്നത്തിന്റെ കര തുടങ്ങുന്നത് എന്ന്. ഇത്തരത്തിൽ പ്രത്യാശയെ പ്രണയത്തിന്റെ ഭാവത്തിൽ അദ്ദേഹം പുനരവതരിപ്പിച്ചു.
2: വരൂ,
1: എന്താ വൈകിയത്? കുറെ നാളായല്ലോ തന്നെ കണ്ടിട്ട്.
2: അതെ ടീച്ചർ, റോഡിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു.
1: ആ വരൂ, വന്നിരിക്കൂ.
3: തിക്നേഷിനെ കണ്ടോ? അവരെന്താ പറഞ്ഞത്?
1: ഗായത്രി, ഇന്റർവെല്ലിൽ എന്റെ ക്യാബിനിലേക്ക് ഒന്ന് വരണം. താൻ അന്ന് ചോദിച്ച പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗായത്രി കേൾക്കുന്നുണ്ടോ? എന്നാൽ നമുക്ക് ക്ലാസ് പിന്നീട് എടുക്കാം.
3: എടാ, എന്തായി?
4: അവൻ എന്നോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല. താല്പര്യമില്ലാത്തതുപോലെ ഭയങ്കര അവോയ്ഡിങ് ആണ്. എന്നെ അവൻ അറിയാലോ. എന്നിട്ടും എന്നിട്ടും.
3: എടാ, നീ ആ കത്തുകളെ കുറിച്ച് ചോദിച്ചോ?
4: അവൻ അതിനൊന്നും പറഞ്ഞില്ല. എനിക്ക് അവന് മനസ്സിലാകുന്നില്ല.
3: അന്ന് കോളേജ് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ബീച്ചിൽ പോയത് നീ ഓർക്കുന്നുണ്ടോ? നിനക്കൊരു പരിഗണന പോലും തരാതെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവന്റെ. എല്ലാം ഒരു തമാശ പോലെയാ അവൻ അവതരിപ്പിച്ചത്. അന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു.
4: തമാശ തമാശയാണ് അവന്. എന്നെ കണ്ടുമുട്ടിയത്, എന്നോട് സംസാരിച്ചത്, എന്നെ തൊട്ടത്, മൊത്തത്തിൽ ഞാനൊരു തമാശയാണ്. തമാശ. നിനക്കൊരു കാര്യം അറിയാമോ? അവൻ എന്നെ ഭീഷണിപ്പെടുത്തുക, എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ. അവനെന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? അവനെയല്ലേ ഞാൻ സ്നേഹിച്ചത്.
3: ഗായത്രി, എടാ നീ ഇങ്ങനെ കരയാതെ, എന്തെങ്കിലും വഴി കാണാം. അതാ ടീച്ചർ വരുന്നു.
1: നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? ഗായത്രി, ഇതാ അയാൾ പറഞ്ഞ പുസ്തകം.
3: അത് അത് ടീച്ചർ.
1: അയ്യോ, ഗായത്രി കരയുന്നല്ലോ. എന്തു പറ്റി? എന്തു പറ്റി ഗായത്രി?
4: ഒന്നുമില്ല ടീച്ചർ.
3: ടീച്ചർ, അത് ബ്രേക്കപ്പ് ഇഷ്യൂ.
1: ഓ, നിങ്ങളിപ്പോ ഹോസ്റ്റലിലേക്ക് ചെല്ലൂ. ഗായത്രി, നാളെ നമുക്കൊന്ന് കാണണം കേട്ടോ.
4: ആ ടീച്ചർ.
3: എടാ, നേരം വൈകി, വാ ഹോസ്റ്റലിലേക്ക് പോ.
1: ആ ചെല്ലു വേഗം. ഗായത്രി ചെല്ലു.
4: ആ ടീച്ചർ.
3: ശരി ടീച്ചർ.

0: വിഘ്നേഷിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ദിവസമാണ്. നിനക്കറിയാലോ, ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു അപ്പോൾ. കുട്ടിക്കാലത്തുണ്ടായ ട്രോമകളിൽ നിന്ന് മാറാൻ എനിക്കൊട്ടും സാധിച്ചിരുന്നില്ല. അരവിന്ദിനെ പോലെ തന്നെയായിരുന്നു ഞാൻ എല്ലാ ആൺകുട്ടികളെയും കണ്ടത് സംശയത്തോടെ. പക്ഷേ വിഘ്നേഷ് അങ്ങനത്തെ ഒരാളല്ല എന്ന് മനസ്സിലായത് അവൻ്റെ സംസാരം കേട്ടിട്ടാണ്. ശരിക്കും പറഞ്ഞ ഒരു മെൻ്റൽ തെറാപ്പി ആയിരുന്നു എനിക്കത്. കുട്ടിക്കാലത്തെ ട്രോമയിൽ നിന്ന് മാറാനും കുറച്ചുകൂടി ആക്റ്റീവ് ആവാനും സഹായിച്ചത് അവനാണ്. നിനക്ക് ഓർമ്മയില്ലേ എന്നെ ലേഡി റെപ്പായിട്ട് ഇലക്ഷന് നിർത്തിയത്? എനിക്ക് നല്ല പേടിയായിരുന്നു എല്ലാവരെയും കാണാൻ, വോട്ട് ചോദിക്കാൻ. പക്ഷേ പതിയെ ഞാൻ ഓക്കെ ആയി വന്നു. ക്ലാസ് ക്യാമ്പയിന് അവനും ഒപ്പം വന്നു. ആൾക്കാരോട് പഴയ പോലെ ഇടപഴകാനായി. പതിയെ ഞാൻ അരവിന്ദനെ മറന്നു. വിഘ്നേഷ് എന്നെ ഇത്രയൊക്കെ സഹായിച്ചിട്ടുണ്ട്.
1: എനിക്ക് ഓർമ്മയുണ്ട്, ഇലക്ഷൻ ജയിച്ചപ്പോൾ എന്ത് ആവേശമായിരുന്നു. നിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് അവ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു.
0: അതെ, അന്ന് പക്ഷേ ഞങ്ങൾക്കിടയിൽ സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞതും അവനായിരുന്നല്ലോ. എന്നെ ഇതുവരെ മനസ്സിലാക്കിയ ആൾ കൂടെയുണ്ടെങ്കിൽ നന്നായിരുന്നെന്ന് ഞാനും കരുതി. അപ്പോഴേക്കും എനിക്ക് അവനെയും അറിയാൻ കഴിഞ്ഞിരുന്നു.
1: നീ ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാ ബന്ധങ്ങൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമ്മുടെ ടീച്ചർ പറഞ്ഞത് കേട്ടിട്ടില്ലേ? പാളിപ്പോയ ബന്ധങ്ങളെക്കുറിച്ച് മനുഷ്യന്മാർ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. വേദനിപ്പിക്കുമെങ്കിൽ അതിനെക്കുറിച്ച് പതിയെ മറന്നു തുടങ്ങണം. ചില കാര്യങ്ങൾ മറക്കേണ്ടവയാണ്.
0: ശരിയാണ്, വേദനകൾ മറക്കാൻ എനിക്ക് പ്രയാസമാണ്. ഹൃദയം മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ പോലെയാണതെനിക്ക്. സമയമെടുക്കടോ?
1: സമയമെടുക്കേണ്ടെന്നല്ല പറഞ്ഞത്, ധൈര്യം നിറഞ്ഞൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. നമ്മൾ ഒരുമിച്ച് ഈ ഹോസ്റ്റലിലെ സമരം നടത്തിയില്ലേ, അതിന് നമുക്ക് എങ്ങനെ കഴിഞ്ഞു എന്നോർത്തിട്ടുണ്ടോ? നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചു. ജീവിതത്തിലും അങ്ങനെയാണ്, നമ്മൾ നമ്മളോട് തന്നെ നടത്തുന്ന സമരമാണെന്ന് വിചാരിക്കണം. എല്ലാ സമരവും വിജയിച്ചിട്ടേ ഉള്ളൂ.
0: ശരിയാണ് എടോ, ചിലപ്പോഴൊക്കെ നിന്റെ വർത്തമാനം എന്നെ സുഖപ്പെടുത്തുന്ന പോലെ.
1: മതി, നാളെ എക്സാം ഉണ്ട്, സംസാരിച്ചിരിക്കാതെ വാ, പഠിക്കാം.

0: ടീച്ചർ ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ.
1: ഗായത്രി, ഗ്രൂപ്പ് ഡാൻസിന് എന്താ ആദ്യം ഇല്ലെന്ന് പറഞ്ഞത്? എല്ലാത്തിനും പങ്കെടുക്കുന്ന കുട്ടിയാണല്ലോ താൻ.
0: അത് സുഖമില്ലായിരുന്നു ടീച്ചർ.
1: ആ, ഈയിടെയായി ഗായത്രി വളരെ സൈലന്റ് ആണ്. ടീച്ചർമാർ തന്നെ കുറിച്ച് പറയാറുണ്ട്, ക്ലാസ്സിൽ വരുന്നില്ല എന്നൊക്കെ.
0: ഇനി എന്നും വരാൻ ടീച്ചർ.
1: എന്താ ഒരു തളർച്ച പോലെ?
0: ഹേ, ഒന്നുമില്ല.
1: ഇത്തവണ ആർട്സിന് ഒരു ഇൻഡിവിജ്വൽ ഡാൻസ് കൂടി തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ.
0: ഓക്കെയാണ് ടീച്ചർ, ഞാൻ ചെയ്യാം. ആർട്സ് എന്നാണ്?
1: ഈ ആഴ്ച തന്നെ ഉണ്ടാകും. പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സമയമേ കിട്ടുള്ളൂ.
0: ടീച്ചറുടെ മനസ്സിൽ ഏതെങ്കിലും പാട്ടുണ്ടോ?
1: സ്വാതി തിരുനാളിന്റെ ഒരു കീർത്തനമുണ്ട്, ഞാൻ അതിന്റെ ഓഡിയോ തരാം. നീ അത് ഇടയ്ക്കൊന്ന് കേട്ടു നോക്ക്. ഒന്ന് ചെയ്യാൻ നോക്കൂ ഗായത്രി.
0: എന്നെ കൊണ്ട് പറ്റുന്നില്ല.
1: അവൾ എന്തിനാ കരഞ്ഞുകൊണ്ടുപോയത്?
2: അറിയില്ല ടീച്ചർ.

0: ഗായത്രി, എടാ നീ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി എന്ന് പറഞ്ഞല്ലോ, എന്താ പ്രശ്നം?
1: മനസ്സൊന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. മനസ്സിനെ ഒന്ന് ശരിയാക്കി വെച്ചാ ഞാൻ ക്ലാസ്സിലേക്ക് പോയത്. എന്നാൽ പിടി വിട്ടുപോയി, തളർന്നു പോയി ഞാൻ.
0: ഇതാ എനിക്ക് പറ്റാത്തത്. ഇന്നലെ രാത്രി പറഞ്ഞത് മുഴുവനും മറന്നോ? ഇങ്ങു വന്നേ, നമുക്കൊരു ചായ കുടിക്കാം. വാ, വന്നേ.
1: ശരി.

0: ദേ വിഘ്നേഷ് വരുന്നുണ്ടല്ലോ.
1: ഗായത്രി, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
0: എന്താണ്? എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല.
1: എനിക്ക് സംസാരിച്ചേ മതിയാവൂ.
0: എനിക്ക് സമയമില്ലാന്ന്
1: പണ്ട് നീ ഇങ്ങനൊന്നുമല്ലല്ലോ പറഞ്ഞിരുന്നത്.
0: ഓ, പണ്ടത്തെ വിഘ്നേഷ് ആണോ നീ ഇപ്പോ? അതുകൊണ്ട് പണ്ടത്തെ ഞാനുമല്ല.
1: എല്ലാരും ശ്രദ്ധിക്കുന്നു, അതാ പറഞ്ഞത്, നമുക്ക് മാറി ഇന്ന് സംസാരിക്കാം.
0: എനിക്ക് സൗകര്യം ഇല്ലാന്ന് പറഞ്ഞില്ലേ?
1: പ്ലീസ് ഒന്ന് പറയൂ.
0: ഗായത്രി, അവന് പറയാനുള്ളത് പറയട്ടെ. നിങ്ങൾ മാറിയിരുന്നോ?
1: ഞാൻ എത്ര മെസ്സേജ് അയച്ചു, എത്ര വിളിച്ചു, നീ എന്താ എടുക്കാത്തത്?
0: നിനക്ക് മാത്രം താല്പര്യമുള്ളപ്പോ വിളിക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ, അങ്ങനെ കരുതിയോ? നീ എന്തിനാണ് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് കത്തയച്ചത്?
1: അത് ഞാനാണോ നിനക്ക് അങ്ങനെ മനസ്സിലായി? സത്യത്തിൽ അത് എന്റെ ബുദ്ധിയല്ല, എന്റെ ഒരു കൂട്ടുകാരന്റെ ബുദ്ധിയാണ്.
0: നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നീ വളരെ മാറിപ്പോയി. അരവിന്ദ് നീയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല.
1: അരവിന്ദ് നിന്റെ സമ്മതമില്ലാതെ തൊട്ടു, പക്ഷേ ഞാൻ നിന്റെ സമ്മതത്തോടെ.
0: നീ എത്ര ദുഷ്ടനായി കഴിഞ്ഞു. എന്തിനു പറ്റിച്ചു?
1: ഞാൻ പറ്റിച്ചില്ലല്ലോ. നമുക്കിടയിൽ സത്യത്തിൽ പ്രണയം ഉണ്ടായിരുന്നോ? ഒരു തരത്തിലുള്ള ഇൻഫാക്ച്വേഷൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
0: ഓ, അങ്ങനെയെങ്കിൽ നീ എന്തിനാ എന്നോട് വിവാഹ കാര്യം പറഞ്ഞു?
1: അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞതായി ഓർക്കുന്നില്ല. പഠിക്കുന്ന സമയമല്ലേ ഇപ്പോ?
0: നൂണ അല്ല, അങ്ങനെ അല്ല നീ പറഞ്ഞത്. സത്യത്തിൽ ഈ റിലേഷൻഷിപ്പിൽ നീയായിരുന്നു സീരിയസ്. എന്നെ കബളിപ്പിക്കുകയായിരുന്നു.
1: ഞാൻ ആരെയും കബളിപ്പിച്ചിട്ടില്ല.
0: ഒരു വാദത്തിന് നിൽക്കണ്ട, നീയാണ് നുണ പറയുന്നത്. ഞാനിപ്പോ എന്നെ കുറിച്ച് പോലും ആലോചിക്കുന്നില്ല. എന്റെ വീട്ടുകാർ, അവരെ കുറിച്ച് നീ ആലോചിച്ചോ?
1: ഞാൻ എന്തിനാണ് അവരെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്?
0: നിനക്ക് ബന്ധങ്ങളുടെ വില മനസ്സിലാകാത്ത കാലമാണല്ലോ ഇപ്പോൾ.
1: ഞാൻ ഒരു കാര്യം പറയാനാ വന്നത്, അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും. എന്തായാലും നമുക്ക് തുടരാൻ കഴിയില്ല, എനിക്ക് കഴിയില്ല.
0: ഇത് നീ പറഞ്ഞു കേൾക്കണമെന്ന് വിചാരിച്ചു നിൽക്കുവായിരുന്നു ഞാൻ. നീ ഏറ്റവും ചീപ്പായിട്ടാണ് എന്നോട് പെരുമാറിയത്. എല്ലാം ഇതോടെ അവസാനിപ്പിക്കാം.
1: അത് പറയാൻ തന്നെയാണ് ഞാനും വന്നത്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പോട് കൂടി നമുക്ക് പിരിയാം.
0: അത്രയും മോശമായിട്ടാണ് നീ എന്നെ കൈകാര്യം ചെയ്തത്. ഒരു സൗഹൃദത്തിന് പോലും നീയുമായി ഇടപഴകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോകുന്നു.
1: വേണ്ടെങ്കിൽ വേണ്ട, അത് പറയാൻ തന്നെ ഞാനും വന്നു. ഒന്നോർത്തു, താൻ ഇല്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല.
0: എന്താ, എന്തുണ്ടായി വിഘ്നേഷ്? എന്താ പറഞ്ഞത്?
2: എല്ലാം അവസാനിപ്പിച്ചു. എല്ലാം.

0: എല്ലാം കഴിഞ്ഞു ടീച്ചർ, എനിക്കിനി വയ്യ, എനിക്കിനി ഒന്നിനും വയ്യ ടീച്ചർ.
1: ഗായത്രി, ഗായത്രി, താൻ വിഷമിക്കാതെടോ, താൻ വിഷമിക്കാതെ.
0: എത്ര നിസ്സാരമായാണ് അവൻ സംസാരിക്കുന്നത്, എനിക്കൊരു വില പോലും നൽകുന്നില്ല. അവന്റെ താല്പര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടാവാം അവൻ എന്നെ വേണ്ടെന്ന് വെച്ചത്. എനിക്കിത് സഹിക്കാനാകുന്നില്ല ടീച്ചർ.
1: ഗായത്രി, തന്നെ പോലെ ഒരുപാട് കുട്ടികളെ ഞാൻ കാണാറുണ്ട്, സംസാരിക്കാറുമുണ്ട്. പെൺകുട്ടികളിൽ ഏറിയ പങ്കും ഡിപ്രഷന് കാരണമാകുന്നത് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളുടെ തകർച്ചയിലാണ്. പഠനത്തിൽ പിന്നോക്കം പോകുന്നതിലും എല്ലാത്തിനും കാരണമാകുന്നത് ഇതാണ്. നല്ല ഫോക്കസ് ഉള്ള കുട്ടിയല്ലേ നീ ഗായത്രി, എന്നിട്ടെന്താ ഇങ്ങനെ?
0: ഞാൻ തളർന്നു പോകുന്നു ടീച്ചർ, ഞാൻ ഇനി എന്ത് ചെയ്യും?
1: നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ലോകമാണോ ഇത്? ഗായത്രി, നിനക്ക് ചുറ്റും നിനക്ക് ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട്.
0: എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നില്ല ടീച്ചർ. എന്റെ മുൻപിൽ വേറെ ഒരു വഴിയും ഇല്ലാത്ത പോലെ എനിക്കിപ്പോ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. വിഘ്നേഷിന്റെ മുൻപിൽ നല്ല ധൈര്യമുള്ള പോലെ ഞാൻ അഭിനയിച്ചു. ടീച്ചർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് നാം മനുഷ്യരെ വിശ്വസിക്കുക?
1: അത് ഈ കാലത്തിന്റെ കൂടി പ്രത്യേകതയാണ് കുട്ടി. മനുഷ്യന്മാർ അവരവരിലേക്ക് ചുരുങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നാം അതിനെ അതിജീവിക്കണം.
0: അപ്പോ ടീച്ചർ പറയുന്നത് ഇന്നത്തെ ഒരു മോശം കാലഘട്ടമാണെന്നാണോ?
1: എന്ന് പറഞ്ഞില്ല, ഈ കാലത്തും സ്നേഹവും പരിഗണനയും ഒക്കെയുണ്ട്. പക്ഷെ അവ ലഭിക്കാൻ കുറച്ച് സമയമെടുക്കും.
0: മാനസികമായി വളരെ തകർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ നിരന്തരം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
1: അത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇവിടെ ഗായത്രിക്ക് സൈക്കോളജിസ്റ്റുകളുടെയോ മറ്റോ സഹായം തേടാവുന്നതാണ്. പക്ഷേ അതിജീവിക്കണമെന്ന തോന്നൽ തനിക്ക് കൂടി ഉണ്ടാവണം. മനസ്സിലായോ നിനക്ക്?
0: പക്ഷെ എന്നെ പോലൊരു പെൺകുട്ടിക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്ന തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളത്.
1: ഈ ചിന്തയാണ് മാറ്റിയെടുക്കേണ്ടത്. ഗായത്രി, നിനക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. ഗായത്രി, നിനക്ക് വേണ്ടി ഞാൻ എന്റെ പ്രണയ തകർച്ചയെ പറ്റി പറയട്ടെ. അന്ന് ഞാനും തന്നെ പോലൊരു കുട്ടിയായിരുന്നു. പക്ഷെ ഞാനതിനെ എന്നെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റി. അന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ മാറ്റിവെച്ചിരുന്നു. പ്രണയ തകർച്ച, അതുവഴി ഉണ്ടായ ട്രോമ, ഇവ മാറ്റാൻ എന്നെ സഹായിച്ചത് എന്നെ കുറിച്ചിട്ടുള്ള എന്റെ ബോധ്യമാണ്. പക്ഷെ ചില ട്രോമകൾ ചില ആൾക്കാരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിയെന്ന് വരാം. പിന്നെ കവികളും സാഹിത്യകാരന്മാരും പറയുന്ന പ്രണയമല്ല റിയലിസ്റ്റിക്കായ പ്രണയബന്ധം. ആ വ്യത്യാസം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിനക്കിവിടെ ആ തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്.
0: ടീച്ചർ പറഞ്ഞു വരുന്നത് അപ്പൊ ഈ കാലത്ത് ആത്മാർത്ഥമായ പ്രണയങ്ങൾ ഇല്ലെന്നാണോ?
1: ഇല്ലെന്നല്ല കുട്ടി പറഞ്ഞത്, ഏറ്റവും മനോഹരങ്ങളായ പ്രണയങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പ്രണയത്തകർച്ചയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം. രമണൻ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് ഓർത്തു നോക്കൂ. ആ കാലം മാനസിക പിന്തുണ നേടാൻ ഒരുപാട് മാർഗങ്ങളുള്ള ഈ കാലത്ത് പ്രണയങ്ങളെ പോലെ പ്രണയത്തകർച്ചയും മനോഹരമായി കൈകാര്യം ചെയ്യാൻ കഴിയണം. ഞാൻ അത്രയേ പറഞ്ഞുള്ളൂ. ഗായത്രി, താനൊരു ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നാളുകൾ നിനക്കുണ്ട്. സ്നേഹവും അനുകമ്പയും സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിച്ച് മുന്നേറാനുള്ള നാളുകൾ. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്?
0: എനിക്ക് കുറേ മനസ്സിലാകുന്നുണ്ട് ടീച്ചർ. വിഘ്നേഷിന്റെ അവഗണന അതിന്റെ സമനില തെറ്റിച്ചിരുന്നു. അവനിലൂടെയായിരുന്നു ഞാൻ എന്നെ കണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു ടീച്ചർ.
1: ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ വിഷയത്തിൽ എൻ്റെ അറിവ് ചെറുതാണ്. ട്രോമകളിൽ നിന്ന് അതിജീവിക്കാൻ കഴിയാത്തവർക്ക് ക്ലിനിക്കലായ സഹായങ്ങൾ തേടാവുന്നതാണ്. അതിലൊരു കുറവും വിചാരിക്കേണ്ടതില്ല. കേട്ടോ ഗായത്രി?
0: ശരി ടീച്ചർ. ഹോ, ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എന്തൊരാശ്വാസം. ഗായത്രി നന്നായി പെർഫോം ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഡോക്ടറെ കാണിച്ചത് കൊണ്ട് കുറെ പുരോഗതി ഉണ്ടല്ലേ?
2: ടീച്ചർ പറഞ്ഞിട്ടാ പോയത്. ശരിക്കും എനിക്ക് നല്ല മാറ്റമുണ്ട്.
0: ഇത്രയും ഉത്സാഹവും ധൈര്യവുമുള്ള ഗായത്രിയെ തന്നെയാ എനിക്ക് കാണേണ്ടത്. അരവിന്ദനെയും വിഘ്നേഷിനെയും നീ മുഴുവനും മറന്നല്ലോ.
2: ഏയ്, ഞാനവരെ മറന്നിട്ടില്ല. ടീച്ചർ പറഞ്ഞ പോലെ എന്റെ ഏതെങ്കിലും ഓർമ്മയെ അവര് നിൽക്കട്ടെ. ജീവിതത്തെ എനിക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവനില്ലെങ്കിൽ ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കായ പോലെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല. ഗായത്രിയുടെ ഉള്ളിലെ ധൈര്യവും ഉത്സാഹവുമുള്ള മറ്റൊരു ഗായത്രി ഉണ്ട് കൂട്ടിന്. അത്രയും പോരെ.
0: ഇതെല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ. നാളെയല്ലേ തന്റെ ഡാൻസ്? ഓൾ ദ ബെസ്റ്റ്.
2: താങ്ക്സ് എടോ.

നാടകം സമാപിക്കുന്നു. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗായത്രി, ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ഗായത്രിയുടെ സുഹൃത്ത് ശിൽപ, വിഘ്നേഷ്, അജ്മൽ നാസർ കൊട്ടാരക്കര, കൂട്ടുകാരൻ ഗോകുൽ, നിധീഷ്, ഗായത്രിയുടെ ആൺ സുഹൃത്ത് ദേവദത്തൻ, വാർഡൻ ഷെഹനാസ് ബിന്ദ്, മലയാളം ടീച്ചർ ഷീബ കെ നായർ, ഡാൻസ് ടീച്ചർ ജയന്തി കൃഷ്ണ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയ ഗാനം ചിത്രം വഴിയോര കാഴ്ചകൾ. രചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്.

0: കുറിച്ച് അറിയാം.
1: ഖാദി ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രൊജക്ടുകളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും 500 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഗ്രാമ വ്യവസായങ്ങൾക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമ വ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ഇതുവഴി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ കുറയുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമ വ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുവഴി നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുറയ്ക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി അവിടെ ദാരിദ്ര്യം കുറയ്ക്കുകയും ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമ വ്യവസായങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രധാനമായും 3 പ്രവർത്തനങ്ങളാണ് ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ കീഴിലുള്ളത്. ഒന്നാമത് കളിമൺ പാത്ര നിർമ്മാണം. ഈ പദ്ധതി പ്രകാരം പല വിധത്തിലുള്ള പരിശീലനങ്ങൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർക്കും പരിശീലനത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ സാധിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് തേനീച്ച വളർത്തൽ. 18-നും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അംഗീകരിക്കപ്പെട്ട തിരിച്ചറിയൽ രേഖയോടുകൂടി ഇതിന്റെ പരിശീലനത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് 10 തേനീച്ചക്കൂടുകൾ വീതം ലഭിക്കുന്നു. ഒപ്പം തേനീച്ച വളർത്തലിനുള്ള സാമഗ്രികളും ലഭിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കരകൌശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തെ മൊത്തത്തിൽ വികസിപ്പിക്കുകയും അതുവഴി അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കരകൌശല തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചെറു സംഘത്തിനും നിർമ്മാണ യന്ത്രങ്ങളും മിക്സിംഗ് മെഷീനുകളും നൽകുകയും കരകൌശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡുകളിൽ ഈ പദ്ധതിക്കുള്ള പരിശീലനങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: അല്പസമയത്തിനകം വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും

0: അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150-ാമത് പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയം ചർച്ച ചെയ്യും. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലാവസ്ഥാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിലെ കാലവർഷ മുന്നൊരുക്കം ഏകോപിപ്പിക്കുന്നത് സംബന്ധിച്ച് മന്ത്രി സി പി ജോണിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. കടലാക്രമണം തടയുന്നതിനാവശ്യമായ ജിയോ ബാഗുകൾ സജ്ജീകരിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശിച്ചു. ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജവാദിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. ബ്രിസ്റ്റോളിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് 169 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. മലയാളം ഉൾപ്പെടെ 22 ഇന്ത്യൻ ഭാഷകളിലും പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ചു നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 14 സെക്കൻഡും. ചലച്ചിത്ര ഗാനം കേൾക്കാം. മകൾക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ഗായത്രി ആലപിച്ചത്. ഗാനരചന കൈതപ്രം, സംഗീതം രമേശ് നാരായണൻ.

0: താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി. ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്.
1: നമസ്കാരം, കായിക ലോകത്തിലേക്ക് സ്വാഗതം. ഫുട്ബോൾ പ്രേമികളുടെ ഉത്സവകാലം ഫിഫ വേൾഡ് കപ്പ് ഈ വരുന്ന ജൂൺ 11 അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി ആരംഭിക്കുകയാണ്. കേരളത്തിൽ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഈ ഫുട്ബോൾ ലോകകപ്പിനെ കുറിച്ച് നമ്മളോട് ഇന്ന് ചർച്ച ചെയ്യാൻ ഒപ്പമുള്ളത് കേരളത്തിന്റെ മുൻ താരവും സന്തോഷ് ട്രോഫി ടീമിന്റെ പരിശീലകനും എസ് ബി ഐ ടീമിന്റെ പരിശീലകനും ഒക്കെയായി കേരള ഫുട്ബോൾ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ശ്രീ വി പി ഷാജി സാറാണ്. അതോടൊപ്പം കളിക്കാരനായി ദേശീയ തലത്തിൽ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുകയും പരിശീലകനായി കോവളം എഫ് സി എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ക്ലബിനെ ഉയർത്തിയെടുത്തുകൊണ്ട് വരികയും ചെയ്ത ശ്രീ എബിൻ റോസ് ആണ്. രണ്ടുപേർക്കും കായിക ലോകത്തിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ലോകകപ്പ് വരുമ്പോൾ സത്യത്തിൽ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? ലോകകപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഫീൽ എന്താണ് ഒരു കളിക്കാരൻ എന്ന നിലയ്ക്ക്?
2: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഫുട്ബോൾ കളി കാരണം ലോക മഹായുദ്ധം വരെ നിർത്തിവെച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും മറ്റൊരു യുദ്ധത്തിന്റെ വക്കിലാണ്, അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ ഇടയിലാണ്. അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ച് എന്ന് പറയുന്നത് ഇറാനും യു എസ് എ നമ്മൾ ഒരു മത്സരം വരുമോ എന്നുള്ളത് ഒരു വൈകാരികമായിട്ട് കാണേണ്ട ഒരു ഇതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ വേൾഡ് കപ്പ് കാരണം ഗൾഫ് നാടുകളിൽ ആ ഒരു യുദ്ധം അവസാനിക്കുമോ എന്നാണ് എനിക്ക് ഈ ഒരു കാര്യം. ഫുട്ബോൾ വിഭാവനം ചെയ്യുന്നത് യൂണിറ്റി, അല്ലെങ്കിൽ ഈ എല്ലാ രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഫുട്ബോൾ സംഘടനയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുട്ബോൾ ലോകകപ്പ് ചിലപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറാം, ഈ ഒരു യുദ്ധം തന്നെ നിർത്തിവെക്കാൻ അല്ലെങ്കിൽ അതിലൂടെ സമാധാനം പുലരാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ആംഗിളിൽ ചിന്തിക്കുന്ന ഒരു ആളാണ് ഞാൻ.
3: തീർച്ചയായിട്ടും ഒരു സമാധാനത്തിൽ വേൾഡ് കപ്പ് കാണണം, എല്ലാ രാജ്യക്കാരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ബാക്കിയുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ രീതിയിൽ വേൾഡ് കപ്പ് കാണാനുള്ള ഒരു അവസരം ലോകത്തിലെ ഈ മുതിർന്ന രാഷ്ട്രീയ ആയും രാഷ്ട്ര നേതാക്കളൊക്കെ ചേർന്ന് ഒരു തീരുമാനം എടുക്കുക.
1: കാരണം ഇതിന്റെ ഒരു സൈഡിൽ നിൽക്കുന്നത്, ആതിഥേയരായിട്ട് നിൽക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയിലാണ് ഇറാനുമായിട്ടാണല്ലോ ശത്രുത. ഇറാൻ അവിടെ പോയാണ് കളിക്കേണ്ടത്. അപ്പൊ അവരുടെ മൂന്ന് മത്സരങ്ങൾ അവിടെ ഉണ്ട്. തീർച്ചയായും അതൊരു ലോകത്തൊരു സമാധാനത്തിന്, ഇപ്പൊ ഏബിയും പറഞ്ഞ കണക്ക് ഒരു സമാധാനത്തിനൊരു ശത്രുക്കൾ ഒരുമിക്കുകയാണ് അല്ലെ?
3: ശത്രുക്കളല്ല, ഫുട്ബോളിലെ ശത്രുക്കൾ ആ ഗ്രൗണ്ടിൽ മാത്രമേ ഉള്ളൂ, പുറത്ത് മിത്രങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രങ്ങളും ശത്രുക്കളാകാതെ മിത്രങ്ങളായി, എന്നാൽ മാത്രമേ ഈ ലോകം മുന്നോട്ട് പോകുള്ളൂ.
1: അല്ലെ, മത്സരിക്കുമ്പോഴും ഒരു സ്നേഹബന്ധം നിലനിർത്താൻ കഴിയുക എന്നുള്ള ഒരു സന്ദേശം അത് പകരാൻ ഈ ലോകകപ്പിന് കഴിയട്ടെ എന്നുള്ളതാണ് നമുക്ക് ആദ്യം
3: പറയാനുള്ളത്.
1: ശരിക്കും 2022 വേൾഡ് കപ്പ് മലയാളത്തിലെയും കേരളത്തിലെയും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു. കാരണം നമുക്ക് ഏറ്റവും അടുത്ത് വന്ന ലോകകപ്പുകളിൽ ഒന്നാണ്, ഏറ്റവും പെട്ടെന്ന് പോയി വരാവുന്ന ഒരു രാജ്യത്ത് നടന്നത്. അപ്പൊ ഒരുപാട് പേര് പോയി കളി കണ്ടു, അവര് പ്രതീക്ഷിച്ച ഒരു ടീം വിജയിച്ചു. ഇപ്പൊ നമ്മള് കേരളത്തിലെ രാഷ്ട്രീയം പോലെ തന്നെ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ, ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ മറ്റും ആ ഒരു ആഗ്രഹിച്ച ഒരു ടീം വിജയിക്കുന്ന ഒരു ചിത്രമാണ് 2022 ഉണ്ടായത്. എങ്ങനെ എത്തുന്ന 2022 ലോകകപ്പ് കഴിഞ്ഞ 4 വർഷമാകുന്നു, എന്താണ് അന്നത്തെ ആ ഒരു ഓർമ്മകൾ എങ്ങനെ മനസ്സിലുണ്ട്?
3: ഞാനും ഖത്തറിൽ ഉണ്ടായി, 1 മാസത്തോളം ഉണ്ടായി, 10 മാച്ച് കണ്ടു. അതിലടക്കം അർജന്റീനയുടെ ഒരു വലിയ ആരാധകൻ തന്നെയായിരുന്നു ഞാൻ.
1: അപ്പൊ
3: ഇവിടുന്ന് കയറി പോകുന്നതിന് മുന്നേ അർജന്റീന ചാമ്പ്യൻസ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് പോയത്. അത് നടന്നു കണ്ടപ്പോഴേക്ക് വളരെ സന്തോഷം. ഇല്ലെങ്കിൽ അർജന്റീന ആദ്യത്തെ കളി തോറ്റു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ തന്നെ കൂടെയുള്ള ആൾക്കാർ തന്നെ, നമ്മൾ അർജന്റീന ജേഴ്സിയിട്ട് തന്നെയാണ് പോയത്, തിരിച്ചു വരുമ്പോൾ നമ്മളെ ഒരു കളിയാക്കണ്ട, നമ്മളെ കൂട്ടുകാരാണെങ്കിലും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്.
1: ശേഷം ഒരിക്കൽ പോലും 2022 വരെ അർജന്റീന ജയിക്കും ജയിക്കും ജയിക്കും എന്ന് ഒരു തമാശ കാര്യം കൂടെ ഉണ്ട്. ഈ കളർ ടി വി വന്നതിന് ശേഷം അർജന്റീന ലോകകപ്പ് നേടിയിട്ടില്ല എന്നുള്ള ഒരു കുറവ് 2022 തീർത്തത്?
3: അല്ല, അത് ഞാൻ പറയാം, 86 ശരിക്കും പറഞ്ഞ വേൾഡ് കപ്പിന്റെ ഒരു ജ്വരം കേരളത്തിൽ വന്നത് അന്നാണ് ടി വി വരുന്നത്.
1: അതെ,
3: എന്റെയൊക്കെ ചെറുപ്പകാലത്തില്ല, ഞാൻ ആദ്യമായിട്ട് കാണാൻ, അന്നാണ് മറഡോണയുടെ പീക്ക് സമയം. അതോടുകൂടിയാണ് അർജന്റീനയുടെ ആരാധകനായത്. അതിങ്ങനെ തുടർന്നു വന്നു, പിന്നീട് മെസ്സി വന്നു. ബാക്കിയുള്ള ടീമിനോട് ഇഷ്ടക്കേട് കൊണ്ടല്ല, പക്ഷെ അത് അന്നോട്ട് ആ മറഡോണയോടുള്ള ഒരു ആരാധന ആണ് അർജന്റീനയായിട്ട് അടുപ്പിച്ചത്.
1: ആ ഒരു വിജയം കാണാൻ മറഡോണ ജീവനോടെ ഇല്ലായിരുന്നു എന്നത് ഒരു വലിയ സങ്കടമായിരുന്നു. പക്ഷേ 2022 വേൾഡ് കപ്പ് ഒരു വളരെ മികച്ച രീതിയിൽ സംഘാടനം ചെയ്യപ്പെട്ട ഒരു വേൾഡ് കപ്പ് ആയിരുന്നില്ലേ?
3: ആണ്, തീർച്ചയായിട്ടും. അവിടെയുള്ള യാത്രാ സൗകര്യമായാലും ഗ്രൗണ്ടിലേക്ക് പോകുന്ന സൗകര്യമായാലും എല്ലാം വളരെ പക്കയായിരുന്നു. നമുക്ക് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വേൾഡ് പോലെയാണ് നമുക്ക് തോന്നിയത്. ഖത്തറ് നമ്മുടെ കേരളം പോലെ
1: തന്നെയാണ്,
3: പകുതി കൂടുതൽ മലയാളീസ് ആണ്. അപ്പൊ ആ ഒരു ജ്വരം വളരെ, എന്താ പറയാ, കളികള് ത്രില്ലിംഗ് മാച്ചസ് ഉണ്ട്. അർജന്റീന ഹോളണ്ട് ഫൈനല് ഇതൊക്കെ എന്ന് വെച്ചാല് ഓരോ
1: നിമിഷം
3: സെക്കൻഡും വളരെ വിലയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് കണ്ണെടുക്കാൻ തോന്നില്ല ആ ഗ്രൗണ്ട്.
1: ഏകപക്ഷീയമായിട്ടൊരു വിജയമായിരുന്നില്ല,
3: അതുപോലെ ഫ്രാൻസോ എംബാപ്പെ മൂന്ന് ഗോളടിച്ച് മുങ്ങിപ്പോയി. ഈ അർജന്റീന ചാമ്പ്യൻസ് ആയപ്പോ എംബാപ്പെ
1: മൂന്നിനാണ്
3: ജയം. എംബാപ്പെ പിക്ചറിലേ ഇല്ല.
1: ഇവൻ ഡോസ് ആദ്യമേ വിചാരിച്ചിരുന്നു കഴിഞ്ഞ 2022 ലോകകപ്പിന് തൊട്ട് മുമ്പ്.

0: ടോസ് വിചാരിച്ചിരുന്ന ഏത് ടീം ജയിക്കുന്നതാണ്?
1: തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ മലയാളികളും അർജന്റീനയുടെ ടീമിൽ, ഷാജിട്ടൻ പറഞ്ഞ പോലെ 86 മറഡോണ എന്നുള്ളൊരു ഇതിഹാസത്തിന്, അല്ലെങ്കിൽ ഒരിക്കലും എനിക്കാണ് ഈ ലോകം അവസാനിച്ച പോലെ അദ്ദേഹത്തിന്റെ പേര് ഫുട്ബോൾ കളിയിൽ എപ്പോഴും ചർച്ചയായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യനെ, ആ ലെജൻഡിന്റെ ആരാധന കൊണ്ട് തന്നെയാണ് അർജന്റീന എന്ന ടീമിനെ കേരളക്കാർ ഹൃദയത്തിലേറ്റിയത്. ആ ഒരു വശം തന്നെ, അതുകൊണ്ട് തന്നെ അർജന്റീന ജയിക്കും എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പോലും ആ ഒരു വശത്ത് ഫിസിക്കലി നമ്മുടെ അർജന്റീന ടീം അത്രത്തോളം ഈ കഴിഞ്ഞ ഈ 86 ശേഷം അത്രത്തോളം സ്ട്രോങ് ആയിരുന്നില്ല. പലപ്പോഴും അവർ സ്കിൽഫുൾ, അതായത് നമ്മൾ ഒരുപാട് ഒറ്റയ്ക്ക് അടക്കമുള്ള നിരവധി ടാലന്റ് ആയിട്ടുള്ള താരങ്ങൾ വന്നിട്ടുണ്ട്. എറിക് കൊൽമേ അടക്കമുള്ള നിരവധി താരങ്ങളുണ്ടെങ്കിൽ
0: പോലും വളരെ മുകളിൽ നിൽക്കും,
1: മുകളിൽ
0: ഫിസിക്ക് കൊണ്ട്
1: ടഫ് ആയിട്ടില് ഫിസിക്കൽ ചലഞ്ചസ് വരുമ്പോൾ പലപ്പോഴും ഒരു പതിരിപ്പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ അർജന്റീന അങ്ങനെ വലിയൊരു പ്രതീക്ഷയില്ല. പക്ഷെ മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് എന്നുള്ളത് എല്ലാവരുടെയും ഡ്രീം ആയിരുന്നു, എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നു.
0: അർഹതപ്പെട്ട ഒരാളത്
1: അത് ഏറ്റവും ഞെട്ടിപ്പ് എന്ന് പറഞ്ഞില്ല, നമ്മള് ഏഷ്യൻ കൺട്രിയായിട്ട് തോറ്റിട്ടാണ് അവര് തുടങ്ങുന്നത്. സൗദിയുമായിട്ട് അവർ ആ മത്സരം തോറ്റ് ആലോചിക്കുക, ആ ഒരു ഇതില് ആ ഒരു ഇവിടെ നിന്ന് മടങ്ങി വന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈനൽ കളിച്ച് കപ്പെടുക, അതും ഇത്രയും ടഫ് ടീംസിനെതിരെ. ഒരിക്കലും അവർക്ക് നമ്മൾ ആ മത്സരം തോറ്റപ്പോൾ തന്നെ നമ്മൾ അവരുടെ ചാൻസ് പോയി. അത് ഇനി എന്തായാലും സൗദി പോലും ജയിക്കാത്ത അർജന്റീന എങ്ങനെയാണ് ഫൈനലെത്തുക? ആ മെസ്സി റിട്ടയർമെന്റ് നമ്മൾ ഓർക്കുക, ചിലിയുമായിട്ടുള്ള ആ പെനാൾട്ടി ഷൂട്ട് എടുത്ത് ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ തിരിച്ചു വന്ന ആ ഒരു വികാരം, ആ കണ്ണുനീരും ഒക്കെ നമ്മൾ കണ്ടുവന്ന ആ ഒരു അതേ ഒരു അവസ്ഥയിലായി. പക്ഷെ അവർ തിരിച്ചു വന്ന ആ കപ്പ് നേടിയത് ഇപ്പോഴും ത്രില്ല്. എനിക്കത് അതേപോലെ ഒരു അനുഭവം, എനിക്ക് ഇപ്പോഴുണ്ട ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ കേരള പ്രീമിയർ ലീഗ് കളിക്കുന്ന ടീമാണ്, ഫസ്റ്റ് കളി 5 തോറ്റു കേരള പോലീസ്, 5 തോറ്റു ഒരുക്കി ആ ടീം പിന്നെ ഒരു കളി പോലും തോക്കാതെ ക്വാളിഫൈ ചെയ്തു. പക്ഷെ നമ്മൾ ടെക്നിക്കലി എറർ കാരണം നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. അത് രണ്ടുമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഫുട്ബോൾ,
0: പരാജയം വിജയത്തിന്റെ,
1: ഇതാണ് ഫുട്ബോൾ, ഇതാണ് ഫുട്ബോൾ. അതായത് ഒരു ദിവസം രാജാവ് വന്ന് അടുത്ത ദിവസം നേരെ സീറിയലോട്ട് പോകും, വീണ്ടും അതിന് മുകളിൽ വരും. പക്ഷെ അതിന്റെ എഫർട്ടുകൾ വർഷങ്ങളുടെ എഫർട്ടാണ്. അപ്പം ആ രാജ്യം തീർച്ചയായിട്ടും അർജന്റീന, നമ്മൾ ഇപ്പോഴും പറയും ഈ വേൾഡ് കപ്പ് അർജന്റീന ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോടുള്ള ഇഷ്ടമാണ്, ആരാധനയാണ്. 86 തുടങ്ങിയത്
0: ആ ഇഷ്ടത്തിന് അപ്പുറത്തേക്ക് അർജന്റീന ജയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ജയിക്കും എന്ന് സാർ കരുതുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളായിട്ട് കരുതുന്നത്?
2: അല്ല, കഴിഞ്ഞ വേൾഡ് കപ്പിനെക്കാളും എനിക്ക് തോന്നുന്നു ഇപ്പം മെസ്സി മാത്രമല്ല, അതിൽ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലേയേഴ്സാണ്. പല സൂപ്പർ പ്ലേയേഴ്സ് ഇതിനകത്ത് അർജന്റീനയിൽ ഉണ്ട് ഇപ്പോൾ. അപ്പം അതെല്ലാം കൂടി ഫങ്ഷൻ ചെയ്ത് വന്നാൽ ഒരിക്കൽ കൂടി അർജന്റീനക്ക് ചാൻസ് ആണ്. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം ഒരു 6-7 ടീം ഒരുപോലെയുണ്ട്. അതിൽ മുൻഗണന കൊടുക്കുന്നത് ഞാൻ സ്പെയിനാണ്.
0: സ്പെയിൻ യൂറോകപ്പ് ചാമ്പ്യന്മാരായ സ്പെയിൻ.
2: ആ അത് മാത്രമല്ല, നല്ല ബാഴ്സലോണയുടെ റിയൽ മാഡ്രിഡിന്റെ ഒക്കെ താരങ്ങൾ അതിനകത്തുണ്ട്, നല്ല വളരെ എക്സ്പീരിയൻസ്. ഈ ചെറിയ പ്രായത്തില് ഒരുപാട് എന്താ ലാമലിനെ പോലെയൊക്കെയുള്ള
0: 18 വയസ്സ് മുമ്പ് തന്നെ അയാള് ലോകത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു.
2: അതെ അതെ, അപ്പൊ ഒരുപാട് കളിക്കാരുണ്ട്. ഒരു ടീം ഗെയിം എന്ന നിലയിൽ സ്പെയിൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഫ്രാൻസ്, പിന്നെ എന്നും എല്ലാവരും പ്രതീക്ഷയോട് കാണുന്ന ടീം ഇംഗ്ലണ്ട്. താരങ്ങളുടെ ആധിപത്യമാണ്.
0: അതെ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ താരങ്ങളുടെ ഏറ്റവും മികച്ച താരങ്ങളിലൊന്നാണ്.
2: എന്തോ ഒരു
0: 66 ശേഷം ഇതൊരു
2: എന്തോ ബുദ്ധിമുട്ടുണ്ട് ആ ടീം. ആ ഇൻഡിവിജ്വൽ ആയിട്ട് ആ പ്ലേയേഴ്സിനടുക്ക് ഏറ്റവും താരമുള്ള പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു ടീം ഇംഗ്ലണ്ടാണ്
0: തീർച്ചയായും.
2: പക്ഷെ അവർക്ക് എന്തുകൊണ്ടോ ഈ ടീം ഗെയിമിൽ. പക്ഷെ എനിക്കൊന്ന് ഇപ്പോഴത്തെ കോച്ച്,
0: ആ പുതിയ കോച്ച് വന്നു, സൗത്ത് ഗേറ്റ് മാറി പുതിയ കോച്ച് വന്നിട്ടുണ്ട്,
2: അദ്ദേഹം വളരെ ഇതിനകത്ത് കുറച്ചുകൂടി പ്രഗത്ഭം കാണിക്കുമായിരിക്കും.
0: ഒരു 10 മുമ്പായിരുന്നു നമ്മൾ ഈ ചർച്ചയിലിരുന്നെങ്കിൽ ആദ്യം പറയുന്ന പേരുകളിലൊന്ന്, ടീമുകളുടെ പേരുകളിലൊന്ന്
2: ഇംഗ്ലണ്ടാണ്,
0: ഇംഗ്ലണ്ടിലായിരിക്കും, ബ്രസീൽ ആയിരിക്കും.
2: അല്ല, പക്ഷേ ബ്രസീൽ ഇപ്പം എനിക്ക് തോന്നുന്ന നെയ്മർ തിരിച്ചു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ബ്രസീലും ആരും മോശക്കാരല്ല, ഞാൻ പറയാനല്ല, എല്ലാം ഏകദേശം ഒരേ ലെവലിലാണ്, ചെറിയൊരു ഇതിൽ മാത്രമേ മാറുന്നുള്ളൂ.
0: അല്ലെ, ബ്രസീല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്ന റയൽ മാഡ്രിഡിന്റെ ഒരു പുതിയ
2: ചേഞ്ച് ഉണ്ടാവും.
0: അദ്ദേഹത്തിന് ഈ ലോകത്ത് ഏറ്റവും മികച്ച ലീഗുകൾ ഏതെടുത്താലും അവിടെ ഒരു ബ്രസീലിയൻ കളിക്കാരൻ ഉണ്ടായിരിക്കും. ആ ബ്രസീലിയൻ കളിക്കാരൻ അയാളുടെ ആ ഒരു ശൈലി ആ ഗ്രൗണ്ടിലെടുക്കും. ഇനിയും ശൈലി നഷ്ടപ്പെടാത്ത ഒരു ടീമുകളിൽ ഒന്നാണ് ബ്രസീൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ,
2: ലാറ്റിൻ അമേരിക്കൻ ശൈലി ഇപ്പോഴും പിന്തുടരുന്ന
0: ഒരു ടീം ബ്രസീൽ
2: തന്നെയാണ്. അതിനുശേഷമേ
0: അർജന്റീന പോലും
2: സ്റ്റൈലിയൊക്കെ
0: മാറ്റിയല്ലോ, കാരണം അവരെ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് ആധിപത്യത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അവർ മെസ്സിയെ കേന്ദ്രീകരിച്ച് കളിക്കുന്ന രീതിയിലേക്കൊക്കെ അവർ മാറി. പണ്ട് അവർ എപ്പോഴും മിഡ്ഫീൽഡിൽ ഉള്ള ഒരു പ്ലെയറിൽ നിന്നാണ് കളി
2: കൊണ്ടിരുന്നത്. ഒരുപാട് നല്ല നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്.
0: അതെ, റിക്കൽമിയെ പോലുള്ള കളിക്കാരന്റെ ഒക്കെ ആ ഒരു കഴിവ് നമ്മൾ വിസ്മരിക്കാൻ കഴിയില്ല. നമ്മൾ ബ്രസീലിനെ കുറിച്ച് ചോദിച്ചു, എബിൻ ടോസിന്റെ ബ്രസീലിനെ കുറിച്ചുള്ള കാൽക്കുലേഷൻ എന്താണ്?
1: അല്ല, നമ്മള് ഈ പറഞ്ഞ ഒരുപാട് ഫുട്ബോൾ ഒരുപാട് മുന്നോട്ട് പോയി ടെക്നിക്കലി ടാക്റ്റിക്കലി. നമ്മൾ ഇന്ന് ഇന്റർനെറ്റും മറ്റുള്ള കാര്യങ്ങളും, എന്തിന് സാറ്റലൈറ്റ് വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിനിങ് സെഷൻ അടക്കമുള്ള ഒരു മോഡേൺ വേൾഡിലോട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ മോഡേൺ ട്രെൻഡ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മെസ്സിയോ അല്ലെങ്കിൽ ഒരു റൊണാൾഡോ അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ മറഡോണയൊക്കെ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് മറഡോണയെ സ്വീകരിച്ചത് പോലെയാണ് അതിനു മുമ്പ് കളിച്ച പെലെ. കാരണം അപ്പോഴാണ് പെലെ എന്നുള്ള ഒരാൾ ഇങ്ങനെ ഉണ്ടായിരുന്നെന്നും ഇത്രയും വേൾഡ് കപ്പ് നേടിയ ബ്രസീലാണെന്നും ഇവർക്ക് അർജന്റീനയെ പരാജയപ്പെടുന്ന അവർക്ക് സാധിക്കുള്ളൂ ബ്രസീൽ. അപ്പോഴാണ് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇന്ന് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ശൈലി എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം യൂറോപ്യൻ പവർ ഫുട്ബോൾ ശൈലിയിലെ. കാരണം സാമ്പത്തികമുള്ളത് യൂറോപ്പിലെ ലീഗുകളിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഗത്ഭരായ താരങ്ങൾ ഉയർന്നു വന്നുകൊണ്ട് തന്നെ അവർ ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടി വരുന്നു.
0: അതായത് റിക്രൂട്ട് ചെയ്യപ്പെടുക,
1: അവർ യൂറോപ്പിൽ
0: അവിടുത്തെ കളി പഠിക്കുക,
1: അവരെ സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പ് ഇത് വരുകയാണെങ്കിൽ അവർ അവിടെ വരുമ്പോഴത്തേക്ക് യൂറോപ്യൻ ശൈലിയിൽ ആയി പോകുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ശൈലിയിൽ തന്നെയാണ് മിക്ക താരങ്ങളും കളിക്കുന്നത്. ബ്രസീലിൽ ആ സ്വാഭാവികമായ ശൈലി നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ന് ടാക്ടിക്സുകളുടെ കോച്ചസിന്റെ തന്ത്രത്തിനനുസരിച്ച് കളി, അന്ന് പ്ലെയറിനായിരുന്നു പ്ലേയേഴ്സ്, അതായത് മറഡോണ വന്നു കഴിഞ്ഞാൽ മറഡോണയ്ക്ക് ഒപ്പം കളിക്കുന്ന കളിക്കാർ അദ്ദേഹം നിശ്ചയിക്കും. ഇന്ത്യയിലും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എനിക്ക് പാസ് കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് തരുന്ന എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കളിക്കാർ ഒപ്പം ഉണ്ടെങ്കിൽ കളിക്കാൻ കഴിയും, അന്ന് അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് കളിക്കാൻ കഴിയും. അപ്പൊ അവരൊരു ഈ പറഞ്ഞ പോലെ ടിക്കറ്റ്. പക്ഷെ ഇന്ന് അതല്ല, ഇന്ന് ടാക്ടിക്കൽ കോച്ചസിന് വളരെ അധികം പ്രാധാന്യമുള്ള കോച്ചസിന്റെ ആ ബുദ്ധിയും അവരുടെ എഫർട്ടും അനുസരിച്ച് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനനുസരിച്ച് കളിക്കാരെ കണ്ടെത്തി അവരെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴാണ് പലപ്പോഴും റിസൾട്ട് ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മെസ്സിയും അല്ലെങ്കിൽ റൊണാൾഡോയും വ്യത്യസ്തരാകുന്നത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ലെജൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ടീം ഗെയിമിനാണ് പ്രാധാന്യം. കോച്ചസിന്റെ തീരുമാനങ്ങൾ, കോച്ചസ് എടുക്കുന്ന ഡിസിഷൻസ്, അതും അതുപോലുള്ള എലമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ്. ഈ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അതാത് സമയത്ത് കറണ്ട് ആയിട്ട് അവിടെ അപ്ഡേഷൻ കിട്ടുകയാണ്, ഇന്ന പ്ലെയർ ടയർഡായി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാസിന്റെ എഫക്റ്റീവ്നെസ് ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സാറ്റലൈറ്റ് വഴി ഇവർ കിട്ടിക്കൊണ്ടിരിക്കുക ഇൻഫർമേഷൻസ്. ആ ഇൻഫർമേഷൻ അനുസരിച്ച് കൃത്യമായ ഡിസിഷൻ എടുക്കുന്ന കറക്റ്റായിട്ടുള്ള നമ്മൾ പറഞ്ഞ സൂപ്പർ സബ് നമ്മളിപ്പോ കേൾക്കാൻ തുടങ്ങിയ വാക്കുകളാണ്. ആ സൂപ്പർ സബ് പോലുള്ള കളിക്കാരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇറക്കുമ്പോൾ അവിടെയാണ് ആ എലമെന്റ്സ് ആണ്
0: പലപ്പോഴും.
1: അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ടിക്കിടാക്ക ശൈലി അല്ലെങ്കിൽ ആ ശൈലിക്കുപരിയായിട്ട് ഒരു യാന്ത്രികമായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ടാക്ടിക്സിനനുസരിച്ച് കളിക്കുന്ന സമയത്തിന്റെ എപ്പോഴും അറ്റാക്ക് ചെയ്യണം, എപ്പോഴും ഡിഫെൻഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോടെ ഇറങ്ങി ഏറ്റവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന അതിനനുസരിച്ച് ഇപ്പൊ പറയുന്ന ഒരു പ്ലെയറുടെ പരിക്ക് പോലും ചിലപ്പോൾ ആ ടീമിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ ശൈലികളിലോട്ട് പോകുന്നില്ല, ലാറ്റിൻ അമേരിക്കൻ ശൈലി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എല്ലാവർക്കും വിഞ്ചിയാന്നുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നുള്ളത്.
0: ഫുട്ബോൾ വിജയം മാത്രമാണോ ഫുട്ബോളിന് കളിയുടെ ഒരു സൗന്ദര്യം ഉണ്ടോ?
2: പിന്നെന്താ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ വിജയത്തിലും ഗോളുകളിലും അല്ല ഫുട്ബോൾ കിടക്കുന്നത്. അതിനകത്ത് കുറെ ഫ്രണ്ട്ഷിപ്പുകളുണ്ട്, വളരെ സഹകരണമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഫുട്ബോളിലുണ്ട്.
0: പാസിംഗിന്റെ ഒരു
2: പാസിംഗ് ഉണ്ട്,
0: ഡ്രിബ്ലിംഗിന്റെ
2: ഒരാൾ വീണ് കയറുന്ന അവനെ കൈവടിച്ച് ഉയർത്തുന്ന മറ്റേ പ്ലെയർ എതിരാളിയാണ്. അതൊക്കെ എന്ന് വെച്ചാൽ കൊടുക്കുന്ന സന്ദേശം വളരെ വലുതാണ് ഇന്നത്തെ തലമുറക്കാലും ആർക്കായാലും. അപ്പം അത്രയും എന്താ പറയാ, ഫുട്ബോൾ എന്താ ഒരു സംസ്കാരം തന്നെയാണ്. അപ്പം ഫുട്ബോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരു പന്ത് കെട്ടുന്ന കണ്ട കണ്ട് നിന്ന് പോയി, ഏത് കുട്ടിയായാലും ശരി, എത്ര വലിയ
0: ചലനങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു.
2: അതെ അതെ, ആ പന്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഈ
1: ലോകാവസ്ഥ. ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫുട്ബോളിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും, പക്ഷെ നമ്മൾ ആ ചില സമയങ്ങളിൽ ചെയ്യുന്നത് ജനങ്ങൾ ഹൃദയങ്ങളിൽ ഏറ്റവും. നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് കളിക്കാരും തമ്മിൽ ഫൈറ്റ് ചെയ്ത് എയറിൽ കൂടെ ഒരാളിങ്ങനെ അദ്ദേഹത്തെ ഗ്രിപ്പ് ചെയ്യണം, കഴുത്തിൽ ഹോൾഡ് ചെയ്ത്, പക്ഷെ അദ്ദേഹം അയാൾ തറയിൽ വീഴാതെ സേഫായിട്ട് അദ്ദേഹത്തിന് ഇറക്കുമ്പോൾ ഇത് ഇന്ന് ലോകം മൊത്തം കാണുന്നുണ്ട്. ഇത് ഫുട്ബോൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. പറഞ്ഞാൽ ഈ ജയം ഇമ്പോർട്ടന്റ് ആണ്, ടീമിന് മുന്നോട്ട് ജയിച്ചാലേ അംഗീകരിക്കപ്പെടുള്ളൂ. അപ്പൊ എല്ലാവരും ജയത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോഴും ഈ വാല്യൂസ് നഷ്ടപ്പെടാതെ ഇന്നും ഫുട്ബോൾ നിലനിൽക്കുന്നത് തന്നെയാണ് ജനങ്ങളിലേക്ക്, ഈ ലോകം മൊത്തം ഫുട്ബോളിലേക്ക് വരുന്നത് വളരെ വലുത്. അതായത് ജനങ്ങൾക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹിക്കാനും നമ്മൾ ഫൈറ്റ് ചെയ്താൽ പോലും ട്രൂ സ്പോർട്സ്മാൻ പിറകെ നടന്ന് ദ്രോഹിക്കാറില്ല. ട്രൂ സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൈ കൊടുത്ത് പിരിയുക, പരസ്പരം ഇത് ചെയ്യുക, ഒരു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ജനങ്ങളെ ഒരുമിച്ച്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യുദ്ധം പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ആ ഒരു ഇത് വരണമെങ്കിൽ അത് ദൈവികമായ ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ നമ്മളാണത് നെഗറ്റീവായിട്ട് ഇത് ചെയ്തുകൊണ്ട് നെഗറ്റീവ് സൈഡിലോട്ട് പോകുന്നത്.
3: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ചയുടെ ആദ്യ ഭാഗം സമാപിക്കുന്നു. ചർച്ചയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. പങ്കെടുത്തവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിച്ചത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്, നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: കായിക ലോകം സമാപിക്കുന്നു.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

സന്ദേശസംഗ്രഹങ്ങളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ സന്ദേശങ്ങളും ഗാനങ്ങളുമായി ഞാൻ അനില. മാന്യന്മാർ എന്ന ചിത്രത്തിൽ ചുനക്കര രാമൻകുട്ടി രചനയും എസ് പി വെങ്കടേഷ് ഈണവും പകർന്ന് മാർക്കോസ് ആലപിച്ച ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നത് മനോജ് തെന്നിലാപുരമാണ്. അദ്ദേഹത്തിൻ്റെ ഗാനമാകട്ടെ ഹൃദയരാഗങ്ങളിൽ ഇന്നാദ്യം.

ഗാനം കേൾപ്പിക്കുമോ? ചോദിച്ചിരിക്കുന്നത് ആനന്ദൻ തിലാനൂരാണ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ, ആലാപനം ഡോക്ടർ കെ ജെ യേശുദാസ്. ഇതാ ആ മനോഹര ഗാനം.

നമസ്കാരം ഹൃദയരാഗം. ജൂൺ 1 സ്കൂൾ തുറക്കുകയാണല്ലോ. ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിലെ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന

തീരാത്ത ബന്ധങ്ങൾ എന്ന ചിത്രത്തിലെ ഉദയം നമുക്കിനിയുമകലെ എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നത് രാജു തുറവൂരാണ്. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് കെ രാഘവൻ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം ഹൃദയരാഗങ്ങളിലൂടെ.

ഹൃദയരാഗങ്ങളിലെ അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ഇസ ചേരാനല്ലൂരാണ്. പ്രജ എന്ന സിനിമയിലെ അകലെയാണെങ്കിലും നീയെനിക്കിപ്പോഴും അരികിലുണ്ടായിരുന്നു എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. എം ഡി രാജേന്ദ്രൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച ഇസയുടെ ഇഷ്ടഗാനം.

ജോസഫ് ആവശ്യപ്പെടുന്ന ഗാനമാണ് ഹൃദയരാഗങ്ങളിൽ അടുത്തത്. ലൈൻ ബസ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ എന്ന ഗാനമാണ് കേൾക്കേണ്ടത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ആ ഗാനമാകട്ടെ ഹൃദയരാഗങ്ങളിൽ അടുത്തത്.

ശ്രീകുമാരൻ തമ്പി രചിച്ച് ദക്ഷിണാമൂർത്തി ഇണം പകർന്ന് യേശുദാസ് ആലപിച്ച എല്ലാം നിനക്കുവേണ്ടി എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നത് പി വി മുഹമ്മദാണ്, വടക്കേ വാവന്നൂരിൽ നിന്നും. അടുത്ത ഗാനം അദ്ദേഹത്തിൻ്റെതാകട്ടെ.

ഇന്ന് സന്ദേശമയക്കുകയും പാട്ടുകൾ കേൾക്കുകയും ചെയ്ത എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഹൃദയരാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ദിനം ഒത്തുകൂടാം.

0: ആകാശവാണി സമയം 11 മണി.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ഹൈ റേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: ചലച്ചിത്ര ഗാനം കേൾക്കാം. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.